നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സുപ്രഭാതം. ഇന്ന് കൊല്ലവർഷം 1201 ഇടവമാസം 15 2026 മെയ് 29 വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 57:32. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107

5.5-ന്റെ ഒരു ശുഭദിനം എല്ലാവർക്കും ആശംസിക്കുന്നു. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, പ്രധാന വാർത്തകളുമായി ഞാൻ കിരൺ ബേബി. വി ഡി സതീശൻ മന്ത്രിസഭയുടെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം പിരിയുന്ന സഭ ജൂൺ 1, 2, 3 തീയതികളിൽ നന്ദിപ്രമേയം ചർച്ച ചെയ്യും. ജൂൺ 1 ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45th വാർഷികാഘോഷത്തിൽ ഉപരാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134th പതിപ്പ് മറ്റന്നാൾ. ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നാമോ ആപ്പിലോ മൈ ഗൺ ഓപ്പൺ ഫോറത്തിലൂടെയോ ഇന്നുകൂടി സമർപ്പിക്കാം. സുസ്ഥിര വികസനത്തിന്റെ കാഴ്ചപ്പാടുകൾ പകർന്നു നൽകിയ രാഷ്ട്രീയ നേതാവായിരുന്നു എം പി വീരേന്ദ്രകുമാർ എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോഴിക്കോട്ട് വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ഇന്ന് ഉന്നതതലയോഗം. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് നന്ദാവനത്തെ എക്സൈസ് ആസ്ഥാനത്താണ് യോഗം. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് നെയ്യാട്ടത്തോടെ തുടക്കമായി. ഇന്ന് കരിമ്പനക്കാൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ണാരം എഴുന്നള്ളിച്ച് കൊണ്ടുവരും. ഐ പി എൽ ക്രിക്കറ്റിൽ 2nd ക്വാളിഫയർ മത്സരത്തിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഇന്നത്തെ ജേതാക്കൾ മറ്റന്നാൾ അഹമ്മദാബാദിലെ കലാശ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
0: ന്യൂസ് റെയിൻബോ.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ

സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ ധാരാളം വരാറുണ്ട്. ഇതേപ്പറ്റി ശാസ്ത്രീയമായി ഏറെ പഠനങ്ങളും ഗവേഷണങ്ങളും നടന്നിട്ടുണ്ട്, നടക്കുന്നുമുണ്ട്. ബ്രിട്ടനിലെ ഹെർട്ട്ഫോർഡ് ഷെയർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ റിച്ചർഡ് വൈസ്മന്റെ നേതൃത്വത്തിൽ 10 വർഷത്തോളം ഈ മേഖലയിൽ സയന്റിഫിക്കായ പഠനങ്ങൾ നടന്നിരുന്നു. ഭാഗ്യവാന്മാർ എന്ന് പ്രകീർത്തിക്കപ്പെട്ടവരെയും നിർഭാഗ്യവാന്മാർ എന്ന് മുദ്രകുത്തപ്പെട്ടവരെയും രണ്ടായി തിരിച്ചാണ് പഠനങ്ങൾ നടന്നത്. അവരെ ഇന്റർവ്യൂ ചെയ്തു, അവരോട് ഡയറി എഴുതാൻ ആവശ്യപ്പെട്ടു, മറ്റ് പല പരീക്ഷണങ്ങൾക്കും അവരെ വിധേയരാക്കുകയും ചെയ്തു. ഇത് ഒരു ദിവസമോ രണ്ട് ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒരു മാസമോ ഒന്നും ചെയ്തതല്ല, 10 വർഷത്തോളം നടന്നു ഈ റിസർച്ച്. ഇതിൻ്റെ ഫലങ്ങളെല്ലാം തന്നെ ഒരേ റിസൾട്ടിലേക്കാണ് അത്ര എത്തിച്ചേർന്നത്. എന്താണത്? ഭാഗ്യം എന്നത് ഒരു മന്ത്രവിദ്യയോ മായാജാലമോ ഒന്നുമല്ല, യാദൃശ്ചികമായ അവസരങ്ങളുടെ ഫലവും അല്ല. ഭാഗ്യമുള്ളവരെന്നും നിർഭാഗ്യവാന്മാരെന്നും പറയപ്പെടുന്നവർക്ക് അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടാവില്ല. മറിച്ച് അവരുടെ ചിന്തകളും പെരുമാറ്റങ്ങളുമാണ് മിക്കവാറും ഭാഗ്യത്തിനും ദൗർഭാഗ്യത്തിനും കാരണമാകുന്നത്. യെസ്, വൈസ്മന്റെ അഭിപ്രായത്തിൽ ഭാഗ്യമുള്ളവർ അവരുടെ ഭാഗ്യം ഒരു വലിയ അളവ് വരെ സ്വയം സൃഷ്ടിക്കുകയാണ്, തങ്ങളുടെ ഉത്സാഹത്തിലൂടെയും അധ്വാനത്തിലൂടെയും. അതുപോലെ നിർഭാഗ്യഗണത്തിൽപ്പെടുന്നവർ അലസതയിലൂടെയും നിർജീവതയിലൂടെയുമെല്ലാം അവരുടെ ദൗർഭാഗ്യത്തിൻ്റെ ഭാഗധേയം നിർണയിക്കുന്നു. കൃത്യമായ പരിശ്രമത്തിലൂടെ ഒരാളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഭാഗ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും റിച്ചർഡ് വൈസ്മാൻ്റെ റിസർച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഓൾറൈറ്റ്, തയ്യാറെടുപ്പ് അവസരത്തെ കണ്ടുമുട്ടുന്ന വേളയാണ് ഭാഗ്യമെന്നും സ്ഥിരോത്സാഹമാണ് ഭാഗ്യത്തിൻ്റെ മാതാവെന്നും മഹാന്മാർ പറഞ്ഞത് തന്നെയാണ് വൈസ്മാൻ റിസർച്ച് കണ്ടെത്തിയതും. അതുകൊണ്ട് മറക്കണ്ട, ഭാഗ്യമെന്നത് മിക്കവാറും നമ്മുടെ വിയർപ്പിൻ്റെ പ്രതിഫലം തന്നെയാണ്. കൂടുതൽ വിയർപ്പ് പുറത്തു വരുന്നതോറും കൂടുതൽ ഭാഗ്യവും നമ്മളെ തേടിയെത്തും. ഇവിടെ പക്ഷേ എത്തിയിരിക്കുന്നത് നമ്മുടെ സോങ് ബ്രേക്കാണ്. പാട്ട് കേട്ടിട്ട് ബാക്കി വർത്തമാനം.

ഹലോ, നമസ്കാരം എല്ലാവർക്കും. സ്നേഹത്തോടെ സുപ്രഭാതം, ശുഭദിനം. ഇത് ബെഡ് കോഫിയാണ്. അപ്പോൾ തുടങ്ങാം നമുക്ക് ഇന്നത്തെ സംസാരം. ഓക്കെ, ഇന്ന് ആദ്യം മാറി മറിയാൻ പോകുന്നത് ഭാഗ്യ നിർഭാഗ്യങ്ങളാണ്. അറിവില്ലാത്തവർ ഉറച്ചു വിശ്വസിക്കുകയും വിഡ്ഢികൾ അന്വേഷിച്ച് നടക്കുകയും ചെയ്യുന്ന ഒരു മായയാണ് ഭാഗ്യം. ഇങ്ങനൊരു ചൊല്ലുണ്ട്. ശരിക്കും ഭാഗ്യം അല്ലെങ്കിൽ ദൗർഭാഗ്യം എന്ന് പറയുന്നത് യാദൃശ്ചികമായി വരുന്ന ഒന്നാണോ? എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം ഭാഗ്യത്തിൻ്റെ കടാക്ഷം കിട്ടുന്നതും മറ്റു ചിലരെ നിർഭാഗ്യം വേട്ടയാടുന്നതും? ഇങ്ങനെ ഈ ചങ്ങാതികളെ പറ്റിയുള്ള

0: It is in the very nature of things human that every act that has once made its appearance and has been recorded in the history of mankind stays with mankind as a potentiality long after it actually has become a thing of the past. മനുഷ്യൻ്റെ ഏത് പ്രവൃത്തിയും, നല്ലതോ ചീത്തയോ ആയ ഏത് പ്രവൃത്തിയും, അത് സംഭവിച്ചതിന് ശേഷം പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നില്ല. ആ ആക്ഷൻ മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ നിദ്രയിലാണെങ്കിലും ചരിത്രമായി കഴിഞ്ഞെങ്കിലും ഇനിയും സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളോടും കൂടി അത് മനുഷ്യരിൽ തന്നെ കാണും. അത് മനുഷ്യപ്രകൃതമാണ്. യെസ്, അതുകൊണ്ടാണ് ചരിത്രം പ്രധാനമാണ് എന്ന് പറയുന്നത് എന്നാണ് ചരിത്രകാരിയായ ഹാന ആരൻറ്റ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഇവർ ജർമ്മൻകാരിയാണ്, ഒരു ഫിലോസഫർ കൂടിയാണ്. 20th century ഏറ്റവും സ്വാധീനമുള്ള പൊളിറ്റിക്കൽ തിയറിസ്റ്റിൽ ഒരാളായും കണക്കാക്കപ്പെടുന്നുണ്ട് ഹാന ആരൻറ്റ്. ചരിത്ര രാഷ്ട്രീയ പ്രാധാന്യമുള്ളതും തത്വചിന്തയിൽ അധിഷ്ഠിതവുമായ നിരവധി രചനകളുണ്ട് ഇവരുടേതായിട്ട്. ബിറ്റ്വീൻ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ, മെൻ ഇൻ ഡാർക്ക്നെസ്, ക്രൈസിസ് ഓഫ് ദി റിപ്പബ്ലിക്, ദ ഒറിജിൻസ് ഓഫ് ടോട്ടാലിറ്റേറിയനിസം, ഓൺ റെവല്യൂഷൻ, ദ ലൈഫ് ഓഫ് ദ മൈൻഡ്, ഐക്മാൻ ഇൻ ജെറുസലം, എ റിപ്പോർട്ട് ഓൺ ദ ബനാലിറ്റി ഓഫ് ഈവിൽ. ഡിയസ്, ഈ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിയത് ഏത് സെഗ്മെന്റിലാണ്? സെക്കൻഡ് സെഗ്മെന്റിലൂടെയാണ് ഇത് ഷെയർ ചെയ്യപ്പെട്ടത്. നമ്മൾ രണ്ട് പാട്ടുകൾ കേൾക്കാൻ പോകുന്നു. ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ ദ തേർഡ് സെഗ്മെന്റ് റൈറ്റ് ആഫ്റ്റർ ദിസ് സോങ് ബ്രേക്ക്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.

0: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM റെയിൻബോ 107.5 ബെഡ് കോഫി.
1: വാങ്ങാൻ കഴിയാത്ത, നൽകാനും ചെലവാക്കാനും മാത്രം സാധിക്കുന്ന രണ്ട് കാര്യങ്ങളെ ഈ ലോകത്തിലും ഈ ജീവിതത്തിലും ഉള്ളൂ, സ്നേഹം സമയം, ഇവ രണ്ടും. ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്മെന്റ് അല്ലേ? എഴുത്തുകാരൻ ഗ്യാരി ജെന്നിങ്സ് ആണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ നമ്മുടെ സ്നേഹവും സമയവും എങ്ങനെ എവിടെ ചിലവഴിക്കുന്നു എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഗതിയും കൂടിയാണ്. പ്രാസംഗികനും എഴുത്തുകാരനുമായ സ്റ്റീവ് ഗുഡിയർ ഇതേപ്പറ്റി ചെറിയൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. നമ്മളത് കേൾക്കാൻ പോകുന്നു ബെഡ് കോഫിയുടെ മൂന്നാമത്തെ സെഗ്മെന്റിൽ. സ്റ്റീവ് ഗുഡിയറിന്റെ ജോലി ഏറെ നേരം കമ്പ്യൂട്ടറിന് മുന്നിൽ സമയം ചെലവഴിക്കാൻ ആവശ്യപ്പെടുന്ന തരത്തിലുള്ള ഒരു ജോലിയാണ്. ആളുടെ ഭാര്യയ്ക്ക് ഈ ഒരു സംഭവം, കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുന്ന പരിപാടി എല്ലാ പരിധികളും ലംഘിക്കുന്നു എന്ന ശക്തമായ അഭിപ്രായമുണ്ടായിരുന്നു. അതായത് ഇദ്ദേഹം ഫുൾ ടൈം കമ്പ്യൂട്ടറിന് മുന്നിലാണ്, ലാപ്ടോപ്പിന് മുന്നിലാണ് എന്ന അഭിപ്രായം. ഓക്കെ, ഒരു ദിവസം ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും അവരുടെ മരണത്തെക്കുറിച്ചും ഫ്യൂണറലിനെ പറ്റിയൊക്കെ സംസാരിച്ചു. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പറ്റിയ വിഷയം അതെന്തോ ആട്ടെ, ബാക്കിയെന്താ പറഞ്ഞതെന്ന് നോക്കാം. ആ സംസാരത്തിനിടെ സ്റ്റീവ് ഗുഡിയർ തമാശയ്ക്ക് ചോദിച്ചു, പുള്ളിക്കാരൻ്റെ ഡെഡ് ബോഡി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്, വൈഫ് എന്ത് ചെയ്യുന്നു, അദ്ദേഹമാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ. ഭാര്യ ഇതിൻ്റെ മറുപടി പകുതി കളിയായും പകുതി കാര്യമായും പറഞ്ഞു, സ്റ്റീവിനെ ഞാൻ എന്ത് ചെയ്യുന്നു, സ്റ്റഫ് ചെയ്ത് കമ്പ്യൂട്ടറിന് മുന്നിൽ ചേർന്നിരുത്തു. അപ്പോൾ ഞാൻ അങ്ങും നടക്കുമ്പോൾ നിങ്ങൾ അവിടെ തന്നെ എപ്പോഴത്തെയും പോലെ ഇരിക്കുന്നത് കാണാമല്ലോ, ആള് പോയി എന്നൊരു തോന്നലും ഉണ്ടാവില്ല. ഭാര്യ ഉദ്ദേശിച്ചത് എന്താണെന്ന് സ്റ്റീവിന് മനസ്സിലായി. ആവശ്യത്തിലധികം സമയം കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുന്നു എന്ന്. ഏറ്റവും അടുപ്പമുള്ള ആളുകൾക്ക് സമയവും സ്നേഹവും ഒരു ലോഭവുമില്ലാതെ നൽകാൻ തനിക്ക് കഴിയുന്നുണ്ടോ എന്ന് അദ്ദേഹത്തെ ചിന്തിപ്പിച്ചത്രേ ഭാര്യയുടെ ഈ കമൻറ്റ്. ഇങ്ങനെ ആരെ കൊണ്ടും ചോദിപ്പിക്കാതെ വേഗം തന്നെ ആലോചിച്ച് കണ്ടുപിടിച്ചോളൂ കേട്ടോ സ്വന്തം കാര്യം. ഓക്കെ, നമുക്കൊരു സംഭവം കൂടി കേൾക്കാം. ഇത് ചാൾസ് ഫ്രാൻസിസ് ആഡമിനെ പറ്റി. ഇദ്ദേഹം അങ്ങനെ വലിയ പ്രസിദ്ധനായ ആളൊന്നുമല്ല. എബ്രഹാം ലിങ്കൻ്റെ ഭരണകാലത്ത് ഗ്രേറ്റ് ബ്രിട്ടനിലെ അമേരിക്കയുടെ അംബാസഡറായിരുന്നു ചാൾസ്.

ഫ്രാൻസിസ് ആഡംസ്. മൂപ്പർക്ക് ഒരു നല്ല ശീലമുണ്ടായിരുന്നു, ദിവസവും ഡയറി എഴുതും. ആ ശീലം പുള്ളിക്കാരൻ തൻ്റെ മകനായ ബ്രൂക്സിൽ വളർത്തിയെടുക്കുകയും ചെയ്തു. ഓക്കെ, വളരെ തിരക്ക് പിടിച്ച ഒരു ജീവിതമാണ് ഫ്രാൻസിസ് ആഡംസിൻ്റെ. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ പോരാ എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം 8 വയസ്സുകാരനായ മകൻ ബ്രൂക്സ് വല്ലാതെ നിർബന്ധിച്ചു അവൻ്റെ കൂടെ ഫിഷിങ്ങിനെ അല്ലണം ചൂണ്ടയിടാൻ. നിർബന്ധം സഹിക്കാൻ വയ്യാതായപ്പോൾ ഫ്രാൻസിസ് ആഡംസ് എങ്ങനെയൊക്കെയോ കുറച്ച് സമയമുണ്ടാക്കി പയ്യൻ്റെ കൂടെ ഫിഷിങ്ങിന് പോയി. തിരിച്ചു വന്നിട്ട് അന്ന് രാത്രി ബ്രൂക്സ് പയ്യൻസ് ഡയറിയിൽ എഴുതിയത് എന്താണെന്നോ, ഇന്ന് ഡാഡിയുടെ ഒപ്പം ഫിഷിങ്ങിന് പോയി, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഫാൻറ്റാസ്റ്റിക് ഡേ. യെസ്, അതെത്രമാത്രം ആ ഒരു ഔട്ടിംഗ് എത്രമാത്രം ആ കുട്ടിയെ സ്വാധീനിച്ചു എന്നറിയാൻ അവൻ്റെ പിൽക്കാലത്തെ ഡയറികളും നോക്കണം. എന്താണെന്നോ, പിന്നീടുള്ള 40 വർഷത്തോളം ഈ ഒരു സംഭവത്തെ, അന്ന് ഡാഡി ഫിഷിങ്ങിന് കൂടെ ചെന്ന സംഭവത്തെ പലവട്ടം ബ്രൂക്സ് ആവർത്തിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന അത്രേ ഡയറികളിൽ. എന്താലേ. ഓക്കെ, ഇനി നമുക്ക് ചാൾസ് ആഡംസിലേക്ക് ചെല്ലാം. ഫിഷിങ്ങിന് പോയ ദിവസം ഇദ്ദേഹം ഡയറി എഴുതുമല്ലോ. പുള്ളിക്കാരൻ തൻ്റെ ഡയറിയിൽ എഴുതിയിരുന്ന എന്താണ്, കുറേയേറെ ജോലികൾ മാറ്റിവെച്ചിട്ടാണല്ലോ പോയത്. ഇദ്ദേഹം എഴുതിയിരുന്നത് എങ്ങനെയാണ്, ബ്രൂക്സിനൊപ്പം ചൂണ്ടയിടാൻ പോയി, വെറുതെ ഒരു ദിവസം കളഞ്ഞു. അദ്ദേഹത്തിന് അത് മനസ്സിലായതുപോലും ഇല്ല, താൻ കൊടുത്ത സമയവും സ്നേഹവും മകന് എത്രമാത്രം അമൂല്യമായിരുന്നു എന്ന്. ഔദ്യോഗിക കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ട സമയം തൻ്റെ കുട്ടിക്കൊപ്പം വെറുതെ ചെലവഴിച്ച് കളഞ്ഞു, വേസ്റ്റാക്കി എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. എന്നാൽ ആ സമയം, ആ സ്നേഹം ബ്രൂക്സിന് എത്രമാത്രം വിലപ്പെട്ടതായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഡയറി രേഖകൾ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ഡയറി രേഖകൾ വെളിപ്പെടുത്തുന്നു. സോ കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ സമയവും സ്നേഹവും വളരെ നല്ല രീതിയിൽ ചെലവഴിക്കുക.

പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM റെയിൻബോ 107.5 ബെറ്റ് കോഫി. ഇൻസ്പിറേഷൻ തരുന്ന, പ്രചോദനം തരുന്ന ജീവിതങ്ങൾ, അനുഭവങ്ങൾ, വ്യക്തികൾ ഇവയിലൂടെയൊക്കെയാണല്ലോ ബെറ്റ് കോഫിയുടെ എന്നത്തെയും യാത്രകൾ. ആ യാത്രയിൽ ഇന്ന് നമ്മുടെ ലാസ്റ്റ് സെഗ്മെന്റിൽ ഉദാഹരണമായി വരുന്നത് ഒരു IAS ഓഫീസറാണ്. 2016 സിവിൽ സർവീസസ് എക്സാമിനേഷനിൽ 3rd റാങ്ക് നേടിയ R. ഗോപാലകൃഷ്ണ. ഇദ്ദേഹത്തെപ്പറ്റി കൂടുതലൊന്ന് അറിയാൻ ശ്രമിക്കാൻ കേട്ടോ ഇവിടെ. തേർഡ് റാങ്ക് നേടി എന്നത് മാത്രമല്ല ഗോപാലകൃഷ്ണയുടെ വിജയത്തിൻ്റെ തിളക്കം കൂട്ടുന്നത്, തെലുഗു മീഡിയം സ്കൂളിൽ പഠിച്ച് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ, വിദൂര വിദ്യാഭ്യാസത്തിലൂടെ ഡിഗ്രി എടുത്തയാളാണ് ഗോപാലകൃഷ്ണ. അതിന് പുറമേ അദ്ദേഹത്തിന് നേരിടാനുണ്ടായിരുന്നത് വളരെ മോശം സാമ്പത്തിക ചുറ്റുപാടിനും

0: ോടും സാമുദായിക ബഹിഷ്കരണത്തിനോടും. ആന്ധ്രാപ്രദേശിലെ ശ്രീകാകുളം പട്ടണത്തിൽ നിന്ന് 70 കിലോമീറ്റർ അകലെയുള്ള പരസംബ ഗ്രാമമാണ് ഗോപാലകൃഷ്ണയുടെ സ്വദേശം. അച്ഛനമ്മമാർ കർഷക തൊഴിലാളികളാണ്. ഏറെ വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു സംഭവത്തിൻ്റെ പേരിൽ സാമുദായിക ഭ്രഷ്ട് അനുഭവിക്കുകയായിരുന്നു ആ കുടുംബം. കുറേ കാലങ്ങളായി പല സ്ഥലങ്ങളിലും അവരെ പ്രവേശിപ്പിക്കില്ല. അങ്ങനെ ഗോപാലകൃഷ്ണയ്ക്കും സഹോദരങ്ങൾക്കും മറ്റു കുട്ടികളുടെ ഒപ്പം കളിക്കുക എന്ന പരിപാടി പോലും അന്യമായിരുന്നു. അതിനാരും കൂട്ടില്ലായിരുന്നു അവരെ. അച്ഛനമ്മമാർക്കാണെങ്കിൽ സ്ഥിരമായി ജോലിയൊന്നും കിട്ടില്ല. അത് കാരണം സാമ്പത്തിക ഞെരുക്കം നല്ലവണ്ണം അനുഭവിക്കേണ്ടി വന്നു. വീട്ടിലാണെങ്കിലോ ഇലക്ട്രിസിറ്റി ഒന്നുമില്ല, വൈദ്യുതി ഒന്നുമില്ല, മറ്റു സൗകര്യങ്ങളുമില്ല. ഇദ്ദേഹം പഠിച്ചത് 4 കിലോമീറ്റർ അകലെയുള്ള ഒരു ഗവൺമെൻറ് സ്കൂളിലാണ്. സ്കൂളിലേക്കും തിരിച്ച് വീട്ടിലേക്കും ഓഫ് കോഴ്സ് നടന്ന് തന്നെ സഞ്ചരിക്കണം. എന്നിട്ടും ഇത്രയെല്ലാം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളായിട്ടും നല്ല മാർക്കോടെ 10th പിന്നെ +2 പാസ്സായി ഗോപാലകൃഷ്ണ. തുടർന്ന് പഠിക്കുക, ഡിഗ്രി എടുക്കുക എന്നത് കുടുംബത്തിൻ്റെ അന്നത്തെ സാഹചര്യത്തിൽ അസാധ്യമായിരുന്നു, നടക്കില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ജോലി സമ്പാദിക്കണം, ഇതായിരുന്നു ഗോപാലകൃഷ്ണയുടെ ലക്ഷ്യം. അതിനായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ചെയ്തു. ശേഷം 2006 ഒരു ഗവൺമെൻറ് ടീച്ചറായി ജോലി കിട്ടി. അവിടെ ജോലിയിലിരുന്നുകൊണ്ട് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി ആള് BSc ഡിഗ്രി എടുത്തു. പിന്നീടാണ് താൻ കുട്ടിക്കാലം മുതൽ മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹം പൂർത്തീകരിക്കാനുള്ള ശ്രമം തുടങ്ങിയത്, IAS എന്ന സ്വപ്നം. ഗോപാലകൃഷ്ണയുടെ ഈ ഒരു പ്ലാൻ അറിഞ്ഞപ്പോൾ ബന്ധുക്കളും സുഹൃത്തുക്കളും പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. തെലുങ്ക് മീഡിയത്തിൽ പഠിച്ച ആളാണ്, വളർന്ന സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ IASന് ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ലെന്നും ആ സമയം കൊണ്ട് മെച്ചപ്പെട്ട മറ്റൊരു ജോലി കണ്ടുപിടിക്കാൻ നോക്ക് എന്നൊക്കെയാണ് ഗോപാലയ്ക്ക് കിട്ടിയ ഉപദേശങ്ങൾ. പക്ഷേ തൻ്റെ തീരുമാനത്തിൽ നിന്നും കടുകിട ഇളകിയില്ല ഗോപാലകൃഷ്ണ. അങ്ങനെ ഏറെ കാലത്തെ തയ്യാറെടുപ്പിന് ശേഷം 2015 സിവിൽ സർവീസസ് പരീക്ഷ എഴുതി. അതിൽ പ്രിലിമിനറിയിൽ തന്നെ പരാജയപ്പെട്ടു. എന്നാൽ അദ്ദേഹം നിരാശപ്പെട്ടില്ല, വീണ്ടും ശ്രമിച്ചു, കൂടുതൽ കഠിനമായി അതിനുവേണ്ടി അധ്വാനിച്ചു. 2016 പരീക്ഷ എഴുതിയപ്പോൾ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. പ്രിലിമിനറി പാസ്സായി. മെയിൻസിന് ഇദ്ദേഹം ഓപ്ഷണൽ വിഷയമായി തിരഞ്ഞെടുത്തത് തെലുങ്ക് സാഹിത്യമായിരുന്നു. പരീക്ഷ മുഴുവൻ എഴുതിയതും തെലുങ്കിലായിരുന്നു. ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ കിട്ടി 3rd rank. ഡിയേഴ്സ് പറഞ്ഞു വന്നത് സാമ്പത്തിക പരാധീനതകളും ഒപ്പം സാമുദായിക ഭ്രഷ്ടുമൊക്കെ ഒരു വ്യക്തിയുടെ ചിന്തകൾക്കും ആഗ്രഹങ്ങൾക്കുമെല്ലാം കടിഞ്ഞാണിട്ടേക്കാം, അല്ലെങ്കിൽ അവയെ ചുരുക്കിക്കളയാം എന്നൊക്കെ നമ്മളിൽ പലർക്കും തോന്നാം, തീർച്ചയായിട്ടും തോന്നാം. എന്നാൽ ഗോപാലകൃഷ്ണയെപ്പോലെയുള്ള വ്യക്തികൾ മറിച്ചാണ്. സ്വന്തം ലക്ഷ്യം നേടുന്നതിനുള്ള പ്രേരക ശക്തികളായിരുന്നു ഈ പരിതാപകരമായ സാഹചര്യങ്ങൾ ഗോപാലകൃഷ്ണയ്ക്ക്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടി തന്നെക്കൊണ്ട് ഔദ്യോഗികമായും വ്യക്തിപരമായും കഴിയുന്നതെല്ലാം ചെയ്യും എന്ന് പറഞ്ഞു ഗോപാലകൃഷ്ണ അന്ന് മാധ്യമങ്ങളോട്. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇൻ്റർനെറ്റിലുണ്ട് കേട്ടോ, സെർച്ച് ചെയ്താൽ കിട്ടും. ഓരോ ചെറിയ ചെറിയ തടസ്സങ്ങളെ കാരണമാക്കിയെടുത്ത് ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉപേക്ഷിക്കാൻ തുനിയുന്നവരെവിടെ, പ്രതിസന്ധികളെ കരുത്താക്കുന്ന ഗോപാലകൃഷ്ണമാരെവിടെ, അല്ലേ? എന്താ ഡിഫറൻസ്? സുമനസിൻ്റെ ഉള്ളിൽ തന്നെ സൂക്ഷിച്ചോളൂ ഇദ്ദേഹത്തെയും, നമുക്കൊരു പ്രചോദനത്തിനായിട്ട്. ആൻഡ് ഡിയേഴ്സ്, ദാറ്റ്സ് ഇറ്റ് ഫ്രം ബിറ്റ് കോഫി ടുഡേ. എല്ലാം ഓക്കെ ആയിരുന്നല്ലോ. അതുപോലെ തന്നെ എല്ലാം ഓക്കെ ആവും ഇന്ന് എന്ന ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയിക്കോളൂ കേട്ടോ. അൺടിൽ ദ നെക്സ്റ്റ് സൺറൈസ് ആൻഡ് ദ നെക്സ്റ്റ് കോൺവെർസേഷൻ, കീപ് സ്മൈലിംഗ്. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ട്.
1: Musically yours, FM Rainbow 107.5. Stay tuned.

സമയം 6 മണി കഴിഞ്ഞ് 59:08 ആകുമ്പോൾ ഇനി നമ്മളുടെ റെയിൻബോ FM കൊച്ചി 107.5 ഏതെല്ലാം പ്രോഗ്രാമാണ് ഇന്ന് വരാനിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയണ്ടേ? യെസ്, 7 മണിക്ക് സ്വാഗതം കൊച്ചിയാണ്. മുളന്തുരുത്തി സ്വദേശിയായിട്ടുള്ള നമ്മളുടെ VA സുമേഷ് കത്തിലൂടെ അയച്ചു തന്ന പഴയകാല ചലച്ചിത്ര ഗാനങ്ങളാണ് സ്വാഗതം കൊച്ചിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തുടർന്ന് 7:25 മലയാളത്തിൽ വാർത്തകൾ, തിരുവനന്തപുരം റിലേ 8:15 ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലേ, 8:30 സവാരി ടൈം, 8:10 പാട്സപ്പ്, 11:00 ഉലകസഞ്ചാരം, ഉച്ചയ്ക്ക് 12:00 യുവർ ചോയ്സ് ഫോൺ ഇൻ പ്രോഗ്രാം, 12:50 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 2:00 ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലേ, 2:15 നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്, 3:00 വിവിധ് ഭാരതി പ്രോഗ്രാം VB റിലേ, വൈകിട്ട് 5:00 ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്, 7:25 മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലേ, 8:00 റെയിൻബോ റോക്സ്, 9:00 മ്യൂസിക് റംഗോലി, തുടർന്ന് 11:00 ഹിന്ദി വാർത്തകൾ ഡൽഹി റിലേ, 11:05 ഇംഗ്ലീഷ് ന്യൂസ് ഡൽഹി റിലേ. ഇതൊക്കെയാണ് ഇന്ന് റെയിൻബോ FM കൊച്ചി 107.5 നിങ്ങൾ ആസ്വദിക്കാൻ പോകുന്ന പ്രോഗ്രാമുകൾ. അപ്പോൾ ഇനി നമ്മൾക്ക് പതിയെ സ്വാഗതം കൊച്ചിയിലേക്ക് പോകാം അല്ലേ? പഴയകാല നൊസ്റ്റാൾജിക് പാട്ടുകളടങ്ങിയ സ്വാഗതം കൊച്ചി.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സ്വാഗതം.
2: സ്വാഗതം കൊച്ചി.

ഹലോ, സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റും 5 സെക്കൻഡും ആകുമ്പോൾ നമ്മൾ സ്വാഗതം കൊച്ചി ആരംഭിച്ചു കഴിഞ്ഞു. ഒരു പാട്ടും കേട്ട് കഴിഞ്ഞു. അതെ, ആ പാട്ട് ലവ് മാരേജ് എന്ന ചിത്രത്തിലെ പാട്ടാണ് കേട്ടോ. 1975 ഈ ലവ് മാരേജ് എന്ന് പറയുന്ന ചിത്രം പുറത്തിറങ്ങിയത്. എന്തായാലും ഒരു പ്രണയമൊക്കെ ഉൾക്കൊള്ളുന്ന നല്ല വരികൾ എഴുതിയിരിക്കുന്നത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ്. അതുപോലെ ആഹ്വാൻ സെബാസ്റ്റ്യനാണ് ഇതിന് സംഗീതം നൽകിയിരിക്കുന്നത്. ഗായകൻ നമ്മുടെ പ്രിയപ്പെട്ട യേശുദാസ് ആയിരുന്നു. അപ്പോൾ ഇങ്ങനത്തെയുള്ള കുറേ നല്ല പാട്ടുകളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ നമ്മളുടെ പ്രിയപ്പെട്ട ശ്രോതാവ് കത്തിലൂടെ അയച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, വി എ സുമേഷ് മുളന്തുരുത്തിയിൽ നിന്നാണ്, എറണാകുളത്തുള്ള മുളന്തുരുത്തിയിൽ നിന്നാണ് വി എ സുമേഷ് ഈ കത്ത് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി, കേൾക്കാൻ ഇമ്പമുള്ള, നമ്മൾ ഈ അടുത്തെങ്ങും കേൾക്കാത്ത കുറച്ച് നല്ല പാട്ടുകളാണ് അദ്ദേഹം നമുക്ക് വേണ്ടി അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ ഇൻട്രഡക്ഷനിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ കൂടെ ഞാൻ കിരൺ ബേബിയാണ് ഉള്ളത്, സ്വാഗതം കൊച്ചിയുമായിട്ട്. നേരത്തെ പറഞ്ഞതുപോലെ വി എ സുമേഷ് കത്തിലൂടെ അയച്ചു തന്ന പാട്ട് നിങ്ങളെ കേൾപ്പിക്കാനായിട്ട് ഇന്ന് ഞാനാണ് നിങ്ങളോടൊപ്പം. അപ്പോൾ ഇനി 1978 പുറത്തിറങ്ങിയ ഈറ്റ എന്ന ചിത്രത്തിലെ പാട്ടിലേക്ക് പോയാലോ. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് പാടിയ പാട്ട്.

സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയപ്പോഴത്തേക്കും കിരണേ, എന്തിയെ ഇന്നത്തെ ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഇന്ന് ഗസ് ചെയ്യാനായിട്ട് ഏത് സിനിമയാണ് ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഏത് പാട്ടാണ് ഞങ്ങൾക്ക് തരുന്നത് എന്ന് നിങ്ങളിങ്ങനെ ആലോചിച്ച് ഇരിക്കുന്നുണ്ടല്ലേ. യെസ്, ഞാൻ ദാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ല അടിപൊളി ക്ലൂസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. തോപ്പിൽ ഭാസി സംവിധാനം ചെയ്ത ചിത്രമാണ് ഇത്, ഒന്നാമത്തെ ക്ലൂ ആണ് അത്. ഓക്കെ, തോപ്പിൽ ഭാസി സംവിധാനം ചെയ്ത ചിത്രമാണ് ഇത്. എം ജി സോമൻ, മണിയൻപിള്ള, രാജു, ലക്ഷ്മി തുടങ്ങിയവർ ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ജി ദേവരാജനാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ഈ ചലച്ചിത്ര ഗാനം ആലപിച്ചിരിക്കുന്നത് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസാണ്. ഏതാണ് ഈ ചലച്ചിത്രം? നമ്മൾ 11-ാമതായിട്ട് പ്ലേ ചെയ്യുന്ന ഈ ഗാനം ഏതാണ്? ഇതാണ് നിങ്ങൾക്ക് വേണ്ടി ഉള്ള ക്ലൂ. ഇനി അതിനകത്ത് കുറച്ചുകൂടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ, നമ്മളുടെയൊക്കെ വീട്ടിലുള്ള ഒരു സാധനമാണ് ഈ സിനിമയുടെ പേര്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേഗം എന്താണ്, നമ്മളുടെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ ഇൻസ്റ്റഗ്രാം ID പേജിലും ഒക്കെ നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലൂ എല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ രക്തപുഷ്പം എന്ന ചിത്രത്തിലെ പാട്ടിലേക്ക് പോകുന്നു. 1970 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന് വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയാണ്, സംഗീതം നൽകിയത് MK അർജുനനാണ്. യേശുദാസ് പാടിയ പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്.

നമ്മള് ഇപ്പോൾ കേട്ട ആ ഒരു പാട്ടിന്റെ ക്രെഡിറ്റ്സ് പറയേണ്ട ആവശ്യമേ ഇല്ല, എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ് വിവാഹിത എന്ന ചിത്രത്തിലെ സോങ് ആണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് എന്ന്. 1970 പുറത്തിറങ്ങിയ ചിത്രമാണ് ഈ സിനിമ. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. കെ ജെ യേശുദാസ് പാടിയ നല്ലൊരു പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇതുപോലെ യേശുദാസ് പാടിയ പല പാട്ടുകളാണ് നമ്മളിങ്ങനെ സ്വാഗതം കൊച്ചിയിൽ ഇന്ന് കേൾക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മുഹൂർത്തങ്ങൾ എന്ന ചിത്രത്തിലെ പാട്ടിലേക്ക് പോയാലോ? യെസ്, ഒ എൻ വി ഗ്രൂപ്പിൻ്റെ വരികൾക്ക് എം കെ അർജുനൻ സംഗീതം നൽകി. നമ്മുടെ ദാസേട്ടൻ പാടിയ ആ പാട്ട് ദാ വരുന്നു.

0: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
1: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറന്റ് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
0: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 44 സെക്കൻഡ്. അല്പസമയത്തിനകം നമുക്ക് കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യാർസ്.
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്ര സുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. VD സതീശന്റെ നേതൃത്വത്തിലുള്ള 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്ത് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇംഗ്ലണ്ടിനെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. IPL ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ന് കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45th വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലും ദാവണഗേരയിലുള്ള യൂണിവേഴ്സിറ്റി BDT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിൽ എത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷിക ആഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്ര സുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഗോത്ര സമൂഹത്തോടുള്ള സുരക്ഷാ ഫോറത്തിന്റെ സമർപ്പണ ബോധം പ്രശംസനീയമാണെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഗോത്ര സമൂഹങ്ങളുടെ വികസനവും ശാക്തീകരണവും സംബന്ധിച്ച് വിവിധ ചർച്ചകൾ നടന്നതായും അദ്ദേഹം അറിയിച്ചു. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. June 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച നടക്കും. ഈ മാസം 21 ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു. അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. ഇന്ത്യയിൽ ലോകോത്തര കായിക അടിസ്ഥാന സൌകര്യങ്ങളും അത്യാധുനിക പരിശീലന സൌകര്യങ്ങളും വർദ്ധിച്ചുവരുന്നതായി ശ്രീ ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കായിക അടിസ്ഥാന സൌകര്യങ്ങളുടെയും അനുബന്ധ പദ്ധതികളുടെയും പുരോഗതിയെക്കുറിച്ച് യോഗം വിലയിരുത്തിയതായും അദ്ദേഹം അറിയിച്ചു. പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെടുന്ന കരകൌശല വിദഗ്ധർക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PM വിശ്വകർമ്മ യോജന. പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര MSME മന്ത്രാലയം സംഘടിപ്പിച്ച പ്രദർശന വിപണന മേളയിൽ പങ്കെടുത്ത അനുഭവം ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുകയാണ് പദ്ധതി ഗുണഭോക്താവായ കോഴിക്കോട് സ്വദേശി മധുസൂദനൻ വില്യാപ്പള്ളി.
4: ഞാൻ ഈ സ്കീമിൽ 1.5 വർഷത്തിന് മുമ്പാണ് ചേർന്നത്. ഇതിന് അപേക്ഷ കൊടുത്ത് അപ്പോൾ ഒരു 7 ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുത്ത് എങ്ങനെയൊക്കെ ഇത് വിപണനം ചെയ്യണം എന്നുള്ളതിനെ പറ്റി, ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ട്രെയിനിങ്ങിലൂടെയാണ് അറിയാൻ പറ്റിയത്. ആ രീതിയിലുള്ളൊരു സ്റ്റാള് കേന്ദ്ര സർക്കാർ ഒരുക്കുന്നുണ്ടെന്നുള്ള അറിയിപ്പ് തരുകയും അതിനനുസരിച്ച് ഞങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഈ സ്റ്റാളിലെത്തിക്കുകയും ചെയ്തതാണ്. അങ്ങനെയാണ് ഇവിടെ വിപണനം നടത്തുന്നത്. ഇത് നാട്ടിലും വിപണനം നടത്തുന്നത്.
3: സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതല യോഗം ചേരും. മന്ത്രി M. ജിജുവിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ

0: 1,000,000,000 രൂപയിലധികം വിതരണം ചെയ്തു. രാജ്യത്തെ ജനങ്ങൾക്ക് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കേണ്ടി വരില്ലെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അറിയിച്ചു. 2024-25 ലക്ഷ്യം കൈവരിക്കാത്ത സംസ്ഥാനങ്ങൾ ജൂൺ 30-നകം പ്രക്രിയ പൂർത്തിയാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. തീവ്രവാദത്തെ നേരിടുന്നതിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യയിലെ സാഹചര്യത്തെക്കുറിച്ച് പരാമർശിക്കവേ, ഹോർമൂസ് കടലിടുക്കും ചെങ്കടലും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള വ്യാപാരങ്ങൾ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമാണെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്നും ശ്രീ ഡോവൽ വ്യക്തമാക്കി. തെക്കൻ ഇറാനിൽ ഉണ്ടായ US ആക്രമണത്തിന് പിന്നാലെ മേഖലയിലെ അമേരിക്കൻ വ്യോമത്താവളം ആക്രമിച്ചതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. നേരത്തെ ഹോർമൂസ് കടലിടുക്കിന് മുകളിൽ ഇറാനിയൻ ഡ്രോണുകൾ അമേരിക്ക വെടിവച്ചിടുകയും തെക്കൻ ഇറാനിലെ ബന്ദർ അബ്ബാസിൽ സൈനിക കേന്ദ്രം ആക്രമിക്കുകയും ചെയ്തിരുന്നു. 3 ദിവസത്തിനുള്ളിൽ ഇത് 2ാം തവണയാണ് ഇറാനെതിരെയുള്ള US ആക്രമണം. സ്വയം പ്രതിരോധമായിരുന്നു തങ്ങൾ നടത്തിയതെന്ന് ഇറാൻ പ്രതികരിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവ്വീസുകളുടെ നിയന്ത്രണം എയർ ഇന്ത്യ ജൂലൈ അവസാനം വരെ നീട്ടി. ടെൽ അവീവ് ഡൽഹി റൂട്ടിലുള്ള സർവ്വീസുകൾ എയർ ഇന്ത്യ നേരത്തെ ജൂൺ അവസാനം വരെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. എന്നാൽ മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് വിലക്ക് വീണ്ടും നീട്ടിയതെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇന്നു മുതൽ ഉഷ്ണതരംഗത്തിന്റെ തീവ്രത കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 3 ദിവസങ്ങളിൽ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഉഷ്ണതരംഗത്തിൽ കുറഞ്ഞ തീവ്രത രേഖപ്പെടുത്തുന്നതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അഖിൽ ശ്രീവാസ്തവ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. അതേസമയം ദേശീയ തലസ്ഥാന മേഖലയിൽ ഇന്നലെ വൈകുന്നേരം ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടായതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ് എന്നിവിടങ്ങളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. അതേസമയം സംസ്ഥാനത്ത് കാലവർഷം എത്തിയതായുള്ള സ്ഥിരീകരണം ഇനിയും ഉണ്ടായിട്ടില്ല. ഇന്ന് പുലർച്ചെ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിച്ചിരുന്നു. രാത്രി 1 മണി മുതൽ കേരളത്തിൽ ബേക്കൽ മുതൽ കോവളം വരെയുള്ള നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 5 മില്ലിമീറ്ററും അതിലധികവും മഴ ലഭിക്കുന്നുണ്ട്. ലക്ഷദ്വീപിലും ഇതേ അവസ്ഥ തന്നെയാണ് ഉള്ളത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഇന്നുകൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-നാണ് മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ്. ഇംഗ്ലണ്ടിനെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ ചെംസ്ഫോർഡിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ 38 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 3 കളികളുള്ള പരമ്പരയിലെ 2ാമത്തെ മത്സരം നാളെ ബ്രിസ്റ്റോളിൽ നടക്കും. IPL ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡിഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പ്രമുഖ താരങ്ങൾ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് രാവിലെ നടക്കുന്ന വനിതാ സിംഗിൾസ് ക്വാർട്ടറിൽ PV സിന്ധു ദക്ഷിണ കൊറിയയുടെ SY ആനിനെ നേരിടും. ഇന്നലെ നടന്ന പുരുഷ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ തായ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ലക്ഷ്യ സെൻ ക്വാർട്ടർ ഫൈനലിൽ എത്തിയത്. പുരുഷ സിംഗിൾസിൽ സാത്വിക് സായിരാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും മിക്സഡ് ഡബിൾസിൽ ധ്രുവ് കപില തനിഷ ക്രാസ്റ്റോ ജോഡിയും ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചു. സമാധാനത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കാൻ ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ സേവനമനുഷ്ഠിച്ച സൈനിക, പോലീസ്, സിവിലിയൻ ഉദ്യോഗസ്ഥരുടെ ത്യാഗങ്ങളും ഈ ദിനത്തിൽ ഓർമ്മിക്കുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. കൂടാതെ DK ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനമേറ്റെടുക്കാൻ ക്ഷണിക്കണമെന്ന് ഗവർണറോട് അഭ്യർത്ഥിച്ചതായും ശ്രീ സിദ്ധരാമയ്യ അറിയിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സിദ്ധരാമയ്യ 2ാം തവണയും കർണാടക മുഖ്യമന്ത്രി ആവുകയായിരുന്നു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ നിന്ന് പുരുഷ വിഭാഗം ലോക ഒന്നാം

പ്രകാരം യാനിക് സിന്നർ പുറത്തായി. ഇന്നലെ രാത്രി നടന്ന രണ്ടാം റൌണ്ട് മത്സരത്തിൽ അർജന്റീനയുടെ ജുവാൻ മാനുവൽ സെരുണ്ടോളയാണ് 4 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുള്ള സിന്നറെ അട്ടിമറിച്ചത്. അതേസമയം 24 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുള്ള പുരുഷ വിഭാഗം മുൻ ലോക ഒന്നാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ച് മൂന്നാം റൌണ്ടിൽ പ്രവേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്രസുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 16 കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്ത് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇംഗ്ലണ്ടിനെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഐ പി എൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30. ചിന്തിനാശ

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.

ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

ചില പാട്ടുകളില്ലേ, അത് നമുക്ക് വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനായിട്ട് തോന്നും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ കേട്ട കാലചക്രം എന്ന ചിത്രത്തിലെ ഈ ഒരു പാട്ട്, രാജ്യം പോയൊരു രാജകുമാരൻ എന്ന് പറയുന്ന ആ പാട്ട് ഒന്നുകൂടെ കേട്ടാൽ കൊള്ളാം എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഒന്നുകൂടെ പ്ലേ ചെയ്താലോ എന്നെനിക്ക് തോന്നുന്നുണ്ട്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ പാട്ടാണ് നമ്മൾ കേട്ടത്. 1973 കാലചക്രം എന്ന സിനിമ പുറത്തിറങ്ങിയത് അല്ലേ. എത്ര മനോഹരമായിട്ടുള്ള പാട്ടുകളാണ് ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട വി എ സുമേഷ്, മുളന്തുരുത്തി സ്വദേശിയായിട്ടുള്ള വി എ സുമേഷ് നമുക്ക് വേണ്ടിയിട്ട് അയച്ചു തന്നിരിക്കുന്നത് അല്ലേ. അതിനകത്ത് എന്താ പറയുന്നത്, പാട്ടുകളുടെ മാസ്മരികത അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും സമയം 7 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആകുമ്പോൾ നമ്മളുടെ ആ ക്ലൂ ഒന്നുകൂടി പറയാം. തോപ്പിൽ ഭാസി സംവിധാനം ചെയ്ത ചിത്രമാണ് ഇത്. എം ജി സോമൻ, മണിയംപിള്ള, രാജു, ലക്ഷ്മി തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ പാട്ടാണ് ഇന്നത്തെ ക്ലൂ. ഏതാണ് ഈ ചലച്ചിത്രം, നമ്മൾ 11-ാമതായി പ്ലേ ചെയ്യുന്ന ആ ചലച്ചിത്ര ഗാനം ഏത്, ഇതാണ് നിങ്ങളോട് ഞാൻ തന്നിട്ടുള്ള ക്ലൂ. അത് കൂടാതെ നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനം കൂടിയാണ് എന്നുകൂടി പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ കുറച്ച് ആളുകൾ ശരിയുത്തരവും തെറ്റുത്തരവും ഒക്കെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ഉത്തരം അറിയാമെങ്കിലും പിന്നെ ചുമ്മാ അങ്ങ് ഗസ്സല്ലേ, അങ്ങ് ഗസ്സടിച്ചോന്നേ, തെറ്റിപ്പോയാലിപ്പോൾ ആര്, നമ്മളൊക്കെ അല്ലേ കാണാനും കേൾക്കാനും ഒക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി. 1970 പുറത്തിറങ്ങിയ ചിത്രമാണ്. വയലാറിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ പാട്ടിലേക്കാണ് പോകുന്നത്. സ്വാഗതം കൊച്ചിയിലൂടെ.

അസുലഭമതുമയന അമൃത കുസുമദളം ഈ ഞാൻ അനുദിനം അതിനൊരു സഹൃദയ മനുഷ്യലഭം അസുലഭമതുമയന അമൃത കുസുമദളം ഈ ഞാൻ അനുദിനം അതിനൊരു സഹൃദയ മനുഷ്യലഭം.

0: സമയം 7 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോ നമ്മളുടെ യുവാക്കളുടെയൊക്കെ ഹരമായിട്ടുള്ള ആ ഒരു പാട്ട് അല്ലെ, യുവാക്കളുടെ മാത്രമല്ല നിങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിലും എന്താണ് യുവാക്കളായിരുന്ന ആളുകളുടെ എന്താണ് ഒരു ഹരമായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ് ഈ ഉല്ലാസപൂത്തിരികൾ എന്ന് പറയുന്ന പാട്ട്. അതുമാത്രമല്ല ഇപ്പോഴും പല ഗാനമേളകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും കല്യാണ വീടുകളിലും ഒക്കെ പാടുന്ന പാട്ടും ഇതുതന്നെയാണ് അല്ലെ. ഓക്കെ, അപ്പോൾ എന്തായാലും മീൻ എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1980 ഈ ചിത്രം പുറത്തിറങ്ങിയത്. യൂസഫ് അലി കച്ചേരിയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ പാട്ട്. അപ്പോൾ ഇങ്ങനെ പാട്ട് മാത്രം കേട്ടുകൊണ്ടിരുന്നാൽ മതിയോ? നമ്മുടെ പ്രിയപ്പെട്ട മുളന്തുരുത്തി സ്വദേശിയായിട്ടുള്ള VA സുരീഷ് അദ്ദേഹം കത്തിലൂടെ അയച്ചു തന്ന പാട്ടുകൾ നമുക്ക് കേൾക്കണ്ടേ? ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം, എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷങ്ങൾ? മുളന്തുരുത്തി വിശേഷങ്ങൾ എന്തൊക്കെയാണ്?
1: സുഖമായിട്ട് പോകുന്നു.
0: അങ്ങ് കിഴക്കൻ മേഖലയില് നമ്മളുടെ ഒരു പിറവം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഒത്തിരി ഈ മലഞ്ചരക്ക് വ്യാപാരമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മുളന്തുരുത്തിയിലാണ്.
1: മുളന്തുരുത്തിയിൽ
0: എവിടെയായിട്ടാണ് ചേട്ടൻ?
1: ഞാൻ മുളന്തുരുത്തി കാരിക്കോട് എന്ന് പറയാം.
0: കാരിക്കോടല്ലാണ്? ഓക്കെ. ആ കാരിക്കോടൊക്കെ എനിക്കറിയാം, എനിക്ക് പരിചയമുണ്ട് അവിടെയൊക്കെ. എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, എന്റെ ഒരു കസിൻ വീടുണ്ട്, അങ്ങനെ എല്ലാം അറിയാം, നന്നായിട്ട് അറിയാം. പിന്നെ പറയൂ, നമുക്കൊരു വലിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ എന്താ? പേര് പറഞ്ഞത്? അതെ, കത്തില് എഴുതി തരുമ്പോ അത് നല്ല വൃത്തിയായിട്ട് എഴുതി തരണം.
1: ഞാൻ ഈ കത്ത് എഴുതിയത് ഞാനല്ല.
0: അല്ല,
1: എനിക്ക് എന്റെ ഒരു സുഹൃത്തുണ്ട്, എരിവേരി ചോറ്റാനിക്കരയുള്ള ഒരു സുന്ദരൻ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്. പുള്ളിയാണ് എനിക്ക് എഡിറ്റ് എഴുതാറുള്ളത്.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.
1: പുള്ളിയാണ് എഴുതിയത്.
0: പുള്ളി എഴുതിയതാണ് പുള്ളി, പക്ഷേ സുമേഷ് എന്നാണ് എഴുതി തന്നത്. അങ്ങനെ ഒരു ചെറിയ തെറ്റ് പറ്റി.

0: എന്തായാലും നല്ല അടിപൊളി പാട്ടുകളാണ് കേട്ടോ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സ് എല്ലാം ദാ ഫേസ്ബുക്കില് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇങ്ങനെ കമന്റ് ചെയ്തിരിക്കുകയാണ്, നല്ല അടിപൊളി പാട്ടുകളാണല്ലോ, പതിവിലും നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നല്ല ഗാനങ്ങളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. ഈ സുന്ദരൻ ചേട്ടനെയും എനിക്കറിയാം. സുന്ദരൻ ചേട്ടൻ എന്താ പറയുന്നത്, ഒത്തിരി കത്തുകൾ ഇതുപോലെ അയച്ചിട്ടുണ്ട്. ഇതുപോലെയല്ല, പുള്ളിയുടെ
1: സ്ഥിരമായിരുന്നതാണ്.
0: ആ അതെ അതെ, പുള്ളിയുടെ ഒത്തിരി കത്തുകൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഒരു ദിവസം ഞാൻ അദ്ദേഹത്തിന്റെ പാട്ടുകൾ അവതരിപ്പിച്ചിട്ടുമുണ്ട്. പറയൂ, പിന്നെ പറയൂ, വേറെ എന്ത് ചെയ്യുന്നു?
1: ഞാനിപ്പോൾ ഞാൻ സർവീസിലായിരുന്നു, ജോലി ഉണ്ടായിരുന്നു.
0: ആ
1: മുളമ്പത്തിൽ ഞാൻ വില്ലേജ് ഓഫീസർ ആയിരുന്നു.
0: കൃഷി ഓഫീസർ,
1: വില്ലേജ്
0: ഓഫീസർ ആയിരുന്നു. മുളന്തുരുത്തിയിലാണ് ആയിരുന്നോ?
1: മുളന്തുരുത്തി തന്നെയാണ്. കഴിഞ്ഞ ഈ ഏപ്രിൽ 30-ന് റിട്ടയറായി.
0: റിട്ടയറായി, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ റിട്ടയർമെന്റ് ജീവിതം ഒക്കെ എങ്ങനെയുണ്ട്?
1: ആ റിട്ടയർമെന്റ് കുഴപ്പമില്ല. വില്ലേജ് ഓഫീസിലായതുകൊണ്ട് നല്ല ഇത്തിരി സ്ട്രെസ് ഒക്കെ ഉള്ള ജോലിയായിരുന്നു. ഇപ്പോ വളരെ ഫ്രീ ആണ്,
0: ഭയങ്കര ഫ്രീ ആണ്. അപ്പൊ ഇനി പുതിയ എന്തെങ്കിലും ചുവടുവെപ്പിലേക്ക് കിടക്കുന്നുണ്ടോ?
1: അല്ല, അങ്ങനെ ഒന്നും നോക്കിയിട്ടില്ല ഇതുവരെ.
0: ഇല്ല,
1: ഒരു മാസം ആവുന്നേ ഉള്ളൂ.
0: ആ എന്നാ പിന്നെ ഒന്ന് കറങ്ങാനായിട്ട് പോകാം, അങ്ങനെയായാലോ?
1: അത് കുഴപ്പമില്ല, അത് വളരെ താല്പര്യമുള്ള ഒരു കേസാണ്.
0: താല്പര്യമുള്ള കേസാണ്. സാധാരണ റിട്ടയർ ആയ പലരും ഇങ്ങനെ കറങ്ങാൻ പോകുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ വളരെ ഫ്രീ ആണല്ലോ, ഏത് സമയവും നമ്മള് ഫ്രീ, നമുക്ക് ഇഷ്ടമുള്ള എല്ലാ സംഗതികളും. അയ്യോ, ലീവ് പോവും, ഇനി അത് ക്യാഷ്വൽ ലീവ് ആണോ, ഷോ ഏ പേ കൊടുക്കണോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ടെൻഷനും നമുക്കില്ല.
1: ഞാൻ റിട്ടയർമെന്റിന് തൊട്ട് മുമ്പേ പോയിരുന്നു,
0: പോയിരുന്നു
1: കറങ്ങാൻ, പോയിരുന്നു കാശ്മീർ വരെ പോയി.
0: ആ അപ്പൊ ഇനിയും യാത്രകൾ അടിപൊളിയാകട്ടെ. ഓക്കെ, അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഭാര്യ, രണ്ട് മക്കള്.
0: ഓക്കെ, ഇത് ഇങ്ങനെ ഭാര്യ രണ്ട് മക്കളെന്ന് പറയാതെ അവരെ പരിചയപ്പെടുത്തു. നമ്മുടെ മുളന്തുരുത്തിയില് ഒത്തിരി ആളുകൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
1: അതെ അതെ, ഭാര്യ ബിന്ദു എന്നാണ് പേര്.
0: ഓക്കെ,
1: മെട്രോയില് ജോലി ചെയ്യുന്നു.
0: ആ
1: പിന്നെ മകൻ, മൂത്ത രണ്ട് ആൺമക്കളാണ്. മൂത്തവൻ, മൂത്ത മകന് അഭിജിത്ത്.
0: ഓക്കെ,
1: പുള്ളി ബാംഗ്ലൂരാണ്. പഠിത്തം കഴിഞ്ഞിട്ട് ഇപ്പൊ അവിടെ നിൽക്കുകയാണ്. രണ്ടാമത്തെ ആള് അഭിരാം, അവൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. പിറവത്ത് ബി പി സി കോളേജിൽ
0: പഠിക്കുന്നു. ഓക്കെ ഓക്കെ, അപ്പോ ഇനിയും എന്താണ്, നിങ്ങൾ കൂടി ആലോചിച്ച് ഇനിയും മനോഹരമായിട്ടുള്ള പാട്ടുകൾ ഇനിയും അയക്കണം, കുറച്ച് നാളുകൾക്ക് ശേഷം, ഒരു 6-7 മാസങ്ങൾക്ക് ശേഷം. ഓക്കെ, തീർച്ചയായും. അതെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നത് വി എ സുമേഷ് എന്നായിരുന്നു, പക്ഷേ വി എ സുരേഷ് ആണ് നമ്മളുടെ കൂടെ ചേരുന്നത്. അദ്ദേഹം ഒരു വില്ലേജ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെയാണ് നമ്മളിങ്ങനെ പേര് മാറ്റി സംസാരിച്ചോണ്ടിരുന്നത്, കാരണം ആ ലെറ്ററിൽ അത്ര ഇതായിട്ട് സുമേഷ് എന്ന് തന്നെയായിരുന്നു എഴുതിയിരുന്നത്. അങ്ങനെ അങ്ങനെ പറ്റിപ്പോയൊരു അബദ്ധമാണ്. അപ്പൊ അതിന് ആദ്യമേ മീൻസ് സോറി ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോ എന്നാ പിന്നെ നമുക്ക് മറ്റൊരു പ്രോഗ്രാമിൽ കേട്ടുമുട്ടാം. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വിളിച്ച് സംസാരിക്കാനും രാവിലെ കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേൾക്കാനും ഞാൻ അയക്കുന്ന പാട്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾ അയക്കുന്ന പാട്ടുകൾ കേൾക്കാനൊക്കെയുള്ള ആഗ്രഹം നിങ്ങൾക്കില്ലേ? ദാ നിങ്ങളൊന്നും നോക്കണ്ട, 1985 വരെയുള്ള പാട്ടുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 1985 വരെയുള്ള പാട്ടുകൾ നിങ്ങൾ സെലക്ട് ചെയ്തോളൂ. അത് കത്തിലൂടെയോ വാട്സപ്പിലൂടെയോ അല്ലെങ്കിൽ ഇമെയിലൂടെയോ നിങ്ങൾക്ക് നമ്മളുടെ റെയിൻബോ FM-ലേക്ക് അയച്ചു തരാം. അയച്ചു തന്നു കഴിഞ്ഞാൽ ഒരു ദിവസത്തെ പാട്ട് നിങ്ങളുടേതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് കത്തുകൾ അയക്കേണ്ടതെന്ന് അറിയാലോ? നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ വിശേഷങ്ങൾ, നിങ്ങളുടെ ഫോൺ നമ്പർ, ഇത്രയും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ പാട്ടുകൾ 1985 മുമ്പുള്ള പാട്ടുകളാണ് ഇനി സ്വാഗതം കൊച്ചിയിലേക്ക് നിങ്ങൾ അയക്കേണ്ടത്. അപ്പോൾ ഒരു ദിവസം

ദിവസം നിങ്ങളുടെ പാട്ടായിരിക്കും പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അഡ്രസ്സ് ഇതാണ്: സ്വാഗതം കൊച്ചി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. കത്തുകൾ അയക്കാനുള്ള അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ വാട്സപ്പിലൂടെയാണ് നിങ്ങൾ അയക്കുന്നത് എങ്കിൽ ഒരു ഫോർമാറ്റുണ്ട്. നിങ്ങളുടെ സ്വാഗതം കൊച്ചി എന്ന് ഹെഡിങ് കൊടുക്കണം. തുടർന്ന് നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ ഫോൺ നമ്പർ. അതിനുശേഷം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പാട്ടുകൾ, 1985 മുമ്പുള്ള പാട്ടുകൾ. ഓക്കെ, എന്നിട്ട് സെൻഡ് ചെയ്യുക 8547341075 എന്ന വാട്സപ്പ് നമ്പറിലേക്ക്. ഈ സെയിം ഫോർമാറ്റിൽ തന്നെയാണ് ഇമെയിൽ അയക്കേണ്ടത്. ഇമെയിൽ അയക്കേണ്ട ID fmrainbowinbox@gmail.com ഈ IDയിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത്. അപ്പോൾ മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് സ്വാഗതം കൊച്ചിയിലേക്ക് കത്തുകൾ അയക്കാം. ഒരു ദിവസം നിങ്ങളുടെ പാട്ടുകളായിരിക്കും പ്ലേ ചെയ്യുന്നത്. തുടർന്ന് എന്താണ് ഇതുപോലെയൊക്കെ വിളിച്ച് നമുക്കങ്ങ് സംസാരിക്കാമെന്നേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ. രാജു റഹീം എന്ന് പറയുന്ന ചിത്രത്തിലെ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല അടിപൊളി ഒരു പാട്ടാണ്, നല്ലൊരു പാട്ടാണ് വരുന്നത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി യേശുദാസ് പാടിയ പാട്ട്.

സമയം 8 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ ആ പാട്ടിലേക്ക് എത്തുകയാണ്, ഇന്നത്തെ ക്ലൂ തന്ന ആ പാട്ടിലേക്ക്. യെസ്, പലരും പലരും എന്നല്ല, ഒരു 99% കറക്റ്റ് ആൻസർ തന്നെയാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന ആ ഒരു പാട്ട് സർവേക്കല്ല് എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1976 പുറത്തിറങ്ങിയത്. എല്ലാവരും ടൈപ്പ് ചെയ്ത് കമൻ്റ് ചെയ്തേക്കുന്നത് പോലെ തന്നെയാണ് മന്ദാകിനി എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ടാണ് വരുന്നത്. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. കെ ജെ യേശുദാസ് പാടിയ പാട്ട്. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് തോപ്പിൽ ഭാസിയാണ്. എം ജി സോമൻ, മണിയൻപിള്ള, രാജു, ലക്ഷ്മി തുടങ്ങിയവരൊക്കെയാണ് ഈ ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒ എൻ വി കുറുപ്പ്, ജി ദേവരാജൻ, കെ ജെ യേശുദാസ് കൂട്ടുകെട്ടിലാണ് പാട്ടുകൾ പറഞ്ഞിരിക്കുന്നത്. പാട്ടുകൾ പിറന്നിരിക്കുന്നത് എന്ന് മാത്രമല്ല, ഈ ഒരു പാട്ട് അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ചലച്ചിത്രം സർവേക്കല്ല് എന്ന ചിത്രമാണ്. അപ്പോൾ ആ ചലച്ചിത്ര ഗാനം മന്ദാകിനി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. അപ്പോൾ കമൻ്റ് ചെയ്ത ശരി ഉത്തരമയച്ച എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ. ഓക്കെ, അപ്പോൾ നമുക്കെന്നാൽ ആ പാട്ടിലേക്ക് പോയാലോ? ദാ വരുന്നു പാട്ട്.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 13:28 ആകുമ്പോൾ നമ്മളുടെ സ്വാഗതം കൊച്ചി, ഇന്നത്തെ സ്വാഗതം കൊച്ചി വൈൻഡപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് എത്തിയിരിക്കുന്നു. നാളത്തെ സ്വാഗതം കൊച്ചിയിലെ കത്തുകൾ നിങ്ങൾക്കായിട്ട്, മീൻസ് പാട്ടുകൾ നിങ്ങൾക്കായിട്ട് തിരഞ്ഞെടുത്ത് അയച്ചു തന്നിരിക്കുന്നത് ഗിരിജ ഗണേശനാണ്. തലക്കോട് നിന്നാണ് ഈ ഒരു കത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നാളെ ഗിരിജ ഗണേശൻ അയച്ചു തന്ന മനോഹരമായിട്ടുള്ള പഴയകാല ഗാനങ്ങൾ കേൾക്കാം. ഇത്രയും സമയം സ്വാഗതം കൊച്ചിയുമായി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ കിരൺ.

ബേബിയാണ്. ഇനി കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ, തുടർന്ന് യൂട്ടിലിറ്റി വാർത്തകളുണ്ട്, അതിനുശേഷം സവാരി ടൈമാണ് നിങ്ങൾക്ക് വിളിക്കാനായിട്ട് സാധിക്കും. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യുവേഴ്സ്.

സമയം 8 മണി കഴിഞ്ഞ് 30:18. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് യൂട്ടിലിറ്റി ന്യൂസാണ്. അതിനുശേഷം സവാരി ടൈമിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ലോക ബാങ്കിൻ്റെ സഹായത്തോടെ കൃഷി വകുപ്പ് നടത്തുന്ന കേര പദ്ധതിയിലൂടെ പുനർനടിയിൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിൻ്റെ നേരിട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്ന സ്കീമിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അപേക്ഷ നൽകേണ്ട വെബ്സൈറ്റ് വിലാസം www.keraplantation.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വകുപ്പിൽ വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിനായി June 2 രാവിലെ 10:30 മുതൽ വാക്ക് ഇൻ ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൽ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമാണ് ഇതിന് വേണ്ടിയിട്ടുള്ള യോഗ്യത. നെറ്റ് യോഗ്യതയുള്ളവർക്ക് അത് അഭികാമ്യമാണ്. അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ്, എൻവയോൺമെൻറ്റൽ സയൻസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദം വേണം. ഫോറിൻ ലാംഗ്വേജ്, ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ് ബന്ധപ്പെട്ട വിദേശ ഭാഷയിൽ കുറഞ്ഞത് B1 സർട്ടിഫിക്കറ്റേഷനോട് കൂടിയ പ്രാവീണ്യവും ബിരുദാനന്തര ബിരുദവും വേണം. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ബന്ധപ്പെട്ട രേഖകളുമായിട്ട് വാക്കിംഗ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് DCA.gujarat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. അതുപോലെ തന്നെ നമ്മുടെ ദേവികുളം താലൂക്കിൽ, അതായത് അടിമാലി, പട്ടികവർഗ വികസന ഓഫീസറിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന അടിമാലി, മൂന്നാർ, മറയൂർ എന്നിവിടങ്ങളിലെ 6 പ്രീമെട്രിക് ഹോസ്റ്റലുകളിൽ അന്തേവാസികളുടെ രാത്രികാല പഠന പ്രവർത്തനങ്ങൾക്ക് കരാർ വ്യവസ്ഥയിൽ റെസിഡൻഷ്യൽ ട്യൂട്ടർ തസ്തികയിൽ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. യോഗ്യതാ ബിരുദവും BEDഉമാണ്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുൻഗണന ഉണ്ട്. അതുപോലെ തന്നെ BED ഇല്ലാത്തവരുടെ അഭാവത്തിൽ DLD യോഗ്യതയുള്ളവരെയും പരിഗണിക്കും. പ്രായപരിധി 25 മുതൽ 40 വരെയാണ്. താല്പര്യമുള്ളവർ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, ജാതി, പ്രവർത്തന പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ പകർപ്പ് സഹിതം 30 May മുമ്പായിട്ട് അടിമാലി ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. അതുപോലെ തന്നെ ആശ വർക്കർ, ഫാർമസിസ്റ്റ് ഒഴിവുണ്ട്. ചക്കുപള്ളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്കാണ് ഈ ആശാ വർക്കർ ഒഴിവുള്ളത്. ഫാർമസിസ്റ്റ് തസ്തികയിൽ താൽക്കാലികമായി നിയമനം നടത്തുന്നതിന് വാക്കിംഗ് ഇൻ്റർവ്യൂ നടത്തും. June 2 ആശുപത്രി കോൺഫറൻസ് ഹാളിലാണ് ആശാ വർക്കറുടെ ഇൻ്റർവ്യൂ. യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ചക്കുപള്ളം പഞ്ചായത്ത് വാർഡ് 16 സ്ഥിരതാമസമുള്ളവരായിരിക്കണം എന്നിവയാണ് ഇതിനുള്ള യോഗ്യത. June 3 ആശുപത്രി കോൺഫറൻസ് ഹാളിലാണ് ഈ ഫാർമസിസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂ. യോഗ്യത പ്രീ ഡിഗ്രി, +2, VHSC, DFARM, തത്തുല്യ യോഗ്യത എന്നിവയാണ്. അതുപോലെ തൊടുപുഴ ജില്ലാ ആശുപത്രിയിലെ ജില്ലാ മാനസികാരോഗ്യ പരിപാടിയിലേക്ക് കരാർ വ്യവസ്ഥയിൽ സൈക്യാട്രിസ്റ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നു. ഒരു ഒഴിവിലേക്കാണ് നിയമനം. ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ June 4 രാവിലെ 11 മുതൽ 1 വരെയാണ് ഇൻ്റർവ്യൂ നടക്കുക. May 28 നടത്താൻ തീരുമാനിച്ചിരുന്ന ഇൻ്റർവ്യൂ ചില സാങ്കേതിക കാരണങ്ങളാൽ June 4 മാറ്റിയതാണ് ഇത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ രേഖ

0: ം പകർപ്പ് സഹിതം ഹാജരാകണം. യോഗ്യത സൈക്യാട്രിയിൽ MBBS, MD, DPM, DNB എന്നിവയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് DM@gmail.com എന്ന മെയിലിലേക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടും. അപ്പോൾ ഏകദേശം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ യൂട്ടിലിറ്റി ന്യൂസ്. ഇനി നമുക്ക് കേൾക്കാം സവാരി ടൈം. സവാരി ടൈമിൽ നിങ്ങൾ യാത്ര പോയതിനെക്കുറിച്ച് പറയാം, യാത്ര പോകാനിരിക്കുന്നതിനെക്കുറിച്ച് പറയാം, നിങ്ങളൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ചും പറയാം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 04842428101.
1: Musically yours.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ബ്ലാസ്റ്റ് യുവർ മോർണിംഗ്സ് വിത്ത് ബ്ലിസ്റ്ററിംഗ് മ്യൂസിക്. സവാരി ടൈം.

0: സമയം 8 മണി കഴിഞ്ഞ് 42:24 ആയിരിക്കുകയാണ് സ്റ്റുഡിയോ ക്ലോക്കിലെ. അപ്പോൾ നമ്മൾ ദാ സവാരി ടൈം ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങളും യാത്ര ആരംഭിക്കുന്ന ഒരു സമയമാണ്, ഒരു അവധിയൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ അവധി കിട്ടാത്തവരുണ്ടാവും, അവധി കിട്ടിയവർ, അവധി കഴിഞ്ഞിട്ടുള്ള യാത്ര, അവധി കിട്ടാത്തവർ, അത് കിട്ടാതെയുള്ള ഒരു യാത്ര. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊരു യാത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ദാ ആരോ ഒരാൾ നമ്മൾ അനൗൺസ് ചെയ്യുന്നതിന് മുമ്പേ വിളിച്ചിരിക്കുകയാണ്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: എന്റെ പേര് ഗീത എന്ന.
0: ഗീത എന്നാ? ഗീത എങ്ങോട്ടേക്കാണ് യാത്ര ചെയ്യുന്നേ?
1: ഞാൻ
0: ഒരു ഫംഗ്ഷന് പോവാണ്. ആ, എങ്ങോട്ടേക്ക്, എങ്ങോട്ടേക്കാണ് ഫംഗ്ഷന് പോകുന്നേ? പെരുമ്പാവൂർക്കാണ് പോകുന്നത്. ഏത് വഴിയാണ് പോകുന്നത്?
1: അത് ഞാനേ പണിക്ക് പോണ സ്ഥലത്തുനിന്ന് അവരൊക്കെ പോണതാണ്. അങ്ങനെ
0: ആ ഒരു ഗെറ്റ് ടുഗദർ. ആ ഓക്കെ. അപ്പോ ഈ പെരുമ്പാവൂർ ആലുവ അല്ല, ആലുവയിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോകുന്ന ആ ഒരു വഴിയിൽ പുതുതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. അല്ല, ഈ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഇത് ഞാൻ നേരത്തെ കണ്ടിട്ടില്ലല്ലോ, അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിച്ചായിരുന്നോ?
1: ഞാൻ കണ്ടു, ഞാൻ എന്റെ വീട് കിഴക്കമ്പലത്താണ്, അപ്പൊ ഞാൻ ഇതിന്റെ പോണതാണ് ആലുവയെന്ന്. അതുകൊണ്ട് കൊറേ ഒക്കെ എനിക്കറിയാം. പിന്നെ ഇപ്പോടെ പോസ്റ്റ് ഓഫീസിന്റെ അടുത്തുനിന്നാണ് അവര് പറഞ്ഞത്. അവിടെ ഇറങ്ങിട്ട് അവര് അവിടെ നിന്ന് വണ്ടി വരും, അവിടെ നിന്ന് അവിടെ നിന്ന് ഒരുമിച്ച് പോണ. ഞങ്ങള്
0: ഒരുമിച്ചാ പോകുന്നത്. ഓക്കെ. ആ ഇപ്പം ഏകദേശം പെരുമ്പാവൂർ എത്താറായി?
1: എത്താറായിട്ട്, ഞങ്ങൾ ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങും. ഞാനും എന്റെ മോളും കൂടെ ഇറങ്ങാൻ പോകും.
0: ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും യാത്ര സുഖകരമാവട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പൊ നല്ലൊരു പാട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ.

അപ്പോ ദാ ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വിളിക്കാം, എന്നിട്ട് നിങ്ങളുടെ യാത്രയെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ ഇനി യാത്ര ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. നിങ്ങൾ പോയ ഒരു യാത്രയുണ്ടാകും, ആ യാത്രയെക്കുറിച്ച് പറയാം. എന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ അമ്പലത്തിൽ പോയി എന്നൊന്നും പറയരുത്, അത് പോയ യാത്രയാണല്ലോ. അപ്പൊ അങ്ങനത്തെ യാത്രകളല്ല, നമുക്ക് ജെന്യുവിൻ ആയിട്ടുള്ള യാത്രകളെക്കുറിച്ച് നിങ്ങൾ കുറച്ച് വിനോദയാത്രയ്ക്ക് പോയ കാര്യങ്ങൾ പറയാം. ഇനിയിപ്പം കുറച്ച് വൈകിയതാണെങ്കിലും കുഴപ്പമില്ല, യാത്രയെക്കുറിച്ച് പറയാം. ഓക്കെ, അപ്പൊ സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 57 സെക്കൻഡും ആകുമ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്. Yeah.

0: എട്ട് മണി കഴിഞ്ഞ 53 മിനിറ്റ് ആകുമ്പോൾ ദാ അടുത്ത കോളർ നമുക്ക് വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് യാത്രയെ കുറിച്ച് പറയാനായിട്ട്. ഹലോ,
1: ആ ഞാൻ അജയ് ഘോഷ് ആണ്.
0: അജയ് ഘോഷ് എവിടെ നിന്നാണ് വിളിക്കുന്നേ?
1: ഞാനേ പെരുന്നിൽ കൈപ്പൊമ്പലം ബോർഡിലുള്ള ഇന്ത്യൻ ഓയിൽ പമ്പിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അവിടെ എത്തി, കൈപ്പൊമ്പലം ബോർഡിലെ ഇന്ത്യൻ ഓയിലിന്റെ പമ്പിലെത്തി.
0: ഓക്കെ ഓക്കെ.

0: അപ്പൊ ഈ പോകുന്ന യാത്രയിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നോ?
1: എനിക്ക് മൂന്നിടയിലൊരു ബ്ലോക്ക് കിട്ടി.
0: എവിടെ എവിടെയാണ്?
1: മൂന്ന് പീടിക എന്ന് പറയും.
0: മൂന്ന് പീടിക എന്ന് പറയുന്ന സ്ഥലത്ത് ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ ചിലപ്പോ ആ ബ്ലോക്ക് ഒക്കെ മാറി കാണുമായിരിക്കും അല്ലെ?
1: ആ അവിടെ ഇങ്ങനെ ബ്ലോക്ക് ഒന്നും പോയിക്കൊണ്ടിരിക്കും,
0: വന്നും പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, പിന്നെ പറയൂ.
1: നല്ല വിശേഷം.
0: നല്ല വിശേഷം. എങ്ങനെയാ, മഴയൊക്കെ ഉണ്ടോ നന്നായിട്ട്?
1: ഇല്ല, ഇപ്പൊ ഇവിടെ നല്ല വെയിലാണ്.
0: നല്ല വെയിലാണ്. ആ, എന്താണ്, കാലവർഷം വരാൻ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യണം. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും ഒക്കെ ന്യൂനമർദ്ദങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അവര് ഇങ്ങോട്ടേക്ക് ഇങ്ങ് എത്താനായിട്ടുള്ള കാറ്റടിക്കുന്നില്ല എന്നാ പറയുന്നേ. ഓക്കെ, അതെ, ആ കാറ്റിന്റെ ഒരു കുറവാണ്. അപ്പം അത് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിക്കോളും. കാരണം ജൂൺ 1 സ്കൂള് തുറക്കുന്ന ആ ഒരു സമയത്താണല്ലോ പുള്ളിക്ക് വരാൻ ഏറ്റവും ഇഷ്ടം. ഓക്കെ, അപ്പോ അതെ. ഓക്കെ, അപ്പോ എന്തായാലും ജോലിസ്ഥലം എത്തി. അപ്പൊ നമുക്ക് അടുത്ത പാട്ട് ജോലിസ്ഥലത്ത് ഉള്ളവർക്ക് അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ, എനിക്ക് വയ്യ, എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്നേ. ഓക്കെ, പറഞ്ഞോളൂ, അവരുടെയൊക്കെ പേര് പറഞ്ഞോളൂ.
1: ഷെഫീന.
0: ആ,
1: പിന്നെ അപ്പു.
0: ആ, എല്ലാവരുടെയും പേര് പറഞ്ഞില്ലെങ്കിൽ അവരെല്ലാരും കൂടെ എടുത്തിട്ടിടിക്കും കേട്ടോ.
1: അവർക്കെല്ലാവർക്കും വേണ്ടിട്ട്.
0: ഓക്കെ,
1: ഒരു പാട്ട്.
0: ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ പേര് പറയാൻ വിട്ടുപോയ ആരെങ്കിലും?
1: ഞങ്ങളെ സാറുണ്ട്, സുനിൽ സാറ്, സുശീൽ സാറ്, അവർക്കും അവരുടെ ഫാമിലിക്കും വേണ്ടിട്ടും.
0: ഇത് ഇത് പെട്രോൾ പമ്പാണോ?
1: അതെ, പെട്രോൾ പമ്പാണ്.
0: അവിടെ പാട്ട് വെക്കുന്നുണ്ടോ?
1: ഓ, വെക്കുന്നുണ്ട്.
0: നമ്മുടെ നമ്മുടെ ചാനലല്ലേ വെക്കുന്നേ?
1: പോർട്ടബിൾ റേഡിയോ കൊണ്ടുവരാറുണ്ട്. അപ്പൊ ഡെയിലി നമ്മളെ
0: ഓക്കെ ഓക്കെ. അപ്പൊ ഇത് അവിടെ ഇന്ന് പെട്രോൾ അടിക്കാൻ വരുന്ന എല്ലാവരും കേൾക്കട്ടെ. ഓക്കെ, അപ്പൊ അവിടെ പെട്രോൾ അടിക്കുന്ന എല്ലാവർക്കും, അവിടുത്തെ എല്ലാ ജോലിക്കാർക്കും, അവിടുത്തെ സാറിനും ഒക്കെ വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ സവാരി ടൈമിൽ അടിപൊളി പാട്ടുകളാട്ടോ വെക്കുന്നേ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു വിളിച്ചതിന്, ഒരു കാര്യങ്ങളൊക്കെ പങ്കിട്ടതിന് താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇതാ വരുന്നു പാട്ട്.

0: ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇതുടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
1: സൂപ്പർ ഹിറ്റ് സോങ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ് ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.

0: സവാരി ടൈമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 9 മണി കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ആയിരിക്കുകയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242810 ഇതൊരു പാട്ട് ചോദിക്കുന്ന പ്രോഗ്രാം അല്ല. പക്ഷേ നിങ്ങളൊരു യാത്രയിലാണെങ്കിൽ എന്നെ വിളിക്കാം, നിങ്ങളൊരു യാത്ര ചെയ്ത് കഴിഞ്ഞെങ്കിൽ എന്നെ വിളിക്കാം, നിങ്ങളൊരു യാത്രയ്ക്ക് ഒരുങ്ങുകയാണെങ്കിൽ എന്നെ വിളിക്കാം, നിങ്ങൾ പോയ വിനോദയാത്രയെക്കുറിച്ച് പറയാൻ എന്നെ വിളിക്കാം, അങ്ങനെ പല പല യാത്രകളെക്കുറിച്ച് പറയാൻ എന്നെ വിളിക്കാം. അങ്ങനെ ഒരാൾ നമ്മളെ വിളിച്ചിരിക്കുന്നു. ഹലോ,
1: ഗുഡ് മോർണിംഗ്.
0: ഓ, ഭയങ്കര എനർജിയാണ് രാവിലെ. മൺഡേ അല്ല, ഫ്രൈഡേ. നമുക്ക് അടുത്ത ദിവസം അടിച്ചു വിളിക്കാം, അവധിയായിരിക്കും. റേഞ്ച് ഇല്ല, എവിടെയെങ്കിലും റേഞ്ച് ഉള്ള സ്ഥലത്തേക്ക് ഒന്ന് നീങ്ങി നിൽക്കൂ. അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ എവിടേക്കെങ്കിലും ഒന്ന് മാറിയാൽ റേഞ്ച് കിട്ടുമായിരുന്നു. ഇപ്പൊ നല്ല കേൾക്കാം, അസലായിട്ട് കേൾക്കാം.
1: അതെ, ഞാൻ മെയ് ആദ്യം സിക്കിമിൽ പോയിരുന്നു.
0: സിക്കിമിൽ പോയിരുന്നു?
1: അതെ.
0: എങ്ങനെയുണ്ട് സിക്കിം യാത്ര? എങ്ങനെയുണ്ടായിരുന്നു
1: സിക്കിം യാത്രയേക്കാൾ ഉപരി അവിടെ ഉള്ളവരെ പറ്റി പറയുന്ന അസുഖം?
0: ഓക്കെ.
1: അവരൊക്കെ ഒരു പേട്രിയോട്ടിക് ഫീലിംഗ് അസലായിട്ടുണ്ട്. അവർക്ക് ബാക്കിയുള്ളവരെ ബഹുമാനിക്കാൻ.
0: ഇത് ചേട്ടാ വളരെ നല്ലൊരു കോളാണ്, പക്ഷേ ചേട്ടൻ എവിടെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം, കാരണം നമുക്ക് റേഞ്ച് കിട്ടുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല.
1: ഇപ്പൊ കേൾക്കാമോ? ഞാനൊന്ന് വണ്ടി ഒതുക്കി നിർത്തിയതാണ്. ഇപ്പൊ കേൾക്കാമോ?
0: ആ കേൾക്കാം, കേൾക്കാം, പറഞ്ഞോളൂ.
1: അതെ, ഞാൻ അപ്പോ അതേപോലെ അവിടെ ഉള്ളവർ സംസാരിക്കുന്നത് വളരെ വലിയ അത് പ്രകടനം. 4 ദിവസം ഫുൾ ഡേ ആ ഭാഗത്തുണ്ടായിരുന്നു. പിന്നെ ഒരൊറ്റ ഭിക്ഷക്കാരെ കണ്ടില്ല.
0: ഓ,
1: അത്ര വിദ്യാഭ്യാസമുള്ളവരുണ്ടാവാം.
0: ചേട്ടാ നമുക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല, റേഞ്ച് ഇല്ലാത്ത ഏതോ ഒരു സ്ഥലത്താണ് ചേട്ടൻ ഇപ്പൊ എവിടെ നിൽക്കുന്നേ?
1: ചോറ്റാനിക്കര.
0: ചോറ്റാനിക്കരയിൽ റേഞ്ച് ഇല്ലേ?
1: അങ്ങനെ പറയരുത്,
0: എന്റെയും ജന്മ സ്വദേശമാണ് ചോറ്റാനിക്കര.
1: വെരി ഗുഡ്. ഇപ്പൊ കേൾക്കാമോ?
0: ആ പറഞ്ഞോളൂ.
1: അതെ, ഇപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കാമോ?
0: ആ ക്ലിയർ ആയിട്ട് കേൾക്കാം.
1: അപ്പോ അത് കഴിഞ്ഞ് അവിടെ വൃത്തി എന്ന് പറഞ്ഞാൽ അസലാണ്. റോഡ് സൈഡ് എല്ലാം വെരി ബ്യൂട്ടിഫുൾ. ഒരു ഒരാളില്ല,
0: ആ
1: നാടും വളരെ സുന്ദരമാണ്. അപ്പോ എന്റെ മനസ്സിൽ ഇന്നാലും ഇനി ഇന്ത്യ കണ്ടിട്ട് ഇനി പ്രത്യേകിച്ചുള്ളൂ, ഇനി ഒരിക്കൽ കൂടി നോർത്ത് ഒരു മേഘാലയ.
0: മേഘാലയ പോണം. ഓക്കെ ഓക്കെ ചേട്ടാ, നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?
1: പിന്നെ സന്തോഷം.
0: ഓക്കെ, അപ്പൊ നമുക്കൊരു പാട്ട് കേൾക്കാം. ബിക്കോസ് ഞാൻ എനിക്കിത് കുറെ കൂടി കേൾക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ റേഞ്ച് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നില്ല. നമ്മളുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഇതെന്താണ് പറയുന്നതെന്ന് ചിലപ്പോൾ മനസ്സിലാകാതെ വരും, അതുകൊണ്ടാണ് നമുക്ക് പാട്ടിലേക്ക് പോകുന്നത് കേട്ടോ. ഓക്കെ ചേട്ടാ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ മേഘാലയ എന്ന് പറയുന്ന ആ ഒരു അല്ല സിക്കിം

എന്ന് പറയുന്ന ഒരു സ്ഥലത്തിനെ കുറിച്ച്, പോയ ഒരു യാത്രയെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. സോ എന്തോ ഫോണിൻ്റെയോ റേഞ്ചിൻ്റെയോ അങ്ങനെ എന്തോ ഒരു കംപ്ലൈൻറ്റ് കൊണ്ടാണ് നമുക്കത് കേൾക്കാനായിട്ട് സാധിക്കാത്തത്. ഓക്കെ, അപ്പോൾ ഇനിയും നിങ്ങൾക്ക് വിളിക്കാം, ഇതുപോലെയുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളോട് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0484242 8101. അപ്പോൾ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാമല്ലേ. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്.

സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: സമയം 9 മണി കഴിഞ്ഞിട്ട് 18 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കില്. അപ്പോ ഈ ടൈം നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് നിങ്ങളും ഒന്ന് അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ചില ആളുകൾ ഇപ്പോൾ ഓഫീസിലൊക്കെ പോകാനായിട്ട് ഇറങ്ങുന്ന ഒരു സമയമാണ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടേക്കെങ്കിലും ഈ 9 മണി സമയത്ത് എവിടെയെങ്കിലും പോകാനായിട്ടുള്ള ഒരു തിരക്കിൽ പെട്ടുകിടക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അയ്യോ 9:30 കഴിഞ്ഞോ, ഇങ്ങനെയൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടാണ് സമയം പറയുന്നത്. അപ്പോൾ അടുത്ത ആള് നമ്മളുടെ കൂടെ ചേരുന്നു. ഹലോ ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, എവിടെ പോവാണ്, എവിടെ പോവും, ആരാണ് വിളിക്കുന്നത്? ആ തങ്കമണി, ഓക്കെ.
1: ഞങ്ങള് ഒരു അസൂർണിക്കര യൂണിറ്റ് അസൂർണിക്കര പഞ്ചായത്തിലെ ഒരു വയോജന കൂട്ടങ്ങളുണ്ട്, അതായത് സീനിയർ സിറ്റിസണിന്റെ ഒരു ആകാംക്ഷ സെൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലെ മെമ്പർമാരായിട്ട് ഞങ്ങൾ കൊച്ചി പുറത്ത് കൂട്ടിട്ട് ചോദിക്കാതെ ഇറങ്ങിക്കണേ. കൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ മനോജിന്റെ ഒരു സപ്പോർട്ട് ഉണ്ട്, മനോജുണ്ട്, ഞങ്ങളുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല ജോസ് ഉണ്ട്, പിന്നെ ഞങ്ങളൊരു 20 പേരിലൊരു ഗ്രൂപ്പായിട്ടാ പോകുന്നത്. പക്ഷെ പെട്ടെന്ന് കുറച്ചു പേർക്ക് അതിൽ ആക്സിഡന്റ് ആയിട്ട് ഞങ്ങൾ അതിൽ കുറച്ച് യുവജനങ്ങളെ കൂടി ഉൾപ്പെടുത്തി.
0: അപ്പോ യുവജനങ്ങളും വയോജനങ്ങളും കൂടെ കൂടി അടിച്ചു പൊളിക്കാനായിട്ട് പോവുകയാണ്. അതെ, പിന്നെ അല്ലാതെ. ഓക്കെ, അപ്പോ ഈ കൊച്ചിയിൽ എവിടെയൊക്കെയാണ് കാണാനായിട്ട്?

0: പോകുന്നേ.
1: ചേച്ചി ഞങ്ങളിപ്പോ ശരിക്കും പറഞ്ഞാൽ മട്ടാഞ്ചേരി പോവുക, നമ്മുടെ അവിടെ ഒരു രൂപപ്പള്ളിയൊക്കെ ഉണ്ടല്ലോ, ഞാൻ കുറേക്കാലം കൊച്ചിയിൽ ഇതൊക്കെ കണ്ടതാണ്. എങ്കിൽ പോലും കൂട്ടുകാരൊന്നിച്ച് പോകുമ്പോൾ അവരുടെ സന്തോഷം
0: വൈബ്
1: ചേർക്കുന്ന ഒരു ലെവലല്ലേ.
0: അതെ അതെ.
1: അപ്പൊ രൂപപ്പള്ളിയിലൊക്കെ പോകുന്നു. അവിടുന്ന് ഞങ്ങള് ഗംഗാറിൽ കയറി ഞങ്ങള് തിരുമ്പയത്തിലെത്തി. അവിടെ നിന്ന് അവിടെ ഒരു പിന്നെ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ കുടുംബശ്രീയുടെ ഒക്കെ ഒരു യൂണിറ്റ് ഉണ്ട്. അവിടെ കയറി ഫുഡൊക്കെ കഴിച്ച് അവിടെ ബോട്ടിങ്ങും അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഒന്ന് എൻജോയ് ചെയ്തിട്ട് വരാമെന്നൊക്കെ ബീച്ചിലൊക്കെ പോയി.
0: അപ്പൊ കൊച്ചിയിൽ കാണാൻ പറ്റുന്ന എല്ലാ സ്ഥലവും കാണണം കേട്ടോ. ആ കൊച്ചിയിൽ കാണാൻ പറ്റുന്ന എല്ലാ സ്ഥലവും കാണണം. വൈകിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ കടലിലേക്കും പോണം.
1: ആ
0: അങ്ങനെയല്ല, നടുക്കടലിലേക്ക് അവിടെ. ആ പിന്നെ അത് മാത്രമല്ല, നമ്മളുടെ പഴയ റെയിൽവേ സ്റ്റേഷനുണ്ട്, പിന്നെ വാസ്കോ ഡ ഗാമയുടെ കബറിടം ഉണ്ട്, പിന്നെ ഒത്തിരി ഒത്തിരി അവിടെ ഒരു രാജകൊട്ടാരമുണ്ട്, പിന്നെ പിന്നെയും ഒത്തിരി ഒത്തിരി സ്ഥലങ്ങളുണ്ട് അവിടെ കാണാൻ, കൊച്ചിയിൽ കാണാനായിട്ട്. അപ്പൊ പിന്നെ പിന്നെ ഈ നമ്മളുടെ മറൈൻ ഡ്രൈവിൽ വന്നു കഴിഞ്ഞാൽ എത്രയും 3 മണി 4 മണിക്ക് എന്തോ മറൈൻ ഡ്രൈവിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കടലിലേക്ക് ഉൾക്കടലിലേക്ക് ഡോൾഫിനെ ഒക്കെ കാണാൻ പറ്റും. ആ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ആ ഓക്കെ ഓക്കെ. പക്ഷെ ഇത് ഇപ്പം വണ്ടിയിൽ യാത്ര ചെയ്തോണ്ടിരിക്കുകയാണോ? ആ വണ്ടിയിൽ യാത്ര ചെയ്തോണ്ടിരിക്കുകയാണോ? അവരാണ് ഇപ്പൊ ലേറ്റ്. ഓക്കെ. അപ്പൊ എന്തായാലും എന്തായാലും നിങ്ങളുടെ മുൻകൈ എടുത്തിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു വിളിച്ചതിന്. നല്ലൊരു പാട്ട് വെച്ച് തരാം. ഓക്കെ. സവാരി ടൈം ആയതുകൊണ്ട് നല്ല അടിപൊളി പാട്ടുകളാണ് കേട്ടോ പ്ലേ ചെയ്യുന്നത്. ആ ആവോ ധാനാരോ വരും വരും വരും, കേട്ടുകൊണ്ടേ ഇരുന്നാ മതി. ഓക്കെ ഇതാ. അപ്പൊ സ്റ്റേറ്റ് ഉണ്ടോ ആകാശ്? വണ്ടിയിലും റെയിൻബോ വെക്കണം കേട്ടോ.
1: ഓക്കെ.
0: ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റ് ഉണ്ട്.

0: സവാരി ടൈമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ നിങ്ങളുടെ കൂടെയുള്ളത് കിരൺ ബേബിയാണ്. ഹലോ,
1: ഹലോ,
0: ഇതാരാണ്?
1: എന്റെ പേര് ലത എന്നാണ്.
0: ലത എന്നാണ്? ലത എവിടെ നിന്നാണ് വിളിക്കുന്നേ? ഫോണില് ആ മൂവാറ്റുപുഴയ്ക്ക് പോവാണ് ബസ്സില്. ആ ഇടയ്ക്ക് ബസ് ബ്രേക്ക് ആയിട്ട് സൗണ്ടൊക്കെ കേക്കാം. എത്താറായോ? എവിടെയാണിപ്പോ? ഹലോ, എത്താറായോ? എവിടെയാണിപ്പോൾ? മൂവാറ്റുപുഴ എത്തി. കുട്ടമശ്ശേരി എത്താൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എങ്ങനെയാ ബസ്സിലെ യാത്രയൊക്കെ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ആ ഭാഗത്തൊക്കെ മഴയുണ്ടോ? നല്ല വെയിലാണ്. ബ്ലോക്ക് ഉണ്ടോ? ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇല്ല. എവിടെയായിരുന്നു ബ്ലോക്ക് ഉണ്ടായിരുന്നേ? എവിടെയായിരുന്നു ബ്ലോക്ക് ഉണ്ടായിരുന്നത്? ആ ഇടക്കിടക്ക് എനിക്കും കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ ഓക്കെ, അപ്പോ എന്തായാലും പോകുന്ന യാത്ര ശുഭകരമാവട്ടെ. എന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും. കേട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഫോണിലല്ലേ കേട്ടുകൊണ്ടിരിക്കുന്നേ? അതോ ബസ്സിൽ വെച്ചിട്ടുണ്ടോ? ബസ്സിൽ വെച്ചിട്ടുണ്ടോ? ആ എന്റെ കയ്യിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, എന്നാ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ, അപ്പോ ഇതാ വരുന്നു പാട്ട്. സ്റ്റേ ട്യൂൺഡ്, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5, മ്യൂസിക്കലി യുവേഴ്സ്.

0: സമയം 9 മണി കഴിഞ്ഞിട്ട് 44 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിലെ. അപ്പോ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈമാണ്. നിങ്ങളുടെ കഴിഞ്ഞ യാത്രയെക്കുറിച്ചും പോകാൻ പോകുന്ന യാത്രയെക്കുറിച്ചും പോയിക്കൊണ്ടിരിക്കുന്ന യാത്രയെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് എന്നെ വിളിക്കാം എന്ന് പറഞ്ഞു. 04842428101 എന്ന് പറയുന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഇതാ ഇതുപോലെ അങ്ങോട്ട് സംസാരിക്കും. ഹലോ,
1: ഹലോ,
0: ഇതാരാണ്? ആ, ഇത് കുറെ പേരുണ്ടല്ലോ അവിടെ. ഒറ്റയ്ക്കേ ഉള്ളൂ?

0: വരെ ജോലിക്ക് പണിക്കാര് വീട്ടിൽ പണിയടക്കം ഉണ്ട്, അവര് മുകളിലുണ്ട്.
1: അവര് മേളിലുണ്ട്. ഓക്കെ. അപ്പോ റോഷ്നി, ഇത് റെക്കോർഡ്, ഈ കോൾ അങ്ങ് റെക്കോർഡ് ചെയ്തു.
0: റെക്കോർഡ് ചെയ്യാമോ?
1: പിന്നെ തീർച്ചയായും റെക്കോർഡ് ചെയ്യും. ഇപ്പൊ റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് ഇവിടെ കേൾക്കാം ഈ കോള് റെക്കോർഡ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, പറയൂ, യാത്രയെ കുറിച്ച് പറയൂ.
0: കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങള് വാഗമൺ പോയി.
1: വാഗമൺ പോയി. ഫാമിലി ആണോ? അതെയോ.
0: ഫാമിലി അല്ല, ഞാൻ ജോലി ചെയ്തിരുന്നത് ഒരു മെഡിക്കൽ ഷോപ്പിലാണ്. അതായത് നോർത്ത് പറവൂര് കെ എൻ സി ജംഗ്ഷനിലുള്ള വലിയ പറമ്പിൽ മെഡിക്കൽ. ഞാനൊരു അഞ്ചാറ് മാസത്തിലധികം അവരവിടുന്ന് പോയപ്പോ അവര് എന്നെ ഫാമിലിനെയും വിളിച്ച്
1: വന്നോന്നും
0: പറഞ്ഞു. അപ്പൊ അങ്ങനെ വളരെ സന്തോഷം തോന്നിയൊരു ഒരു സമയമാണത്. അങ്ങനെ ഞങ്ങൾ എല്ലാരും കൂടെ പോയി. വാഗമൺ പോയി. പോണ വഴിക്ക് നല്ല മഴയൊക്കെ ആയിരുന്നു. ബ്ലോക്കൊന്നും അല്ല, ഭയങ്കര മഴ കിട്ടി. പിന്നെ വാഗമൺ എത്തിയപ്പോ നല്ല കോടയും. അപ്പൊ കൂടുതൽ കാഴ്ച നമുക്ക് കാണാൻ പറ്റിയില്ല, മൊത്തം കോടയായിപ്പോയി.
1: മൊത്തം കൊടയായിപ്പോയി, ഒന്നും കാണാൻ പറ്റിയില്ല.
0: പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ 6 മണിയായി അവിടുന്ന് തിരിച്ചപ്പോഴ് എന്തെങ്കിലും പിന്നെ മൊട്ടക്കുന്നൊക്കെ കേറി പിന്നെ കൊട്ടവഞ്ചി സവാരിയൊക്കെ ചെയ്ത് എന്റെ സഹപ്രവർത്തകര് മോണറിനെ ഞാൻ പ്രത്യേകം നന്ദി
1: പറയാം.
0: എന്തോ
1: പൈൻ ഫോറസ്റ്റിലൊക്കെ പോയോ?
0: അങ്ങോട്ട് പോയില്ല, അത്രക്ക് മഴയുമായിരുന്നു. ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ 6 മണിയായി അവിടെ നിന്ന്
1: തിരിച്ചപ്പോ. ഓക്കെ,
0: ഞാൻ എങ്ങും കേട്ടില്ല. ഇനി 6 മണി കഴിഞ്ഞതുകൊണ്ട് ഇനി നമ്മൾ എവിടെ ചെന്നിട്ട് കാര്യമില്ലെന്ന് തന്നെയാണ്. 6 മണിക്ക് അവിടെ തിരിച്ച്
1: ആകെ കോടപ്പന്നില് മുങ്ങിപ്പോയി വാഗമൺ യാത്ര.
0: അതേപോലെ
1: അവിടെ കാണാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ടല്ലോ.
0: മഴയായതുകൊണ്ട് പോയി. ഞങ്ങൾ ഇച്ചിരി ഇറങ്ങിയത് ഇച്ചിരി വൈകി.
1: ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് പോകുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് പോവാം.
0: അത് തന്നെ. ഈ നേരത്തെ പോയിട്ടുണ്ട്. അപ്പൊ പോവാത്ത സ്ഥലം നോക്കി പിടിച്ചു പോയതാണത്.
1: പുതിയ പുതിയ പുതിയ പുതിയ കാര്യങ്ങള് കുറേ വാഗമണ്ണിലുണ്ട് ഇപ്പോ.
0: അങ്ങനെ അവർക്ക് എല്ലാവർക്കും വേണ്ടി നല്ലൊരു പാട്ട് വെച്ച് തന്നെ യാത്രകൾ ഇനിയും ചെയ്യാൻ എല്ലാവർക്കും
1: ഒരു പ്രചോദനമാകട്ടെ.
0: അതെ.
1: ഓക്കെ. അപ്പൊ ശരിക്കും ഈ യാത്ര ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളുടെ മനസ്സ് ഭയങ്കര കൂളായിട്ട് മാറും. അതായത് എല്ലാ ടെൻഷനും, ഇപ്പൊ നമ്മുടെ വീട്ടിലെ ടെൻഷൻ, നമ്മളുടെ സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ, അങ്ങനെ പല പല ടെൻഷനുകൾ ഇല്ലാതാക്കുന്ന ഒരു ഒരു സംഭവമാണ്. ജോലിയിലെ പ്രഷർ ഇതെല്ലാം ഇല്ലാതാക്കുന്ന ഒരു സംഭവമാണ് യാത്ര. നമ്മള് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും യാത്ര ചെയ്യണം, എങ്ങോട്ടേക്കെങ്കിലും. അതെ, എവിടെയെങ്കിലും പോകണം. തൊട്ടടുത്തുള്ള ചെറായി ബീച്ചിൽ പോയാൽ മതി ഇന്നേ യാത്രയായി. ഓക്കെ. അപ്പൊ എന്തായാലും ചേച്ചി വിളിച്ചതിന് താങ്ക് യു. നല്ലൊരു പാട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു ഇച്ചിരി പഴയ പാട്ടാ. പഴയ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഒരു പാട്ട്. ഓക്കെ,
0: പഴയ
1: ഓക്കെ. അപ്പൊ ഇതാ വരുന്നു ആ ഒരു സ്പെഷ്യൽ പാട്ട്.

സമയം അങ്ങനെ വന്ന് വന്ന് വന്ന് വന്ന് 9 മണി കഴിഞ്ഞ് 54 മിനിറ്റ് 32 സെക്കൻഡിലേക്കും എത്തിയിരിക്കുന്ന ഈ നേരത്ത് സവാരി ടൈം പതിയെ വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സമയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സമയം സവാരി ടൈമുമായിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ കിരൺ ബേബിയാണ്. ഇനിയും ഒത്തിരി പരിപാടികൾ, ഒത്തിരി പാട്ടുകൾ നിങ്ങളിലേക്ക് എത്താനുണ്ട്. ഇനി വാർത്ത കൂടി വായിച്ചിട്ട് ഞാൻ തൽക്കാലം ഇവിടെ നിന്ന് ഇറങ്ങും. തുടർന്ന് വാട്സാപ്പിൻ്റെ സമയമാണ്, നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. 8547341075 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും നിങ്ങളുടെ പേരും സ്ഥലവും ഒക്കെ ചേർത്ത് ഡെഡിക്കേഷനും

ബർത്ത്ഡേ വിഷസും ഒക്കെ ചേർത്തിട്ട് അങ്ങോട്ട് അയച്ചോളൂ. 8547341075 എന്ന വാട്സപ്പ് നമ്പറിലേക്ക്. അപ്പോൾ ഇനിയും നമുക്ക് മറ്റൊരു പ്രോഗ്രാമിൽ വേറൊരു ദിവസം കേട്ടിമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഞാൻ തൽക്കാലം സൈൻ ഔട്ട് ചെയ്യുന്നു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കിരൺ ബേബി. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യുവേഴ്സ്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: വാർത്തകളുമായി ഞാൻ കിരൺ ബേബി. 16th കേരള നിയമസഭയുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചു. പുതിയുഗ കേരളത്തിന് പരിശ്രമിക്കുമെന്നും സംസ്ഥാനത്തിന്റെ വളർച്ചയും സമത്വവും ഉറപ്പാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. അഴിമതി രഹിത ഭരണമാണ് ലക്ഷ്യമിടുന്നതെന്നും ഗവർണർ മാനുഷികതയിലൂന്നിയ വികസന സമീപനത്തോടെ സമഗ്ര മേഖലയിലും വളർച്ചയുടെ പാത തുറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖല കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നതെന്നും തൊഴിലില്ലായ്മ നിരക്കിൽ ആശങ്കയുണ്ടെന്നും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ നിക്ഷേപ സൌഹൃദമാക്കുമെന്നും ക്ഷേമ പെൻഷനുകൾ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നും ഗവർണർ പറഞ്ഞു. സംസ്ഥാനത്ത് ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിച്ച് മാഫിയകളെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്നും ഗവർണർ. സ്കൂളുകളും കോളേജുകളും ലഹരി മുക്തമാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിലേക്ക് വിമാന സർവീസുകളുടെ നിയന്ത്രണം ജൂലൈ അവസാനം വരെ നീട്ടി എയർ ഇന്ത്യ. ടെൽ അവീവ് ഡൽഹി റൂട്ടിൽ സർവീസുകൾ എയർ ഇന്ത്യ നേരത്തെ ജൂൺ അവസാനം വരെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ 13 CPIM പ്രവർത്തകരെ ഇന്ന് കോടതി ഹാജരാക്കും. കേസിൽ ഇതുവരെ 19 പേരാണ് അറസ്റ്റിലായത്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ക്വാർട്ടർ ഫൈനലിൽ. വനിതാ സിംഗിൾസ് ക്വാർട്ടറിൽ ഇന്ന് ഇന്ത്യയുടെ PV സിന്ധു ദക്ഷിണ കൊറിയയുടെ SY Anne നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2023 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ചെംസ്ഫോർഡിൽ ഇന്ത്യയ്ക്ക് 38 റൺസിന്റെ ജയം. നാളെ ബ്രിസ്റ്റോളിലാണ് രണ്ടാം മത്സരം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
3: വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിലൂടെ കേൾക്കാം. വാട്സാപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: This is Rainbow FM 107.5. Musically yours.
1: ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട ലിസ്ണേഴ്സിനും ഒത്തിരി സ്നേഹത്തോടെ ഒരു നല്ല നമസ്കാരം നേർന്നുകൊണ്ട്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്. അപ്പോൾ ഇത്രയും നേരം സവാരി ടൈമൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇനിയുള്ള സമയം എന്ന് പറയുന്നത് ശ്രോതാക്കൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. യെസ്, അപ്പോൾ ഇന്നത്തെ വാട്സപ്പിൻ്റെ സമയമായിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വിശ്വാസമൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടും ഇപ്പോൾ തന്നെ വാട്സപ്പിൽ മെസ്സേജുകൾ അയയ്ക്കുക. നിങ്ങൾ ചോദിക്കുന്ന പാട്ടുകൾ വാട്സപ്പിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ചേർക്കാനായിട്ട് മറക്കരുത്. മെസ്സേജസ് അയക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 8547341075 ആണ്. 8547341075. അപ്പോൾ ഈ ഒരു നമ്പറിലേക്കാണ് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിച്ചുകൊണ്ട് മെസ്സേജുകൾ അയക്കേണ്ടത്. സമയം 10 മണി കഴിഞ്ഞ 9:18 ആകുമ്പോൾ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ടൈം എന്ന് പറയുന്നത് 11 മണി വരെയാണ്. അപ്പോൾ വേഗം തന്നെ നിങ്ങൾ മെസ്സേജുകൾ അയച്ചു കൊള്ളുക. അപ്പോൾ നമ്മൾ ഏതായാലും വീണ്ടും ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. എന്നും എപ്പോഴും എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് വരുന്നത്. പി ജയചന്ദ്രൻ അതുപോലെ രാജലക്ഷ്മി ഇവർ രണ്ടുപേരും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ൽ വാട്സപ്പുമായി നിങ്ങളുടെ കൂടെയുണ്ട് ഞാൻ അശ്വനി.

0: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 പാർട്സ് ഓഫ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 14:50 ആയിരിക്കുകയാണ്. നമ്മൾ എന്നും എപ്പോഴും എന്ന് പറയുന്ന സിനിമയിലെ പാട്ടായിരുന്നു പാർട്സ് ഓഫിൽ ആദ്യം കേട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു പാട്ട് ഫസ്റ്റ് പ്ലേ ചെയ്യാനായിട്ട് ഒരു കാരണമുണ്ട്. ആ ഒരു പാട്ടിന് വേണ്ടിയിട്ട് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ന് പാർട്സ് ഓഫിൽ കൃത്യം 10 മണിക്ക് ആദ്യം തന്നെ വന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് ആ ഒരു മെസ്സേജ് ആയിരുന്നു. അത് അയച്ചിരിക്കുന്നത് പ്രതീക്ഷ രമേഷാണ് വെള്ളൂരിൽ നിന്ന്.

മുത്തഞ്ചിറ. അപ്പോൾ എന്നും എപ്പോഴും എന്ന് പറയുന്ന ചിത്രത്തിലെ ജയചന്ദ്രൻ പാടിയ ഒരു ഗാനം മലർവാക കൊമ്പത്ത് എന്ന ഗാനം എല്ലാ ശ്രോതാക്കൾക്കും ഒപ്പം ഇന്നത്തെ അവതാരകരായ ആർജെമാർക്കും വേണ്ടി സമർപ്പിക്കുന്നു, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു പ്രതീക്ഷ രമേശ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പാട്ടാണ് നമ്മൾ ആദ്യം തന്നെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു പാട്ട് കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ബാക്കിയുള്ള മെസ്സേജുകളിലേക്ക് പോകാം. ഒരു പാട്ടിൻ്റെ സമയത്ത് ഇഷ്ടം പോലെ മെസ്സേജാണ് നമുക്ക് വന്നിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ പ്രിയ റെയിൻബോ നമസ്കാരം, സിന്ധു നെല്ലായിയാണ്. ഇന്നലെ മെയ്

ഒരു പാട്ടിന്റെ സമയത്ത് ഇഷ്ടം പോലെ മെസ്സേജാണ് നമുക്ക് വന്നിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ, പ്രിയ റെയിൻബോ നമസ്കാരം, സിന്ധു നെല്ലായിയാണ്. ഇന്നലെ മെയ് 28 എന്റെ ബർത്ത്ഡേ ആയിരുന്നു. ബലിപെരുന്നാൾ കാരണം കമ്പനി അവധിയായിരുന്നു, അതുകൊണ്ട് മെസ്സേജ് ഇടാൻ സാധിച്ചില്ല. ഇനിയും ഒരു പ്രോഗ്രാമിൽ എന്റെ മെസ്സേജ് വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് കിളിച്ചുണ്ടൻ മാമ്പഴം മൂവിയിലെ 1 കിളി എന്ന് പറയുന്ന ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും റെയിൻബോയുടെ വക ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഹായ് വാട്സപ്പ്, മെസ്സേജ് വായിക്കാറുണ്ട് സന്തോഷം, പക്ഷേ പാട്ട് വെച്ച് തരാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചൈത്രയ്ക്കും പവിത്രയ്ക്കും അച്ഛൻ പ്രവീണിനും വേണ്ടി കാട്ട് ചെമ്പകം എന്ന് പറയുന്നൊരു പാട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. മെസ്സേജ് അയച്ചിരിക്കുന്ന ആളുടെ പേര് പറഞ്ഞിട്ടില്ല ഏതായാലും. ഓക്കെ, അടുത്തൊരു മെസ്സേജ്, ഗുഡ് മോർണിംഗ്, ഞാൻ ആനി ബിജു കൊരട്ടിയിൽ നിന്നാണ്. എനിക്ക് പൂമാനമേ എന്ന് പറയുന്ന സോങ് വെച്ച് തരുമോ? ഇത് ഞാനൊരു 3rd പ്രാവശ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്ഥിരം ശ്രോതാവായ ഒരു ഹിന്ദി ശ്രോതാവ് നമുക്കുണ്ട്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അദ്ദേഹം അയച്ചിരിക്കുന്ന ഭായി ഭായി എന്ന് പറയുന്ന ഒരു മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. യേ ദിൽ മുച്ചേ ബതാഹേ ബത്താതെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ്. ഇവിടെ പാട്ടിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മൈ റേഡിയോ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് മഹാരാജ് കീർത്തൻ. ഓക്കെ, അത് സ്ഥലത്തിൻ്റെ പേരാണ് തോന്നുന്നു. ആളുടെ പേര് ഇവിടെ ഏതാണ് ആളുടെ പേരെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മഹാരാജ് കീർത്തൻ പുരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ അയച്ചിരിക്കുന്നത്. അപ്പോൾ ആളുടെ പേര് ഇതിലില്ലെന്ന് തോന്നുന്നു. ഏതായാലും അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് വാട്സപ്പ്, ഒരു അഭിഭാഷകൻ്റെ കേസ് ഡയറി എന്ന് പറയുന്ന സിനിമയിലെ മഴ പെയ്തു മാനം തെളിഞ്ഞ എന്നൊരു സോങ് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഇന്ന് പൊതുവെ ഇന്നലെ അപേക്ഷിച്ച് ഇന്ന് കുറച്ച് മഴ കുറവാണ്. ഞാൻ ഏതായാലും പുറത്തുനിന്ന് വന്നപ്പോൾ മഴ കുറവായിരുന്നു. ഇവിടെ മഴയില്ല, അവിടെ എങ്ങനെയാണ്, മഴയൊക്കെ ഉണ്ടോ? അപ്പോൾ ഏതായാലും മഴ പെയ്തു മാനം തെളിഞ്ഞിരിക്കുന്നൊരു അവസ്ഥയായതുകൊണ്ടായിരിക്കണം ഈ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. പൂച്ചാക്കൽ നിന്ന് വിനീത ഷിബുവാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പി വി മുഹമ്മദ് വടക്കേ വാവനൂരിൽ നിന്ന് പാട്ട് ചോദിച്ചിട്ടുണ്ട്. ദിൽവാലെ ദുൽഹനിയ ലേ ജായെങ്കെ എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ്. റുക്ജ ഓൾ ദി ഓ ദിൽ ദിവാനെ എന്ന് പറയുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് ടു പാർട്സ് ഓഫ് ഓൾ പാർട്സ് ഓഫ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു ഹിന്ദി മെസ്സേജ് കൂടിയുണ്ട്. ചോർ മനായെ ഷോർ എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഏക് ഡാൽ പർ തോത്ത ബോലെ എന്ന് പറയുന്നൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഹീരാമണി വർമ്മ, പാരസ് മണി വർമ്മ, പുഷ്പേന്ദ്ര മണി വർമ്മ, നിഖേലാൽ വർമ്മ ഇവർ 4 പേരും ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ശ്രീമൂല നഗരത്തിൽ നിന്നും ഷാരിക രവി ഹസ്ബൻഡ് രവിയേടിന് വേണ്ടി വാഴുന്നോർ സിനിമയിലെ അഴകേ അന്നൊരാവണിയിൽ എന്നൊരു സോങ് വെച്ച് തരൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി മെസ്സേജുകൾ ഇന്ന് വരുന്നുണ്ട്. ഏതായാലും അതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് 1-2 പാട്ടുകളിലേക്ക് പോകാം എന്നാണ് വിചാരിക്കുന്നത്. അടുത്തൊരു പാട്ട് വരാനായിട്ട് പോകുന്നത് കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന് പറയുന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും അതുപോലെ സുജാതയും ചേർന്ന് പാടിയിട്ടുള്ളൊരു പാട്ടാണ് വരാനായിട്ട് പോകുന്നത്. അതിനുശേഷം നമ്മുടെ പൂമാനമേ എന്ന് പറയുന്നൊരു പാട്ട് വരുന്നുണ്ട്. അതിനുശേഷം 1-2 പാട്ടുകൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. പാട്ടുകളുടെ സമയത്ത് ഇനി ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കാനായിട്ട് ബാക്കിയുണ്ടെങ്കിൽ 8547341075 ഈ ഒരു നമ്പറിലേക്ക് വേഗം വേഗം സമയം കളയാതെ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഏതായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.
1: സമയം 10 മണി കഴിഞ്ഞ് 32:30 കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്. ഇന്നത്തെ വാട്സപ്പ് ആണ്. അപ്പോൾ വാട്സപ്പിൽ നമ്മൾ 2-3 പാട്ടുകളുടെ ഒരു ഇതിന് ശേഷം, ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും മെസ്സേജുകൾ വായിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. പാട്ടുകളുടെ സമയത്ത് ഇഷ്ടംപോലെ മെസ്സേജാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ സമയം കളയാതെ വേഗം തന്നെ മെസ്സേജുകളിലേക്ക് പോവുകയാണ്. ഹായ്, ഗുഡ് മോർണിംഗ് വാട്സപ്പ്. ശാന്തുപുട്ട് മൂവിയിലെ ആഴക്കടലിൻ്റെ എന്ന് പറയുന്ന ഒരു പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പള്ളിനടയിൽ നിന്നും കുക്കുമോളാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ, ഹായ് ഡിയേഴ്സ്, ഞാൻ അശ്വതി, അനിൽ, നോർത്ത് പറവൂരിൽ നിന്നും. എനിക്ക് ഹരികൃഷ്ണൻസ് എന്ന സിനിമയിലെ പൊന്നാമ്പൽ പുഴയറമ്പിൽ നമ്മൾ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ? പാട്ട് എൻ്റെ ഹസ്ബൻഡ് അനിലേട്ടിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അതുപോലെ, ഗുഡ് മോർണിംഗ് റെയിൻബോ, ഞാൻ സുനിൽ പി പടിപ്പുര, ആലുവ ദേശം. ഞാൻ 2 ദിവസമായിട്ട് പാട്ട് ചോദിക്കുന്നുണ്ട്. ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന് പറയുന്ന മൂവിയിലെ വാഴപ്പൊങ്കിളികൾ എന്ന് പറയുന്ന സോങ് ആണ് ആ ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ, ഹായ് വാട്സപ്പ്, ഒരു നല്ല നമസ്കാരം നേരുന്നു. എൻ്റെ ഷുട്ടുകുട്ടന് വേണ്ടി നാടോടി മൂവിയിലെ ജുംബ ജുംബ എന്ന് പറയുന്നൊരു സോങ് വെക്കാവോ? ഒത്തിരി സ്നേഹത്തോടെ സീതാ രമേഷാണ് കടക്കരപ്പള്ളിയിൽ നിന്നും ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ, പ്രിയപ്പെട്ട റെയിൻബോ എഫ് എം, ഹായ് വാട്സപ്പ്, കണ്ണൂർ അസോസിയേഷൻ ഇന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് അവരുടെ രക്ഷാധികാരികൾക്ക്, ഓക്കെ, കണ്ണൂർ മെഡിക്കൽ അസോസിയേഷൻ ഇന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ രക്ഷാധികാരികൾക്ക് അഭിനന്ദനങ്ങൾ, ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് കുവൈറ്റിൽ നിന്ന് ദിലീപാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു നല്ല പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ, മഴയത്ത് മുൻപേ സിനിമയിലെ എന്തിന് വേറൊരു സൂര്യോദയം എന്ന് പറയുന്ന ഗാനം കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് സ്മിത മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് അശ്വിനി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഏതായാലും. അതുപോലെ തന്നെ, ഞാൻ സവാരി ടൈമിൽ വിളിച്ചിട്ട് കിട്ടിയില്ല, ഓഫീസിലെത്തിയായിരുന്നു. അപ്പോൾ എനിക്ക് കന്മദ മൂവിയിലെ മൂവന്തി താഴ്വരയിൽ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് ആണ് മൂലമ്പിളിയിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു പാട്ട്, റോസ്ലി വേറൊരു മെസ്സേജ്, റോസ്ലി ജോസഫ് നോർത്ത് പറവൂരിൽ നിന്നാണ്. എൻ്റെ ഫ്രണ്ട് ഷെൻസിയുടെ ഹസ്ബൻഡ് ഷെയ്സൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 27th. അപ്പോൾ ഏത് പാട്ടാണ്? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു, ഷൈസനെ ഒന്ന് വിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദിച്ച ചന്ദ്രൻ്റെ എന്ന് പറയുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഷെയ്സിന് വേണ്ടിയിട്ട് റെയിൻബോയുടെ വക പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ, എടയാർ ബോഡി ഗിയർ കമ്പനിയിൽ നിന്ന് ഇന്ന് റിട്ടയർഡ് ആവുന്ന കലച്ചേച്ചിക്കും ശ്രീകുമാരി ചേച്ചിക്കും വേണ്ടി ഒരു പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്വപ്നക്കൂട് സിനിമയിലെ മലർക്കിളീണയുടെ തളിരണിക്കൂട്ടിൽ എന്ന് പറയുന്നൊരു പാട്ടാണ് തരുമോയെന്ന് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ, പറയുമോ മൂകയാമമേ എന്ന് പറയുന്നൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരിയാണ്, സംഗീതം വിദ്യാസാഗറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിത്രം ഇന്ദ്രപ്രസ്ഥം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് രതീഷാണ് മഞ്ഞപ്രയിൽ നിന്നും. വേറൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഞങ്ങൾക്ക് കേശു എന്ന സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഡെഡിക്കേറ്റഡ് ടു ആഡ്രിൻ എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനും

ആരാധ്യയും ചേർന്നിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങളുടെ ഫാൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാട്ട് വെച്ച് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേശു എന്ന് പറയുന്ന പാട്ട് അത് ഏത് സിനിമയിൽ കൂടിയാണെന്ന് ഒന്ന് അയക്കുകയാണെങ്കിൽ ഞാനൊന്ന് ഒരു പാട്ടുണ്ടോ എന്ന് നോക്കാം ഏതായാലും. അപ്പോൾ അങ്ങനെ കുറച്ച് മെസ്സേജുകൾ കൂടി നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് താങ്ക് യു മെസ്സേജസ് ഉണ്ടായിരുന്നു. നമ്മൾ വെച്ചു കൊടുത്ത പ്ലേ ചെയ്ത പാട്ടുകൾക്ക് താങ്ക് യു പറഞ്ഞുകൊണ്ട് ആനി ബിജു കൊരട്ടിയിൽ നിന്ന് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കിളിച്ചുണ്ട മാമ്പഴം മൂവിയിലെ പാട്ടിന് താങ്ക് യു പറഞ്ഞുകൊണ്ട് സിന്ധു നെല്ലായി അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് താങ്ക് യു മെസ്സേജുകൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു. കാട്ടുചെമ്പകം മൂവിക്ക് വേണ്ടിയിട്ട് ഒരു താങ്ക് യു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കുറച്ച് നന്ദി പ്രകാശനങ്ങൾ കൂടി നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് മെസ്സേജുകൾ കൂടി നമ്മളിങ്ങനെ വായിച്ച് തീർത്തിരിക്കുകയാണ്. ഇനിയും നമുക്ക് മൂന്നാലല്ല അതിലധികം കുറച്ച് മെസ്സേജുകൾ കൂടി വായിച്ച് തീർക്കാനുണ്ട്. ഏതായാലും സമയം 10 മണി കഴിഞ്ഞ് 36 മിനിറ്റിലേക്ക് കടന്നപ്പോൾ നമുക്ക് ഇനിയും മെസ്സേജ് അയക്കാനായിട്ട് സമയം ബാക്കിയുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കാനായിട്ട് ബാക്കിയുണ്ട് എന്നുണ്ടെങ്കിൽ 8547315705 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിച്ചുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും പാട്ടിലേക്ക് പോവുകയാണ്. എസ് ജാനകി ശാന്തപുട്ട എന്ന് പറയുന്ന സിനിമയിൽ പാടിയ ആഴക്കടലിൻ്റെ എന്ന് പറയുന്നൊരു പാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരു പാട്ടിന് ശേഷം ഒന്ന് രണ്ട് പാട്ടുകൾ കൂടി വരുന്നുണ്ടാവും. സോ സ്റ്റേ ട്യൂൺഡ്. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു. വാട്സാപ്പ്

0: സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്, ഓൺലി ഓൺ റെയിൻബോ എഫ് എം 107.5. സ്റ്റേ ട്യൂൺഡ്.
1: സമയം 10 മണി കഴിഞ്ഞ 46 സെക്കൻഡും ആകുമ്പോൾ നമ്മൾ പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന സിനിമയിലെ പാട്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. മനു അതുപോലെ എം ജി ശ്രീകുമാരും സംഘവും ചേർന്ന് പാടിയ പാട്ടായിരുന്നു കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. വീണ്ടും നമുക്ക് മെസ്സേജുകൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. മെസ്സേജുകളിലേക്ക് പോകുമ്പോൾ അതിരൻ എന്ന് പറയുന്ന മൂവിയിലെ പവിഴമഴ എന്ന് പറയുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് നിവേദ് നാരായണൻ ഇരിഞ്ഞാലക്കുടിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹായ് വാട്സപ്പ് എല്ലാവർക്കും, ശുഭദിനം നേരുന്നു. ഇത്തവണ എനിക്ക് ആ മുഖം കണ്ട നാൾ എന്ന് പറയുന്ന പാട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. യുവജനോത്സവം എന്ന സിനിമയിലെയാണ്. അല്ലെങ്കിൽ മെല്ലെ മെല്ലെ നീ വരൂ ധീര മൂവിയിലെ പാട്ടാണ്. ഇതിലേതെങ്കിലും ഒരു പാട്ട് തരുമോയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു വലിയ ആരാധികയാണെന്ന് പറഞ്ഞുകൊണ്ട് വാഗീശ്വരി സി ആർ ആണ് പള്ളുരുത്തിയിൽ നിന്നും സ്നേഹപൂർവ്വം നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ഹായ്, എൻ്റെ പേര് ലത, അന്നമ്മനടയിൽ നിന്നാണ്. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? സുഖമോ ദേവി എന്ന മൂവിയിലെ ശ്രീലതികകൾ എന്ന് പറയുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് വിളക്ക് വയ്ക്കും വിണ്ണിൽ എന്ന് പറയുന്ന പാട്ട് ചോദിച്ചിട്ടുണ്ട്. മേഘം സിനിമയിലെ പാട്ടാണ്. ഇന്ദു ആണ് വൈക്കത്ത് നിന്ന്. എല്ലാ റെയിൻബോ കൂട്ടുകാർക്കും വേണ്ടി ഡെഡിക്കേഷൻ പറയുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ബിൻസി എലൂരിൽ നിന്നിട്ടാണ്. ടൈലറിംഗ് ഷോപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പണ്ടൊരു കാട്ടിലൊരു ആൺസിംഹം ആ ഒരു പാട്ടാണ് എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് വെച്ച് തരുമെന്നാണ് ബിൻസി ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഹായ് വാട്സപ്പ്, ഇന്ന് ബർത്ത്ഡേ ഉള്ള അല്ലു എന്ന് വിളിക്കുന്ന എൻ്റെ കൊച്ചുമകൻ ധർഷിത് മോനു വേണ്ടി ഗമനം ഫിലിമിലെ കണ്ണൻ ആരാരോ ഉണ്ണി കൺമണി ആരാരോ എന്ന പാട്ട് വെക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഷീജ ദാസാണ്, തൃശ്ശൂരിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ധർഷത്തിന് വേണ്ടി, അല്ലുവിന് വേണ്ടിയിട്ട് റെയിൻബോയുടെ ഒക്കെ പിറന്നാൾ ആശംസകൾ കൂടി അറിയിക്കുകയാണ്. അതുപോലെ ഹായ് വാട്സപ്പ്, ഞാൻ സുനിത, കൊച്ചിയിൽ നിന്നാണ്. എനിക്ക് മുഹൂർത്തം 11:30 എന്ന സിനിമയിലെ നിശയുടെ താഴ്വരയിൽ നിഴലുകൾ വീണുറങ്ങി എന്ന പാട്ട് വെച്ച് തരുമ്പോൾ വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് എന്നാണ് സുനിത പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഒരു ഗാനം, ഒരു നാൾ ഒരു ഗാനം എന്ന് പറയുന്ന ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. കർത്തവ്യം മൂവിയിലാണ്. രാജു ചാവടിയിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ വീണ്ടും നമുക്ക് താങ്ക് യു മെസ്സേജ് വന്നിട്ടുണ്ട്. അത് അയച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പ്ലേ ചെയ്ത പാട്ടിൻ്റെ, റോസ്ലി ജോസഫ് ഉദിച്ച ചന്ദ്രൻ്റെ പാട്ട്, ആ ഒരു പാട്ടിന് വേണ്ടിയിട്ട് താങ്ക് യു അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു മെസ്സേജ് കൂടി നോക്കുമ്പോൾ, ഹായ് റെയിൻബോ എഫും, ഞങ്ങൾ അനന്യ ആദവ്, ഞങ്ങൾക്ക് വാഴ 2 സിനിമയിലെ അടബൊമ്മാല എന്ന് പറയുന്ന പാട്ട് വെച്ച് തരുമോ? ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നേരത്തെ കേശു എന്ന് പറഞ്ഞൊരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കുഞ്ഞൻ അതുപോലെ ആരാധ്യ ആണ് അയച്ചിരിക്കുന്നത്. ബീനാരാജ ആയിക്കാട് വടക്കുംനാഥൻ എന്ന സിനിമയിലെ ഒരു കിളി പാട്ട് മുളവേ എന്ന് പറയുന്നൊരു പാട്ട് എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് പ്ലേ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി എന്ന് പറയുന്ന സിനിമയിലെ പാട്ട് ചോദിച്ചിട്ടുണ്ട്. സിനോജ് വള്ളുവള്ളിയിൽ നിന്നിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് വാട്സപ്പ്, 30 ബോഡി ഗിയർ കമ്പനിയിലെ കലച്ചേച്ചിയുടെയും ശ്രീകുമാരി ചേച്ചിയുടെയും ഫെയർവെൽ ആണ് ഇന്ന്. അതുകൊണ്ട് പിരിയില്ല കൂട്ടുകാർ നമ്മളെന്ന് പറയുന്ന ബോഡിഗാർഡ് സിനിമയിലെ ഒരു പാട്ടിട്ട് തരാവോ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കലച്ചേച്ചിക്കും ശ്രീകുമാരി ചേച്ചിക്കും വേണ്ടിയിട്ട് ഫെയർവെൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് നമുക്ക് നേരത്തെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ആ ഒരു പാട്ട്, ഇപ്പോൾ ചോദിച്ച ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. ബോഡിഗാർഡ് എന്ന് പറയുന്ന സിനിമയിൽ കാർത്തിക് അതുപോലെ എലിസബത്ത് രാജു ഇവർ രണ്ടുപേരും ചേർന്ന് പാടിയ ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. അതിന് ശേഷം 1-2 പാട്ടുകളോട് വരുന്നുണ്ട്. അപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ടൈം എന്ന് പറയുന്നത് 11 മണി വരെയാണ്. അപ്പോൾ 10 മിനിറ്റ് കൂടിയാണ് ബാക്കിയുള്ളത്. ആരെങ്കിലും മെസ്സേജ് അയക്കാനായിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് സമയത്ത് അയക്കുക.

5 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഇന്നത്തെ വാട്സപ്പ് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ അതിന് മുൻപ് ഒരു 2-3 മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഈ ഒരു മെസ്സേജ് നേരത്തെ വന്നതായിരുന്നു. ആ ഒരു മെസ്സേജ് എനിക്ക് വായിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ അറിയാതെ ഒന്ന് സീൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. സുരേഷ് സി ജി ആയിരുന്നു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു മെസ്സേജ് അറിയാതെ ഒന്ന് സീൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആരുടെങ്കിലുമൊക്കെ മെസ്സേജ് വായിക്കാതെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വേഗം വായിച്ച് തീർക്കാമെന്ന് വിചാരിക്കുകയാണ്. നമസ്കാരം റെയിൻബോ FM, എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഈ നാട് എന്ന സിനിമയിലുള്ള അമ്പിളി മണവാട്ടി എന്നൊരു പാട്ട് വെക്കാവോ എന്ന് ചോദിച്ചിട്ടുണ്ട് അനീഷ്. സൗത്ത് ആഫ്രിക്കയിൽ നിന്നിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ രണ്ട് പുതിയ മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ഹായ് റെയിൻബോ, ഗുഡ് മോർണിംഗ്. പ്രസീതയാണ്, കലൂരിൽ നിന്നിട്ടാണ്. പാട്ട് കേട്ടുകൊണ്ട് കൂടെയുണ്ട്, എല്ലാം സൂപ്പർ സോങ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എൻ്റെ പേര് സജീന, എനിക്ക് ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങ് വെട്ടം എന്ന സിനിമയിലെ മെല്ലെ മെല്ലെ ഇന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒന്ന് രണ്ട് പുതിയ മെസ്സേജുകൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും മെസ്സേജുകൾ വായിച്ച് തീർത്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു മെസ്സേജ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളുടെ ആരുടെങ്കിലും മെസ്സേജ് വിട്ടുപോയിട്ടെങ്കിൽ അറിയാതെ എന്തെങ്കിലും സീൻ ചെയ്ത് പോയതായിരിക്കും. ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് റെയിൻബോ FM, ഇന്ന് വിരമിക്കുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകർ ശ്രീ സജീവൻ സാർ CGWB ബാംഗ്ലൂർ, ശ്രീ ഓമനക്കുട്ടൻ സാർ ഹൈദരാബാദ്, ശ്രീ കുഞ്ഞിക്കുട്ടൻ സാർ ചെന്നൈ എന്നിവർക്ക് ഒരു സന്തോഷവും ആരോഗ്യവും ദീർഘവുമായ വിരമിക്കൽ ജീവിതം ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം മോഹനൻ നെന്മാറിൽ നിന്നിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു നല്ല ഗാനം കേൾപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മെസ്സേജ് അയച്ചാൽ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി പാട്ട് കിട്ടാത്തവരെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വരുന്ന ദിവസങ്ങളും വാട്സപ്പ് ഉണ്ട്. അതുപോലെ തന്നെ 12 മണിക്ക് യുവർ ചോയ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് പാട്ടൊക്കെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഏതായാലും ഇന്ന് പാട്ടുകൾ ചോദിച്ചാൽ എല്ലാവർക്കും പാട്ട് കേട്ടുകൊണ്ട് കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരവും വാട്സപ്പ് ആയിട്ട് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനിയാണ്. അപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ നിന്ന് വൈൻഡ് അപ്പ് ചെയ്ത് പോവുകയാണ്. ഇനി വീണ്ടും 12 മണിക്ക് യുവർ ചോയ്സുമായിട്ട് കേട്ടുമുട്ടാം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. KSRTCയിലെ സൗജന്യ യാത്ര ഉൾപ്പെടെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുമെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ. അഴിമതിയും അധിക ചെലവും ഇല്ലാതാക്കി ഉദ്യോഗസ്ഥതലം കാര്യക്ഷമമാക്കുമെന്നും ഭരണത്തിന് സുതാര്യതയും വേഗവും ഉറപ്പുവരുത്തുമെന്നും ഗവർണർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി വിനയത്തോടെ സ്വീകരിക്കുന്നതായി അറിയിച്ച ഗവർണർ കേന്ദ്ര ഗവൺമെന്റുമായി സഹകരിച്ച് മുന്നോട്ടു പോകുന്ന ഗവൺമെന്റായിരിക്കും ഇതെന്നും വ്യക്തമാക്കി. ഭരണത്തിന് സുതാര്യതയും വേഗവും ഉറപ്പുവരുത്തുമെന്നും ഗവർണർ അറിയിച്ചു. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുമെന്നും നെല്ല്, റബ്ബർ, നാളികേര കർഷകർക്ക് അർഹമായ പരിഗണന നൽകുമെന്നും നയപ്രഖ്യാപന പ്രസംഗം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ കാർഷിക വരുമാനം ഉയർത്തുക, വനിതാ കർഷക കൺസോർഷ്യം സ്ഥാപിക്കുക, യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകുക തുടങ്ങിയവയും ഉദ്ദേശിക്കുന്നതായും രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ പറഞ്ഞു. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത ചർച്ചകൾ ഈ വർഷം അവസാനത്തോടെ പൂർത്തീകരിക്കാൻ ഇന്ത്യയും കാനഡയും തീരുമാനിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലും കനേഡിയൻ അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി മനീന്ദർ സിദ്ധുവും ഇത് സംബന്ധിച്ച് സംയുക്ത കരാറിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് മറ്റന്നാൾ. ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ ഗവൺമെന്റ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഇന്നുകൂടി സമർപ്പിക്കാം. ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. സമാധാനത്തിന് ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കുന്ന ദിനാചരണത്തിൽ സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. പാലക്കാട് ജില്ലയിലെ ജലക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണാൻ ഭൂജല വകുപ്പിന്റെ കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ് ഉടൻ പ്രവർത്തനമാരംഭിക്കും. ജില്ലയിലെ ചെറുകിട കർഷകർക്ക് സബ്സിഡി നിരക്കിലായിരിക്കും കുഴൽക്കിണറുകൾ നിർമ്മിച്ചു നൽകുക. IPL ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ന്യൂ ചണ്ഡീഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. ന്യൂസ് റെയിൻബോ.
2: ഉലക സഞ്ചാരം.
3: ഉലകം ചുറ്റി ഒരു സഞ്ചാരം, ഇത് ഉലക സഞ്ചാരം.

ഹലോ, നമസ്കാരം. ടി ഉലക സഞ്ചാരത്തിന്റെ പുതിയൊരു യാത്ര ഇവിടെ തുടങ്ങുവാണ് കേട്ടോ. യാത്ര കൊണ്ടുപോകാൻ എത്തിയിട്ടുള്ള ആളുടെ പേര് പതിവ് പോലെ തന്നെ വിനു എന്നാണ്. നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി പോവണേ. ഓണത്തിന് മുന്നോടിയായിട്ടുള്ള ഉത്രാട പാച്ചിൽ എന്നൊക്കെ പറയുന്നത് പോലെ, സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ആ ഒരു പാച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൂടെ പോവുകയാണല്ലോ. സ്കൂളുകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടാകാം, പക്ഷേ സ്കൂളുകൾക്ക് കണ്ടെത്തിയതിന് ശേഷം സ്കൂളിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ കണ്ടെത്താനോ, ഇനിയിപ്പോൾ സ്കൂളിൽ ചെന്നിട്ട് അവിടെ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കാനുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ കണ്ടെത്താനോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കുള്ള ആലോചനകൾ അല്ലെങ്കിൽ കണ്ടെത്തലുകൾ നടക്കുന്ന ദിവസമാണ്. കുറേയിടത്ത് ഇതൊക്കെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടാകും. എന്നാലും ആ സ്കൂൾ തുറക്കുന്നതിൻ്റെ അവസാന ദിവസങ്ങളിലൊക്കെയുള്ള തിരക്ക് കാണണമെങ്കിൽ ഒന്ന് ബ്രോഡ്വേയിലേക്ക് വിട്ടാൽ മതി. നമുക്ക് ആ ഒരു വലിയ തിരക്കിൻ്റെ ഇടയിൽ, നമ്മൾ ക്രിസ്തുമസ് സീസണിലേക്ക് മേത്തർ ബസാറിൽ ബ്രോഡ്വേയിലൊക്കെ പോയിട്ട് ആ ഒരു തിരക്ക് കണ്ട് സന്തോഷിക്കുന്ന കുറേ പേരുണ്ടല്ലോ. എനിക്കങ്ങനെ തിരക്ക് കണ്ട് സന്തോഷിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. ഞാൻ ഇടയ്ക്ക് അങ്ങനെ പോകാറുണ്ട്. നമുക്ക് ഒത്തിച്ചൊന്നും വാങ്ങിക്കാനൊന്നും ഇല്ലെങ്കിലും ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനെത്തുന്ന ആളുകൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഒത്തിരി കച്ചവടക്കാർക്ക് അവർക്ക് കച്ചവടം ഉണ്ടാകുന്നത് കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പലതരത്തിലുള്ള കുടകൾ അല്ലെങ്കിൽ കുടമാറ്റം നടക്കാൻ പോകുന്ന സമയമാണ്. മഴ അത്യാവശ്യം നമുക്ക് സ്കൂൾ തുറക്കുന്ന ദിവസത്തേക്കൊക്കെ കിട്ടും, അല്ലെങ്കിൽ അതാണല്ലോ മഴയും സ്കൂൾ തുറക്കലും കുടയും ആ കുട നിർമ്മാണ കമ്പനികളൊക്കെ തമ്മിലുള്ള ഒരു ഡീല്. ഉറപ്പായിട്ടും അന്നൊക്കെ ഒരു മഴ പെയ്താലാണ് കുട്ടികൾക്കൊരു സന്തോഷം. നമ്മൾ പറഞ്ഞു വരുന്നത് യാത്രയെപ്പറ്റിയാണെങ്കിലും ഒരുപാട് യാത്രകൾ ചെയ്തതിൻ്റെ സന്തോഷത്തിൽ സ്കൂളിലേക്ക് പോകുന്നവർ, സ്കൂളിലെത്തിയതിന് ശേഷം ഈ വലിയ സമ്മർ വെക്കേഷൻ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരുപാട് ചെയ്ത കാര്യങ്ങൾ പറയുന്നതോടൊപ്പം ഒരു യാത്രയുടെ കാര്യം കൂടി, പോയ യാത്രയുടെ കാര്യം കൂടി ശക്തമായിട്ടൊക്കെ പറയണം കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ പറയാനൊരു യാത്ര ഇല്ലെങ്കിൽ കുഴപ്പമില്ലെന്നേ, സ്കൂളൊക്കെ തുറന്നിട്ട് നമുക്ക് മൺസൂൺ ട്രിപ്പ് പിടിക്കാം. എന്താണ് യാത്ര എന്ന് പോകാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചൂടത്തക്കാരാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. നമ്മളുടെ മഴക്കാലം വരുമല്ലേ, മഴയത്താണ് നമ്മളുടെ യാത്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു യാത്ര നമുക്ക് പിടിക്കാം. ശരിക്കും മഴയത്ത് യാത്ര ചെയ്യൽ വളരെയധികം അടിപൊളിയാണല്ലോ. മഴ എല്ലാ മനുഷ്യർക്കും ഇഷ്ടമാണ്. മഴക്കാല യാത്രകൾ അതിനേക്കാൾ ഇഷ്ടമാണ്. പക്ഷേ ഇഷ്ടമാണെങ്കിലും എല്ലാവർക്കും അങ്ങനെ മഴക്കാല യാത്ര പോകാനൊന്നും പറ്റൂല. നമുക്ക് മഴക്കാലത്തൊരു തമിഴ്നാട് യാത്ര പോവാം. തമിഴ്നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് എക്കാലവും ഇഷ്ടമാണ്. പക്ഷേ നമുക്ക് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നൊരു സമയം അവർക്ക്

മഴ ഇങ്ങനെ പെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമയം. അങ്ങനെയാണല്ലോ ഒരു കാലാവസ്ഥ പോവാറ്. അപ്പോൾ തമിഴ്നാടിൻ്റെ, പൊതുവേ തമിഴ്നാടിൻ്റെ ഗ്രാമങ്ങളുടെ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരള ഗ്രാമങ്ങൾ വളരെ മനോഹരമാണ്. നമ്മളുടെ അയൽവക്കക്കാരാണ് തമിഴ്നാട്, അതുകൊണ്ട് അവരുടെ ഗ്രാമങ്ങളിലൂടെ നമ്മൾ ഒത്തിരി പോയിട്ടുണ്ടല്ലോ. പ്രധാനമായിട്ടും കൃഷിയിടങ്ങൾ തന്നെയാണല്ലോ തമിഴ്നാടിൻ്റെ ഗ്രാമങ്ങളുടെ സൗന്ദര്യം കൂട്ടുന്നത്. നമുക്കങ്ങനെ പാടങ്ങളിൽ നിരത്തിപ്പിടിച്ച് പച്ചക്കറികൾ പയറുവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു രീതി നമുക്ക് വളരെ കുറവാണല്ലോ. പക്ഷേ അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ള പാടമായിരിക്കും. പാടത്തിൽ കൃഷി ചെയ്യുന്ന ആ ഒരു പച്ചക്കറിയുടെ കളറനുസരിച്ച് പാടത്തിൻ്റെ കളർ ഇങ്ങനെ മാറി മറിഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പച്ച നിറത്തിലും ചുവന്ന നിറത്തിലും മഞ്ഞ നിറത്തിലും ഒക്കെയുള്ള ഇലകളും പൂക്കളും കായ്കളുമായിട്ടൊക്കെ നിൽക്കുന്ന റിച്ചായിട്ടുള്ള പാടങ്ങൾ, പാടവരമ്പത്ത് വരി വരിയായിട്ട് നിൽക്കുന്ന ഒരേപോലെ നിൽക്കുന്ന തെങ്ങ്. നമുക്കും തെങ്ങുണ്ട്, അവർക്കും തെങ്ങുണ്ട്. പക്ഷേ നമ്മളെ തെങ്ങിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ റിച്ചായിട്ട് നിൽക്കുന്ന തേങ്ങ, ഒരു കുലയിൽ തന്നെ അത്യാവശ്യം ന്യായമായ തേങ്ങ ഉണ്ടാകാൻ പാകത്തിന് നിൽക്കുന്ന തെങ്ങുകളും. ഇനിയിപ്പോൾ ഈ പാടത്തിൻ്റെ രണ്ട് വശത്തും പാടമാണെങ്കിൽ അതിൻ്റെ നടുവിലൂടെ ഒരു റോഡുണ്ടാകും. ഈ റോട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പാടത്തിൻ്റെ അങ്ങേത്തലയ്ക്ക് കുറേ ദൂരെയായിട്ട് ഉയരത്തിൽ മനോഹരമായ മലനിരകൾ കാണാൻ പറ്റും. ക്ലാരിറ്റിയോടുകൂടി കാണാൻ പറ്റും, ക്ലാരിറ്റി ഇല്ലാത്തതും കാണാൻ പറ്റും. അതായത് എന്തോരം ദൂരമുണ്ട് മലയിലേക്ക് എന്നതിനനുസരിച്ചാണ്. പക്ഷേ വെയിൽ വരുമ്പോൾ, അതായത് സൂര്യൻ പതിയെ പൊങ്ങി വരുമ്പോൾ, ചിലപ്പോൾ ആ മലയുടെ പുറകിലൂടെ വരുമ്പോൾ അത് ഏറെക്കുറെ ഒരു ഷില്ലൗട്ടായിട്ടൊക്കെ കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഔട്ട്ലൈൻ മാത്രം കാണാൻ പറ്റുന്ന രീതിയിലുള്ള മലനിരകൾ. അസ്തമിക്കുമ്പോൾ അതിലേറെ സൗന്ദര്യം. ഇനിയിപ്പോൾ വൈകുന്നേരമാകാറാകുമ്പോൾ, അസ്തമിക്കുന്നതിന് തൊട്ട് മുൻപ് ആകാശം ഇങ്ങനെ ചുമന്ന് നിൽക്കുമ്പോൾ, ഈ പാട വരമ്പത്തുകൂടെ രണ്ട് വശത്തും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന മനോഹരമായ തെങ്ങിൻ്റെ വരിവരിയായിട്ട് തെങ്ങ് നിൽക്കുന്ന റോഡിൻ്റെ വശങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് കരിക്കും കരിമ്പും ഒക്കെ കച്ചവടം നടത്തുന്ന ആ റോഡിലൂടെ വലിയ ശബ്ദ കോലാഹലങ്ങളൊന്നുമില്ലാതെ, ഒരു ധൃതിയുമില്ലാതെ പോകുന്ന ഒരു പഴയ ലൂണ സ്കൂട്ടർ, അതിനകത്തൊരു ചേട്ടനും പുറകിലൊരു ചേച്ചിയും, അല്ലെങ്കിൽ ഒരു ചേച്ചി ഓടിക്കുന്ന വണ്ടിയിൽ പുറകിൽ രണ്ട് കുട്ടികൾ, ഇതൊക്കെ സ്ഥിരം കാഴ്ചയാണല്ലോ. ഈ കാഴ്ചകളുടെ ഒരു വൈബ് ആസ്വദിക്കാൻ വേണ്ടി ഒരു തമിഴ്നാട് ഗ്രാമത്തിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോകുകയാണ്. കേട്ടുകൊണ്ടിരുന്നോളൂ, ഉലക സഞ്ചാരത്തിൻ്റെ തമിഴ്നാട് യാത്ര ഇവിടെ തുടങ്ങുകയാണ്. കൂടെയുള്ളത് വിനുവാണ്.

ടി ഉലക സഞ്ചാരത്തിന്റെ തമിഴ്നാട് യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവുണ്ട്. നമ്മൾ തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിലേക്ക്, ഒരു ഒറ്റപ്പെട്ട ഗ്രാമത്തിലേക്ക് പുറപ്പെടുക എന്ന ഉദ്ദേശവുമായിട്ട് തുടങ്ങിയ യാത്രയാണല്ലോ. എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തിരുവനന്തപുരത്തു നിന്നാണ് യാത്ര തുടങ്ങുന്നത്. തിരുവനന്തപുരത്തു നിന്ന് തമിഴ്നാടിലേക്ക് കടന്നിട്ട് അവിടെ ഒരു ഒറ്റപ്പെട്ട ഗ്രാമത്തിലേക്ക് പോകണമെങ്കിൽ അതെവിടെയാണ് ആ ഗ്രാമം എന്നൊക്കെ ആ ഒരു റൂട്ട് കംപ്ലീറ്റ് വണ്ടി ഓടിച്ചിട്ടുള്ള പലരും ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഒന്ന് ആലോചിച്ചോളൂ, ഞാൻ കുറച്ച് ആ ഗ്രാമത്തിലേക്ക് എത്താൻ വേണ്ട കുറച്ച് സാഹചര്യങ്ങൾ പറഞ്ഞുതരാം. പശ്ചിമഘട്ട മലനിരകളുടെ തെക്കേ അറ്റത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ്, ഒരു നാട്ടിലേക്കാണ് നമ്മൾ ചെല്ലാൻ പോകുന്നത്. ഇപ്പം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത അതിൻ്റെ പോയിന്റ്സിൽ, അടുത്ത ക്ലൂവിൽ കാര്യങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. കലക്കാട് മുണ്ടൻതുറൈ കടുവാ സങ്കേതത്തിൻ്റെ ഭാഗമായിട്ടുള്ള വീരപുലി കാടിൻ്റെ ഉള്ളിലാണ് ഈ ഗ്രാമം. കലക്കാട് മുണ്ടൻതുറൈ കടുവാ സങ്കേതത്തിൻ്റെ ഭാഗമായിട്ടുള്ള പലയിടങ്ങളിലും നമ്മൾ കറങ്ങിയിട്ടുണ്ടെങ്കിലും ഈ ഒരു വീരപുലി കാടിൻ്റെ ഉള്ളിൽ ഒരു ഗ്രാമമുണ്ടെന്ന് നമ്മളങ്ങനെ അധികം അറിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നുമല്ല, സഞ്ചാരികൾ ചെന്ന് കാഴ്ചകൾ കണ്ടുപോരുന്ന ഇടമൊന്നുമല്ല. അങ്ങനെ അല്ലാത്ത ഇടങ്ങളിൽ, അങ്ങനെ അല്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഗ്രാമങ്ങളിൽ പോയി ആ ഗ്രാമത്തിൻ്റെതായ ഗ്രാമീണത ആസ്വദിക്കുക, ആ വൈബ് പിടിക്കുക, ഇത് നമുക്ക് പണ്ടേ ഇഷ്ടമാണല്ലോ. അതുകൊണ്ട് പുറപ്പെടാൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ തിരുവനന്തപുരം ടൗണിൽ നിന്ന് ഒരു 80 കിലോമീറ്റർ നമുക്ക് പോകണം. എങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുവനന്തപുരത്തു നിന്നും കാരോട് പാറശാല വഴി കാളികേശത്തിലേക്ക് എത്താൻ പറ്റും. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ കാട്ടാക്കട വെള്ളറ വഴിയും നമുക്ക് ഈ ഒരു കാളികേശത്തിലേക്ക് എത്താൻ പറ്റും. അത്യാവശ്യം സമയമെടുത്ത് പോകേണ്ട യാത്രയാണ്, അനുമതി എടുത്ത് പോകേണ്ട യാത്രയാണ്. കാരണം കാടിൻ്റെ ഉള്ളിലാണല്ലോ, തമിഴ്നാട് ബോർഡർ കടക്കണം, കാടിൻ്റെ ആ ഒരു ചെക്ക് പോസ്റ്റും കടക്കണം. ഇത് രണ്ടും കടന്നിട്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചെല്ലാൻ പോകുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള ഇടത്തേക്കാണ്. നമ്മൾ തിരുവനന്തപുരം ടൗണിൽ നിന്ന് തന്നെയാണ് യാത്ര തുടങ്ങുന്നത്. സാധാരണ നമ്മൾ ഹിമാചൽ പോകാൻ വേണ്ടി ഡൽഹി ടൗണിൽ നിന്ന് യാത്ര തുടങ്ങുന്നത് പോലെ, കാരണം ഒരു നഗരത്തിൻ്റെ തിരക്കും ആ ഒരു തിരക്കും ബഹള കോലാഹലങ്ങളിൽ നിന്നും വളരെ ഒറ്റപ്പെട്ട് കിടക്കുന്ന, വളരെയധികം ഗ്രാമീണമായ, അല്ലെങ്കിൽ കാലാവസ്ഥ പോലും മൊത്തത്തിൽ മാറുന്നൊരിടത്തേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസമുണ്ടല്ലോ, അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ നേരെ ടൗണിൽ നിന്ന് വണ്ടി എടുക്കുന്നു, വണ്ടി പിടിക്കുന്നു, വണ്ടി പോയി പോയി പോയി പോയി ഗ്രാമക്കാഴ്ചകളിലേക്ക് എത്തുവാണ്, നഗരക്കാഴ്ചകളിൽ നിന്ന്. അങ്ങനെ ഗ്രാമീണ കാഴ്ചകളൊക്കെ കാണുമ്പോൾ പശ്ചിമഘട്ട മലനിരകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഇഷ്ടമുള്ള, നമ്മളെപ്പോഴും പോകുന്ന, അല്ലെങ്കിൽ നമുക്ക് ചുമ്മാ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിൽ കിടക്കുന്നതാണെങ്കിലും, പശ്ചിമഘട്ട മലനിരകളുടെ തെക്കേ അറ്റം, ഇതിൻ്റെ തെക്കേ അറ്റത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളുടെ ചുറ്റും പരന്നു കിടക്കുന്ന മലനിരകൾ, അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെയൊക്കെ ഒരു അറ്റം കാണാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു ത്രില്ലൊക്കെ ഉണ്ട്. വണ്ടി ഇങ്ങനെ ഇങ്ങനെ പോയി പോയി അത്യാവശ്യം കാടിൻ്റെ ഉള്ളിലേക്ക്, അതായത് ചെക്ക് പോസ്റ്റ് കടന്ന്, തമിഴ്നാട് ബോർഡർ കടന്ന് നമ്മൾ ആ ഒരു യാത്ര മുന്നോട്ട് നീങ്ങുമ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് തമിഴ്നാടിൻ്റേതായ കാഴ്ചകൾ കണ്ട് തുടങ്ങുകയാണ്. ഒരുപാട് നഗരക്കാഴ്ചകളൊന്നും ഇല്ല കേട്ടോ ഈ റൂട്ടിൽ. നമ്മൾ നഗരക്കാഴ്ചകൾ മൊത്തത്തിൽ ഒഴിവാക്കിയിട്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെ കലക്കാട് മുണ്ടൻതുറ കടുവാ സങ്കേതത്തിൻ്റെ അകത്തേക്ക് കയറി തുടങ്ങുമ്പോൾ മുതൽ ഇടതിങ്ങി നിൽക്കുന്ന മരങ്ങളൊന്നും ആദ്യം കാണുന്നില്ല. മരങ്ങൾ ഉണ്ടെങ്കിലും അതൊരു വലിയ കാടാണോ എന്നൊക്കെ നമുക്ക് തന്നെ തോന്നിപ്പോകുന്ന തരത്തിലാണെങ്കിലും, കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ വീരപുലിക്കാടിൻ്റെയൊക്കെ ഒരു ഏരിയയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മരങ്ങൾ അത്യാവശ്യം കണ്ടു തുടങ്ങും, നല്ല പച്ചപ്പ് കണ്ടു തുടങ്ങും. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ അത്യാവശ്യം അവിടെയൊക്കെ പോകാൻ പറ്റിയ ഒരു സമയമാണ് എന്ന് പറഞ്ഞാൽ, മഴയൊക്കെ ചെറുതായിട്ടൊക്കെ കിട്ടിത്തുടങ്ങുന്ന, നമുക്കിവിടെ കിട്ടുന്നത്രയും കിട്ടുന്നില്ലെങ്കിലും ചെറിയ തോതിൽ മഴയൊക്കെ വന്നു തുടങ്ങുന്ന ഒരു സമയമാണ്. ഇനി അങ്ങോട്ടേക്കുള്ള മാസങ്ങളിൽ കുറച്ചുകൂടി മഴയൊക്കെ കിട്ടുമ്പോൾ കാടിൻ്റെ ഉള്ളിൽ ഒരു മഴ ആസ്വദിക്കാൻ വേണ്ടി പോകുന്നു എന്നൊരു ആ ഒരു ട്രാക്ക് പിടിച്ചാണ് നമ്മൾ പോകാൻ പോകുന്നത്. ശരിക്കും കാടിൻ്റെ ഉള്ളിൽ മഴ ആസ്വദിക്കാനല്ല, കാളികേശം എന്ന് പറഞ്ഞാൽ ഒരു മനോഹര ഗ്രാമം കാണാൻ വേണ്ടിയുള്ള യാത്രയാണ്. പക്ഷേ പോകുന്ന വഴിയിൽ മഴ കിട്ടിക്കഴിഞ്ഞാൽ അത് ബോണസായിട്ട് കണക്കാക്കും. വണ്ടി നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റൂട്ടിൻ്റെയൊക്കെ പ്രത്യേകത, ഒരുപാട് പേര് മുന്നിൽ, നമുക്ക് മുന്നേ പോകാനില്ല, നമുക്ക് പിന്നിൽ വരാനും ഒരുപാട് പേരില്ല. എതിർവശത്തൂടി വരുന്ന വാഹനങ്ങളും അങ്ങനെ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല. വല്ലപ്പോഴുമൊക്കെ പോകുന്നൊരു വണ്ടി, അതൊഴിച്ചാൽ വേറെ വാഹനങ്ങളൊന്നുമില്ല. അങ്ങനെ വണ്ടിയില്ലായ്മ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ട്. ഒറ്റപ്പെട്ട യാത്ര, ഒറ്റപ്പെട്ട ഗ്രാമത്തിലേക്കുള്ള യാത്രയാണ്. കാളികേശത്തിലേക്കുള്ള ടി ഉലക സഞ്ചാരത്തിൻ്റെ യാത്ര മുന്നോട്ട് പോയി.

ടി ഉലക സഞ്ചാരത്തിന്റെ തമിഴ്നാട് യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവുണ്ട്. നമ്മൾ തമിഴ്നാട്ടിലെ കാളികേശം എന്ന് പറഞ്ഞ കാടിൻ്റെ ഉള്ളിലെ ഗ്രാമം കാണാൻ വേണ്ടിയുള്ള കാട് യാത്രയിലാണ് കേട്ടോ. കാടിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാടിൻ്റെ ഉള്ളിലൂടെ പോകുമ്പോൾ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളാണ് നമുക്ക്. പെട്ടെന്നൊരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അല്ലേ. അങ്ങനെ ഒരു പെട്ടെന്നൊരു ഭയങ്കര ഒരു മഴ വന്നു കഴിഞ്ഞാൽ കാടിൻ്റെ ഉള്ളിലെ മഴയായതുകൊണ്ട് തന്നെ ചിലപ്പോൾ കാടിനുള്ളിലെ മഴയ്ക്കൊപ്പം കോടായി കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി ഓട്ടമൊക്കെ നിർത്തി, സൈഡിൽ വണ്ടിയൊക്കെ ഒതുക്കി നിർത്തിയിട്ട് കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ മഴയുടെ കാഴ്ചകളൊക്കെ ആസ്വദിക്കേണ്ടി വരും. പൊതുവേ കാടിനുള്ളിൽ നല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ വണ്ടി നിർത്തിയിട്ട് ആസ്വദിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതാണ്, കാറ്റൊക്കെ വന്നിട്ട് അതൊക്കെ ഒടിഞ്ഞൊക്കെ വീണ് അപകടമൊക്കെ ഉണ്ടാകാതിരിക്കണമല്ലോ. നമ്മളിത് ആസ്വദിക്കാൻ പോയവരാണല്ലോ. അപ്പോൾ അങ്ങനെ മഴ ഇടയ്ക്ക് കിട്ടുമ്പോൾ അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ ഒരു ബസ് കണ്ട്, ബസ് തിരിച്ചു വരുന്നതാണ് കണ്ട്. അപ്പോൾ നമ്മൾ ഈ റൂട്ടിൽ ബസ്സോ കാടിനുള്ളിലേക്കുള്ള വഴിയിൽ ബസ്സോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ കീരിപ്പാറ എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. അത് ഈ റോഡ് നമ്മളിപ്പോൾ ഈ കാണുന്ന റോഡിൻ്റെ അറ്റമാണ്. ആ ഗ്രാമം വരെ ബസ് പോകാറുണ്ട്. ആ ബസ് വല്ലപ്പോഴൊക്കെ പോവുള്ളൂ, എന്നാലും ബസ്സുണ്ട്. അപ്പോൾ നമ്മൾ കീരിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണല്ലോ ചെല്ലാൻ പോകുന്നത് എന്ന രീതിക്ക് നമ്മളുടെ മനസ്സ് ഓക്കെ, ഒരു ഗ്രാമം നമ്മൾ ഉദ്ദേശിച്ചത് കാളികേശമാണെങ്കിൽ അതിന് മുൻപായിരിക്കാം കീരിപ്പാറ എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും. ഏറെക്കുറെ നമ്മൾ ആ ഒരു കീരിപ്പാറ എന്ന് പറഞ്ഞ ഗ്രാമത്തിൻ്റെ പ്രധാന ആ ഒരു സിറ്റിയിലെത്തിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. സിറ്റി ഉദ്ദേശിച്ചത് ജംഗ്ഷൻ. അവിടെ ഒന്ന് രണ്ട് ചെറിയ കെട്ടിടങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഓടിട്ട പഴയ കെട്ടിടങ്ങളുണ്ട്. അവിടെ ചായക്കടയുണ്ട്. എല്ലാ ജംഗ്ഷനിലും ഒരു ചായക്കട ഉണ്ടാകുമല്ലോ. ചായക്കടയിൽ പോയി ഒരു ചായയൊക്കെ കുടിച്ച് ചുറ്റും നോക്കുമ്പോൾ അത്യാവശ്യം നല്ല മരങ്ങൾ ഇടതിങ്ങി നിൽക്കുന്ന ഇടം തന്നെയാണ് കേട്ടോ. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായിട്ടുള്ളൊരിടത്ത് കാടിൻ്റെ ഉള്ളിൽ ഒക്കെ നമ്മൾ നിൽക്കുവാണ്. അവിടെ നിന്നൊരു ചായയൊക്കെ നമ്മൾ കുടിക്കുന്നു. ചായ കുടിച്ചിട്ടും നമ്മളുടെ ഗ്രാമത്തിലേക്കുള്ള, അതായത് കാളികേശത്തിലേക്ക് എന്തോരം പോകണം ചേട്ടാന്ന് പറയുമ്പോൾ ഇവിടുന്ന് 2 കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അടുത്താണ് കാളികേശം എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ ആയി. അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ കടന്നാൽ പിന്നെ ഇതുപോലത്തെ ഒരു ജംഗ്ഷനൊന്നുമില്ല. എല്ലാം നമ്മളുടെ ആ ഒരു സങ്കല്പത്തിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള പല കാഴ്ചകളും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിദത്ത കാഴ്ചകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ചായ കുടിച്ചതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ വീണ്ടും വണ്ടിയിൽ തന്നെ കുറച്ച് ദൂരം കൂടി പോവുകയാണ്. കുറച്ച് ദൂരം കഴിഞ്ഞാൽ വണ്ടിയൊക്കെ ഒതുക്കിയിട്ടിട്ട് പിന്നെ നമ്മൾ നടന്നു തുടങ്ങും. അപ്പോൾ കാടിൻ്റെ ഏറെക്കുറെ ഉള്ളിലേക്ക് നമ്മൾ എത്തുവാണ്. വീരപുലിക്കാടാണ്. ഈ പേരിനോട് നീതി പുലർത്തുമോ ഈ കാട് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചു. കാരണം വീര കഴിഞ്ഞാൽ പിന്നെ ഒരു പുലിയുണ്ടല്ലോ. അപ്പോൾ ഈ കാട് എങ്ങനെ ഈ ഒരു പേരിലേക്ക് എത്തി എന്നൊക്കെ ആഴത്തിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് പേടിച്ചവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇല്ല, പുലിയൊന്നും ഇവിടെ ഉണ്ടാകില്ല എന്ന് വിചാരിച്ച് നേരെ നമ്മൾ ഗ്രാമത്തിലേക്ക് എത്തുവാണ്. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി നടക്കുവാണ്. ഇനി അങ്ങോട്ടേക്ക് നടന്നു തന്നെ ഉണ്ടോ നമ്മൾ ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ.

ഈ ഗ്രാമത്തിലേക്ക് നമ്മൾ വരവേൽക്കുന്നത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രാമത്തിലുള്ള എല്ലാവരും വന്ന് ബൊക്കയും മാലയുമായിട്ടല്ല വരവേൽക്കുന്നത്, കാളികേശം പുഴയാണ്. കാളികേശം ഗ്രാമത്തിലേക്ക് നമ്മൾ വരവേൽക്കുന്നത് മനോഹരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതായത് ഒരുപാട് ഉരുളൻ കല്ലുകളൊക്കെ നമുക്ക് താഴെത്തട്ടിൽ കാണാൻ പറ്റുന്ന രീതിയിൽ, വലിയ റിച്ചല്ലാത്ത രീതിയിൽ ഒഴുകുന്ന, ന്യായമായി ഒഴുകുന്ന കാളികേശം പുഴയാണ്. ന്യായമായി ഒഴുകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നടന്ന് ക്രോസ് ചെയ്യാൻ പറ്റും. ആ ഒരു ഒഴുക്ക് മഴക്കാലം വരുമ്പോൾ മാറും. മഴക്കാലം കുറേ കൂടി കൂടിക്കഴിഞ്ഞാൽ താഴെ ഉരുളൻ കല്ലുണ്ടെന്നോ അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് കാണാൻ പോലും പറ്റില്ല, കലങ്ങി മറിഞ്ഞൊഴുകും. എപ്പോഴും ഒരു മീഡിയത്തിൽ ഒഴുകുന്ന പുഴകളോടാണല്ലോ നമുക്ക് ഇഷ്ടം, പ്രത്യേകിച്ച് താഴെ എന്താണെന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഒഴുകുന്ന പുഴകൾ. ഇടയ്ക്കിടയ്ക്ക് പാറകൾ പൊങ്ങി നിൽക്കുന്നു, നമ്മളുടെ കാല് പാദത്തിൻ്റെ തൊട്ട് മുകളിൽ വരെ നനയാൻ പാകത്തിന് ആ ഒരു പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാളികേശം പുഴ കടന്നാണ് ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു തുടങ്ങുന്നത്. കേട്ടുകൊണ്ടിരുന്നോളൂ ഉലക സഞ്ചാരമാണ്, കൂടെ വിനുവാണ്.

0: You are listening to Rainbow FM 107.5, musically yours.
1: വിളക്ക് കൊളുത്തി വരും അറബ് കഥകളുടെ സുബർക്കം ഒരുക്കിയൊരു സുൽത്താനായി.

ഈ ഉലകസഞ്ചാരത്തിന്റെ കാളികേശം യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവുണ്ട്. തമിഴ്നാട്ടിലെ മനോഹരമായ കാടിൻ്റെ ഉള്ളിലെ ഗ്രാമമായിട്ടുള്ള കാളികേശത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ കാടിൻ്റെ ഉള്ളിലെ ഗ്രാമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കാടിൻ്റെ ഉള്ളിലെ ഗ്രാമം, അല്ലെങ്കിൽ ഇതാവണം കാടിൻ്റെ ഉള്ളിലെ ഗ്രാമം എന്ന് ഓരോ കാഴ്ച കാണും തോറും നമുക്ക് കൂടുതൽ കൂടുതൽ നമ്മൾ ഉറച്ചു പറയുന്ന രീതിയിലാണോ കാര്യങ്ങൾ. എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാളികേശം പുഴ കടന്ന് ഗ്രാമത്തിലേക്ക് എത്തുവാണ്. ചുറ്റും കാടാണ്, കൊടുങ്കാട് തന്നെയാണ്. അത് എന്തോരം മൃഗങ്ങളുണ്ട് എന്നതിനെ പറ്റിയൊന്നും നമ്മളൊരു അന്വേഷണം നടത്തിയില്ല. അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാൻ പറ്റില്ല. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പശ്ചിമഘട്ട മലനിരകളുടെ തെക്കേ അറ്റത്ത് എത്തിയതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പശ്ചിമഘട്ട മലനിരകളുടെ പലയിടങ്ങളിലും പല ഭാഗങ്ങളിലും നമ്മൾ കുന്നു കയറുകയും മലയിറങ്ങുകയൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. പക്ഷേ തെക്കേ അറ്റം എവിടെയൊന്നും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത് കണ്ടുപിടിച്ചതിൻ്റെ ഒരു സന്തോഷത്തിലും നമ്മൾ ഗ്രാമത്തിനകത്തേക്ക് ചെല്ലുമുണ്ടോ. ചെറിയൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ കാളികേശം പുഴ ഈ ക്ഷേത്രത്തിൻ്റെ ഏറെക്കുറെ ക്ഷേത്രത്തെ ചുറ്റി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല മഴക്കാലമൊക്കെ വരുമ്പോൾ ഇവിടേക്ക് മൊത്തത്തിൽ വെള്ളം കയറാനുള്ള സാധ്യത ഉണ്ടെന്ന് നമുക്ക് ആ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ ആ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയുടെ അവസ്ഥ കാണുമ്പോൾ മനസ്സിലാവും. ഒരുപാട് പേര് സമീപ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ഈ ഒരു ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വരുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ സഞ്ചാരികളായിട്ട് വരുന്നവരെ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും കാണുന്നില്ല. വെല്ലുവിടത്തൊക്കെ ഓരോരുത്തരൊക്കെ ഉണ്ട്. അവർ ആ ഒരു കാടിൻ്റെ വൈബ് ആസ്വദിക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ് കേട്ടോ. ഒരുപാട് ബഹളമൊക്കെ വെച്ച് പാട്ടൊക്കെ പാടുന്ന തരത്തിലുള്ള അങ്ങനത്തെ ഒരു ട്രിപ്പ് നടത്താൻ പറ്റിയ ഇടമല്ല. നമ്മൾ ആ കാടിൻ്റെ ഉള്ളിൽ ആ ഗ്രാമത്തിലെ ആളുകളുടെ ആ ഒരു രീതിക്കനുസരിച്ച് നീങ്ങാൻ പറ്റുന്ന ആ ഒരു മൈൻഡ് സെറ്റുമായിട്ട് വന്നാലാണ് ഇത് കൂടുതൽ ഇഷ്ടപ്പെടുകയുള്ളൂ. എന്തായാലും നമ്മൾ ക്ഷേത്രം കണ്ടു, പുഴ കണ്ടു. ഒരു മല തൊട്ടടുത്ത് തന്നെയുണ്ട് ഗ്രാമത്തിൻ്റെ, അതായത് ആ ഏരിയയുടെ തൊട്ടടുത്തായിട്ട് ഏറ്റവും ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുന്ന ഒരു മല എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മല. ഏതാണ് ആ മല എന്ന് അന്വേഷിച്ചു. ആ മലയുടെ പേരും കാളികേശം മല എന്ന് തന്നെയാണ്. കാളികേശം മലയുടെ ചെരുവിലായിട്ട്, കാളികേശം പുഴയുടെ മുകളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന കാളികേശം ഗ്രാമം. മൊത്തത്തിൽ ഒരു രസമൊക്കെ ഉണ്ട് ആ ഇടത്ത് ചെല്ലുമ്പോൾ. ഒരു സിനിമയ്ക്കൊക്കെ ഒരു ടൈറ്റിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ സിനിമയ്ക്കൊക്കെ ഒരു കഥയുടെ ഭാഗമാക്കാൻ പറ്റുന്ന ഒരു നാടും അവിടുത്തെ നാട്ടുകാരും. ചെറിയ ചെറിയ വീടുകളിൽ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. കൃഷി പ്രധാന വരുമാന മാർഗമാക്കിയിട്ടുള്ള കുറച്ചാളുകൾ മാത്രം താമസിക്കുന്ന ഇടമാണ് കേട്ടോ. നമ്മളിങ്ങനെ ചുറ്റും നടന്ന് കാണുവാണ്. കാട് തന്നെയാണ്, കാട് അല്ലാതെ ഒരു നിരപ്പായിട്ടുള്ളൊരിടമൊന്നും നമുക്കങ്ങനെ ഒരിടത്തും കാണാൻ പറ്റുന്നില്ല. എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിടം പോലത്തെ ഇടമോ, അല്ലെങ്കിൽ പറമ്പൊക്കെ ഇങ്ങനെ ചെത്തി നിരപ്പാക്കിയിട്ടുള്ള അങ്ങനെയൊന്നുമില്ല. കാടിനെ കാടിൻ്റെ വഴിക്ക് വിട്ടേക്കുവാണ്. അതിനകത്ത് കുറേ പേര് താമസിക്കുവാണ്. അതാണ് കാടിൻ്റെ ഉള്ളിലെ ഗ്രാമങ്ങളുടെയൊക്കെ പ്രത്യേകത. നമ്മളിങ്ങനെ വഴികളിലൂടെ, പ്രത്യേകിച്ച് നേരത്തെ ഒന്ന് ഇറങ്ങി നടക്കാൻ ശ്രമിച്ച കാളികേശം പുഴയിലൂടെ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ നടന്നു നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കാരണം ഈ പുഴയ്ക്കൊരു തുടക്കവും ഒരു അറ്റമൊക്കെ ഉണ്ടാവുമല്ലോ. വേറെ നമുക്കല്ലാതെ വഴി കണ്ടുപിടിച്ച് പോകാനൊക്കെ ആണെങ്കിൽ ഇവിടെ വഴിയൊന്നുമില്ല. എല്ലാം ഒരുപോലെയൊക്കെ ഇരിക്കുന്ന മരങ്ങൾക്കിടയിലൂടെ ഉള്ള അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ പുഴയിലൂടെ ഒന്ന് നടക്കാൻ ശ്രമിച്ചു. അല്പം ഒന്ന് മുകളിലേക്ക് നടന്ന് ചെല്ലുമ്പോൾ കുറച്ച് വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. പുഴയിലൂടെ പോകുമ്പോഴും കേൾക്കുന്നുണ്ട്. ഇത് ഇച്ചിരി കൂടി കൂടുതൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊള്ളാം, പുഴയിലൂടെയുള്ള നടത്തം, പുഴയിൽ വെള്ളം കുറവാണെങ്കിൽ രസമുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് നടന്ന് അത്യാവശ്യം കുറച്ച് മുകളിലേക്ക് കയറിയപ്പോൾ ആ വെള്ളത്തിൻ്റെ ശബ്ദം ഇച്ചിരി കൂടി കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട്. വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകുന്ന ശബ്ദം ഉണ്ടോ. അപ്പോൾ ഈ ശബ്ദം കേട്ട ദിക്കിലേക്ക് പുഴയെ കൂട്ടുപിടിച്ച് നടന്ന് നടന്ന് മുകളിലേക്ക് കയറി കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇച്ചിരി കൂടി കട്ടിയിലൊക്കെ കയറണം. കാരണം പാറക്കൂട്ടത്തിൽ പിടിച്ചൊക്കെ കയറി മുകളിൽ ചെന്ന് അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ പറ്റും. അതായത് നമ്മളെന്തോ വലിയ കാര്യം കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതുപോലെയാണ് ഈ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ തോന്നിയത്. കാരണം അവിടെ മുതൽ നടന്നു തുടങ്ങിയതാണ്, ആരും പറഞ്ഞിട്ട് പോയതല്ല, ആരോടും ചോദിക്കാനും ഇല്ലായിരുന്നു. അങ്ങനെ നടന്ന് കണ്ടുപിടിച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചത് കൊണ്ട് ഈ ഒരു വെള്ളച്ചാട്ടം ഭയങ്കര ഇഷ്ടപ്പെട്ടു നോക്കും. വെള്ളച്ചാട്ടം നമുക്കിപ്പോൾ വേറൊരു വെള്ളച്ചാട്ടമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന വലിയ വെള്ളച്ചാട്ടമൊന്നുമല്ല. ഒരു ഇച്ചിരി കൂടി മഴ കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു വെള്ളച്ചാട്ടം പോലും ഇവിടെ ഉണ്ടാകില്ല. കാരണം ഒരേ ലെവലായി ഒഴുകാൻ തുടങ്ങും പുഴ. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഒരു മീഡിയം ലെവലിൽ ഒഴുകുന്നത് കൊണ്ട് വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന രീതിയിലുള്ള ഒരു സന്തോഷമുള്ള കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രാമത്തിൽ നിന്ന് തിരിച്ചു വരാൻ പോകുന്നത്. കുറേയധികം ആളുകളുള്ള നാടാണ്, ഒരുപാട് മൃഗങ്ങളും പക്ഷികളും മരങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഒപ്പം നമ്മളുടെ പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റമാണ്. അതോടൊപ്പം തന്നെ കലക്കാട് മുണ്ടൻതുറ കടുവ സംഗീതത്തിൻ്റെ ഭാഗമായിട്ടുള്ള വീരപുലി കാടിൻ്റെ ഉള്ളിലാണ് നമ്മൾ

നിൽക്കുന്നത്. ഇത്രത്തോളം സന്തോഷമുള്ള ഒരു യാത്ര നടത്തിയതിന്റെ സന്തോഷത്തിലാണ് നമ്മൾ തിരിച്ചു വരുന്നത്. ഇത്രയും നേരം കാടിനുള്ളിലൂടെ കറക്കിയത് വിനുവാണ്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5.

കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സമയം 12 മണി കഴിഞ്ഞ് 2:27. അപ്പോൾ നമ്മൾ രാവിലെ വാട്സപ്പ് അവസാനിക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാട്സപ്പിൽ പാട്ടുകൾ കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള പാട്ടുകൾ ലൈവായിട്ട് വിളിച്ച് ചോദിച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു പ്രോഗ്രാമുമായിട്ട് 12 മണിക്ക് ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമുമായിട്ട് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. യെസ്, അപ്പോൾ ഇന്നത്തെ യുവർ ചോയ്സ് ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഉച്ച സമയത്തിലേക്ക് നമ്മളിങ്ങനെ കടക്കാനായിട്ട് പോവാണ്. 12 മണി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഉച്ച സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ആഹാരമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുന്ന ഒരു സമയമൊക്കെയാണ്, കഴിക്കാനായിട്ട് പോകുന്ന സമയമാണ്, കഴിക്കുന്നതിനെക്കുറിച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇഷ്ടമുള്ളൊരു പാട്ട് കൂടി കേൾക്കണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ വേഗം തന്നെ ഫോൺ എടുത്തോളാം. ഞാൻ പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഏത് പാട്ടാണ് ചോദിക്കാൻ പോകുന്നതെന്നൊക്കെ മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് വിളിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം വേഗം വിളിച്ച് വേഗം സംസാരിച്ച് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാം അല്ലേ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ 2 ദിവസം കൂടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളൊക്കെ തുറക്കുന്ന സമയമായിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഓർമ്മയാണ് ഞാൻ ലാസ്റ്റ് വീക്ക് യുവർ ചോയ്സ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി കുട്ടി ലിസ്ണേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും അതുപോലെയുള്ള കുട്ടി ലിസ്ണേഴ്സ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എന്നും കേൾക്കുന്ന നമ്മുടെ സ്ഥിരം ലിസ്ണേഴ്സ് ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്കും വേണ്ടിയിട്ട് എല്ലാവരുടെയൊക്കെ കോളുകൾ വെയിറ്റ് ചെയ്ത് ഇന്ന് കൂടിയുള്ളത് ഞാൻ അശ്വനിയാണ്. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ട് യുവർ ചോയ്സിലേക്ക് ഇന്ന് വിളിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 04424248101 ആണ്. 0484282801. അപ്പോൾ രാവിലെ തൊട്ട് ഒത്തിരി നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടതാ ഇങ്ങനെ ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. വീണ്ടും നമ്മൾ ഒരു പാട്ടിലേക്കാണ് യുവർ ചോയ്സിൽ പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാവും എന്ന വിശ്വാസത്തിൽ നമ്മൾ ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന സിനിമയിൽ കെഎസ് ചിത്ര പാടിയിട്ടുള്ള ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: No breaks, no boring. Just your favorite tracks back to back. You are listening to Rainbow FM 107.5.
2: സമയം 12 മണി കഴിഞ്ഞ് 10:45 ആകുമ്പോൾ ഇന്നത്തെ യുവർ ചോയ്സിന്റെ ഫസ്റ്റ് കോളർ നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്കത് ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
3: ഐശ്വര്യ.
2: ഐശ്വര്യ, എവിടെന്നാ വിളിക്കുന്നേ?

0: സൗണ്ട് ക്ലിയർ ആവുന്നില്ലല്ലോ, ഒന്ന് ശ്രദ്ധിക്കാമോ?
1: ഇപ്പൊ ക്ലിയർ ആണോ?
0: ആ ഇപ്പൊ കുഴപ്പമില്ല, പറഞ്ഞോളൂ.
1: പരിപാടി പ്രോഗ്രാം കണ്ടിട്ട് വിളിച്ചതല്ല, കേട്ടിട്ട് വിളിച്ചതായിരുന്നു.
0: ഓക്കെ, അപ്പൊ എവിടെന്ന് വിളിക്കുന്ന സ്ഥലം ഒന്നുകൂടി പറയാമോ? നമുക്കത് ക്ലിയർ ആയില്ലായിരുന്നു. തൃശ്ശൂരാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ കൊച്ചിയിലാണ്. എന്താണ് കൊച്ചിയിലെ പരിപാടി? കറങ്ങാനായിട്ട്. ഓക്കെ ഐശ്വര്യ, ആ റേഡിയോയുടെ സൗണ്ട് ഒന്ന് പയ്യെ ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ? നമുക്ക് അത് ഇങ്ങനെ എക്കോ അടിച്ച് കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ കൊച്ചിയിൽ കറങ്ങാനായിട്ട് വന്നിരിക്കുകയാണ്. ഓക്കെ, ആരുടെ കൂടെയാണ് കറങ്ങാൻ വന്നിരിക്കുന്നത്? ഓക്കെ, ഹസ്ബൻഡിന്റെ കൂടെയാണ്. എന്നാ ഹസ്ബൻഡ് പേര് പറഞ്ഞോളൂ. അർജുൻ. ഓക്കെ, അപ്പോ ഹസ്ബൻഡും വൈഫും കൂടി കൊച്ചിയിൽ കറങ്ങാനായിട്ട് വന്നിരിക്കുകയാണ്. പുറത്തെങ്ങനെയാണ്, മഴയൊക്കെ ഉണ്ടോ? ഇല്ല, വെയിൽ, നല്ല കാലാവസ്ഥയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ അകത്ത് ഇരിക്കുന്നോണ്ട് എനിക്ക് മഴയാണോ വെയിലാണോ എന്നൊന്നും അറിയില്ല. കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ കൊച്ചിയിൽ കറങ്ങാനായിട്ട് വന്നിരിക്കാന്ന് പറഞ്ഞു. ഇപ്പൊ എവിടെയൊക്കെയാണ്, എന്തൊക്കെയാണ് പ്ലാൻസ്, എന്തൊക്കെയാണ്? ഓക്കെ, സൗണ്ട് ഭയങ്കരമായിട്ട് ബ്രേക്ക് ആവുന്നുണ്ട്. എന്താണൊരു നമുക്ക് പറയുന്ന ഒന്നും ക്ലിയർ ആവുന്നില്ല. ഇപ്പൊ കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയി പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇപ്പൊ വലിയ കുഴപ്പമില്ല. അപ്പൊ ഹസ്ബൻഡ് എന്താണ് ചെയ്യുന്നത്?
1: ഹസ്ബൻഡ് VFX ആർട്ടിസ്റ്റ് ആണ്.
0: ഓക്കെ ഓക്കെ, ഐശ്വര്യ എന്താണ് ചെയ്യുന്നത്?
1: ഞാൻ കസ്റ്റമർ സർവീസ് ഏജന്റാണ്.
0: ഓക്കെ, അപ്പൊ രണ്ടുപേരും തൃശ്ശൂർ തന്നെയാണോ വീട് രണ്ടുപേരുടെയും?
1: തൃശ്ശൂർ തന്നെയാണ്. 30-35 കിലോമീറ്റർ അപ്പാർട്ട്.
0: ഓക്കെ ഓക്കെ. ഓ ശരി ശരി. അപ്പോ കൊച്ചിയിലിപ്പം ഇതായിട്ട് കറങ്ങാനായിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോ എപ്പോഴാണ് എത്തിയത് കൊച്ചിയിൽ? എപ്പോഴാണ്, രാവിലെ തൊട്ട് കറക്കുമായിരുന്നു? അതിപ്പോ ജസ്റ്റ് വന്നതേ ഉള്ളോ? എത്തിയിട്ടേ ഉള്ളു. അതിൽ ഉച്ച സമയമൊക്കെ ആയപ്പോ എത്തി. എന്താണ് അങ്ങനെ ഒരു ഉച്ച സമയം? ലേറ്റ് ആയി പോയി. ഓക്കെ ഓക്കെ, അപ്പോ ആഹാരമൊക്കെ കഴിക്കാനായിട്ട് ഇനിയിപ്പോ പുറത്തുനിന്നൊക്കെ ആയിരിക്കും അല്ലേ പ്ലാൻ? ഓക്കെ, അപ്പം ഏത് പാട്ടാണ് ഇന്ന് വേണ്ടത്?
1: ഞങ്ങളൊരു പഴയ പാട്ടാണ്
0: സാഗരങ്ങളെ. ഓക്കെ, ആ ഒരു പാട്ടാണ് വേണ്ടത്. ശരി, ഞാൻ ആ ഒരു പാട്ട് ഇവിടെ എടുത്ത് വച്ചേക്കാം. അപ്പൊ ഈ ഒരു പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ്? ഹസ്ബൻഡ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണോ പാട്ട്?
1: ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഹസ്ബൻഡിന്റെ അച്ഛൻ, അമ്മ, ഓൾസോ എന്റെ അമ്മ, എല്ലാവരുടെയും പിറന്നാളും ബർത്ത്ഡേ ഒക്കെ ഇന്നാണ് വരുന്നത്.
0: ഓഹോ, എല്ലാവരുടെയും ബർത്ത്ഡേ ഇന്നാണ്. അതെന്താണ്, അതൊരു വല്ലാത്തൊരു സ്പെഷ്യാലിറ്റി
1: ആണ്.
0: ഓ, അതൊരു വളരെ റയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹസ്ബൻഡിന്റെയും പേരൻസിന്റെയും അതുപോലെ ഐശ്വര്യയുടെ പേരൻസിന്റെ എല്ലാവരുടെയും ബർത്ത്ഡേ ഒരു ദിവസം. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോ എല്ലാവർക്കും റെയിൻബോയുടെ വക പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു ഏതായാലും. ഓക്കെ ശരി, അപ്പൊ നമുക്ക് ഏതായാലും പാട്ട് കേൾക്കാം. ഐശ്വര്യ ആദ്യമായിട്ടല്ലേ വിളിക്കുന്നത് പ്രോഗ്രാമിലേക്ക്? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ ഏതായാലും വിളിച്ചപ്പോ തന്നെ കിട്ടി. ഇന്നത്തെ നമ്മുടെ യുവർ ചോയ്സിന്റെ ഫസ്റ്റ് കോളർ ആയിരുന്നു. അപ്പൊ വിളിച്ചിട്ട് തന്നെ കിട്ടി, ഒത്തിരി സന്തോഷം. അപ്പൊ വീണ്ടും ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കുക. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും പാട്ട് കേട്ടാലോ. ഓക്കെ, അപ്പൊ വിളിച്ചാൽ ഒത്തിരി സന്തോഷം. താങ്ക് യു. ഓക്കെ, ബൈ.

ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ സീറോ ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: You are listening to FM Rainbow 107.5, Musically Yours.

വെൽക്കം ബാക്ക് ടു ദ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ പഞ്ചാഗ്നി എന്ന് പറയുന്ന സിനിമയിലെ പാട്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു പാട്ടിന് വേണ്ടിയിട്ട് തൃശ്ശൂരിൽ നിന്നും ഐശ്വര്യ ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കോളർ വെയിറ്റിംഗ് ആണ്. അത് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ഇവാഞ്ചലീന. എവിടെന്നാ വിളിക്കുന്നേ? എന്താണ് ഒന്നുകൂടി പറഞ്ഞേ. നായരമ്പലം. നായരമ്പലത്തിനാണ്. ഓക്കെ, അപ്പൊ ഇവാഞ്ചലീന എന്താ ചെയ്യുന്നത്? എന്താ ക്ലിയർ ആവുന്നില്ല, ഒന്നുകൂടി പറയാവോ? ഏഴില് പഠിക്കാണ്. ഓക്കെ, അപ്പോ ഇനിയിപ്പോ ഏഴിലേക്കാണോ അതോ എട്ടിലേക്ക് കയറിയോ? എട്ടിലോട്ട് കയറി. ഓക്കെ, അപ്പൊ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ്, രണ്ടു ദിവസം കൂടി ഉള്ളു അല്ലേ വെക്കേഷൻ തീരാൻ. ഓക്കെ, അപ്പൊ സ്കൂള് തുറക്കാനായിട്ട് ഭയങ്കര ആകാംക്ഷയിലിരിക്കാണോ അതോ സങ്കടാണോ വെക്കേഷൻ തീർന്നേന്റെ? അങ്ങനെയൊന്നുമില്ല, പുതിയ ക്ലാസ്. ഇനിയിപ്പം ഹൈസ്കൂളിലൊക്കെയാണ്, വലിയ ആളായി, അപ്പോ പുതിയ ക്ലാസ്സിലേക്കൊക്കെ പോകാൻ ഭയങ്കര സന്തോഷമാണോ? ആണ്. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് പഴയ ഫ്രണ്ട്സ് ഒക്കെ തന്നെ ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ അവരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ഓക്കെ, അപ്പൊ സ്കൂള് തുറന്നിട്ട് പോവാൻ ഇട്ടുകൊണ്ട് പോവാനൊക്കെ പുതിയ ഡ്രസ്സും പുതിയ ബാഗും ഒക്കെ മേടിച്ചോ? മേടിച്ചു. ഓക്കെ, അപ്പോ ഇവാഞ്ചലിയുടെ വീട്ടില് വേറെ ആരൊക്കെയാ ഉള്ളത്? ക്ലിയർ ആവുന്നു.

0: ഒന്ന് റേഞ്ച് ഉള്ള കുറച്ച് ഒന്ന് മാറി നിക്കോ. അച്ഛന്റെ അമ്മയും അച്ഛന്റെ അച്ഛനും. ഓക്കെ, അപ്പൊ അവര് ഉണ്ടോ ഇപ്പൊ അടുത്തുണ്ടോ? അവരടുത്തുണ്ടോ? പ്രോഗ്രാം കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ മൂന്ന് പേരും കൂടിയാണ്. അപ്പൊ ഇവാഞ്ചലിനക്ക് വേറെ സിബ്ലിങ്സ് ആരെങ്കിലും ഉണ്ടോ അതോ ഒറ്റ കുട്ടിയാണോ? അനിയനുണ്ട്. ഓക്കെ, അനിയന്റെ പേരെന്താ? ഇവാൻ. ഓക്കെ, അപ്പൊ ഇവാൻ എത്രയിലാ പഠിക്കുന്നേ? നാലിലോട്ട്. ഓക്കെ, അപ്പൊ രണ്ടുപേരും ഇങ്ങനെ പുതിയ ക്ലാസ്സിലേക്കൊക്കെ കയറാനായിട്ട് രണ്ടുപേരും ഒരു സ്കൂളിലാണോ പഠിക്കുന്നേ? അതെ. ഓക്കെ, അപ്പൊ രണ്ടുപേരും ഇങ്ങനെ പുതിയ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂൾ തുറക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏതായാലും അപ്പൊ ആ ഒരു സമയത്ത് നമ്മുടെ പ്രോഗ്രാം കേൾക്കാറുണ്ടോ റേഡിയോയില്? ഇന്നലെയാണോ കേൾക്കാൻ തുടങ്ങിയത്? ഓ, ഇന്നലെയാണ് കേൾക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇന്നലെ വിളിച്ചിരുന്നോ പ്രോഗ്രാമിലേക്ക്? വിളിച്ചു, കിട്ടിയില്ല. ഓക്കെ, അപ്പൊ ഇന്ന് ഏതായാലും കിട്ടി അല്ലെ? ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ഏത് പാട്ടാണ് ഇവാഞ്ചലിനിക്ക് വേണ്ടത്? ഡ്യൂഡിലെ പാട്ടാണ് വേണ്ടത്. ഓക്കെ, ഡ്യൂഡിലെ പാട്ട് ആണ് ഇവാഞ്ചലിനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ ആ ഒരു പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണോ അതോ അച്ഛന്റെ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ടാണോ അനിയന് വേണ്ടിയിട്ടാണോ ഫാമിലിക്ക് വേണ്ടിയിട്ടാണോ? പറയൂ. ഫ്രണ്ട്സിനും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട്. ഓക്കെ, അപ്പം ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ റേഡിയോയിൽ വിളിക്കും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാട്ട് ചോദിക്കുന്നുണ്ട്? അവർ കേൾക്കുന്നുണ്ടാവും ഇപ്പോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവരിപ്പം ഇവാഞ്ചലിനയുടെ സൗണ്ടും എന്റെ അടുത്ത് സംസാരിക്കുന്നൊക്കെ റേഡിയോയിലൂടെ കേട്ടോണ്ടിരിക്കായിരിക്കും. ഇപ്പൊ ഈ സ്കൂളൊക്കെ തുറക്കുമ്പോ പറയാം ഞാനിങ്ങനെ റെയിൻബോയിലേക്ക് വിളിച്ചിരുന്നു, അപ്പൊ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റി. നിങ്ങളും വിളിക്കാനൊക്കെ പറയണം ഫ്രണ്ട്സിനോട്. ഓക്കെ ഓക്കെ, അപ്പോ നമുക്ക് ഏതായാലും പാട്ട് കേട്ടാലോ? ഓക്കെ, പാട്ട് കേൾക്കാം. അപ്പൊ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. വീണ്ടും വിളിക്കാം. ഓക്കെ, ബൈ
1: ബൈ.
0: യെസ്, അപ്പോൾ ഇവാഞ്ചലീനെ ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. നായരമ്പലത്ത് നിന്നിട്ടായിരുന്നു. ഡ്യൂഡ് എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ് ഇവാഞ്ചലീനെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സൗണ്ടിന് ചെറിയൊരു ക്ലിയർ റേഞ്ചിൻ്റെ എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് എനിക്ക് സംസാരിച്ചത് ചെറുതായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ കോളിനും എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി വിളിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക, റേഞ്ച് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കിവിടെ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സൗണ്ട് പുറത്തേക്ക് കേൾക്കാനായിട്ട് കേൾക്കണം എന്നുള്ളതായിരിക്കുമല്ലോ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ അത് നമുക്കിങ്ങനെ ക്ലിയർ ആവാതെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് ശ്രദ്ധിച്ച് വിളിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ ഏതായാലും പാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഒരു പാട്ടിൻ്റെ സമയത്ത് വിളിക്കാനുള്ളവർ വേഗം വേഗം വിളിച്ചുകൊള്ളുക. സമയം 12 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ 2 മണി വരെയാണ് നമ്മുടെ പ്രോഗ്രാം ഉള്ളത്. ഇപ്പോൾ നമുക്കിപ്പോൾ 12:50 മലയാളം ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുൻപ് വേഗം വേഗം വിളിച്ചുകൊള്ളുക. ഇഷ്ടംപോലെ സമയം ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 28 മിനിറ്റും 40 സെക്കൻഡും ആകുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ നമ്മളോട് ചേരുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ് സംസാരിക്കുന്നത്?
1: ഇവാൻ.
0: ഇവാൻ എവിടെന്നാ വിളിക്കുന്നേ? കിഴക്കമ്പലം. ഓക്കെ, ഇവാൻ എന്താ ചെയ്യുന്നത്? പഠിക്കുവാണോ? എത്രയിലാ പഠിക്കുന്നേ? അഞ്ചിലാണ്. ഓ, ഇനി ആറിലോട്ട്. ഓക്കെ, അപ്പൊ ഏത് സ്കൂളിലാണ് പഠിക്കുന്നേ? സെന്റ് ജോസഫ്സ്. ഓക്കെ, അപ്പൊ ഇവാൻ വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? ചേട്ടനും അമ്മയും. ചേട്ടന്റെ പേരെന്താ? എന്താണ്? ഇനോഷോ. ഓ, ഇവാൻ ഇനോഷോ. ഓക്കെ, ചേട്ടൻ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നേ? പത്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ചേട്ടന്റെ റിസൾട്ട് ഒക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുവായിരിക്കും അല്ലേ? പുതിയ സ്കൂളിലൊക്കെ പോയി ചേർന്നോ ചേട്ടൻ? ചേർന്നു. ഓക്കെ, അപ്പൊ രണ്ടുപേരും ഒരു സ്കൂളിലാണോ പഠിക്കുന്നേ? ഓ, ചേട്ടൻ ഇനി 10 കഴിഞ്ഞ് വേറെ സ്കൂളിലേക്ക് പോയി. ഓ, ശരി ശരി. അപ്പൊ ഇവാൻ ഇപ്പം 5-5 ന് 6 ലേക്ക് ആയിരിക്കണം. അപ്പൊ വലിയ കുട്ടിയൊക്കെ ആയിരിക്കണം. അപ്പൊ തന്നെയൊക്കെ പോവാലോ ചേട്ടനില്ലാതെ അല്ലേ? ഓക്കെ, സ്കൂൾ ബസ്സിനാണോ പോകുന്നേ? നടന്നാണ് പോണത്. അടുത്താണോ സ്കൂള്? ആ, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ഇങ്ങനെ ഒരുമിച്ച് വർത്താനൊക്കെ പറഞ്ഞ് നടന്നു പോകും അല്ലേ? ഓക്കെ, അപ്പൊ ഇവാൻ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? വാനില ചെടിയെ, വാഴ മൂവിയിലെ പാട്ടാണ്. ഓക്കെ, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് വേണ്ടത്? ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഏതാ ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേര് പറഞ്ഞു കേക്കട്ടെ. ആദിശേഷോ. ഓക്കെ, അപ്പൊ എന്താണ് ഒരു ഇവാൻ എന്താണ് ഒരു ഭയങ്കര സന്തോഷം, അത് ഭയങ്കര സീരിയസ് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്. ഫുഡ് കഴിച്ചില്ലേ? വിശന്നിരിക്കുകയാണോ? ഫുഡൊക്കെ കഴിച്ചു. ഭയങ്കര സീരിയസ് ആയിട്ട് റേഡിയോയിലൊക്കെ വിളിക്കുമ്പോ നമ്മുടെ സൗണ്ട് ഒക്കെ എത്ര പേര് കേൾക്കുന്നേന്ന്. അപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കണ്ടേ? ഹാപ്പി ആണോ? ഓക്കെ, അപ്പോ ആദ്യമായിട്ടാണോ വിളിക്കണേ നമ്മുടെ പ്രോഗ്രാമിലേക്ക്? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ മുമ്പ് കേട്ടിട്ടുണ്ടോ? പ്രോഗ്രാം കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട്. ഓക്കെ ശരി, അപ്പൊ നമുക്ക് ഇനിയും വേറെ വേറെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിലൊക്കെ ഇടയ്ക്കൊക്കെ മെസ്സേജ് ഒക്കെ അയക്കാം, അതുപോലെ ഇതിലേക്ക് ഇടയ്ക്കൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോ സ്കൂളൊക്കെ തുറക്കാറായി? പുതിയ സ്കൂൾ, പുതിയ വെക്കേഷനൊക്കെ കഴിഞ്ഞ് പുതിയ ഡ്രസ്സോ ബാഗൊക്കെ മേടിച്ചോ? എല്ലാം മേടിച്ചോ? അപ്പൊ ഇനിയിപ്പോ നേരെ സ്കൂളിലേക്ക് പോയാൽ മാത്രം മതി. അതെ, അപ്പൊ വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. ഇനി 2 ദിവസം കൂടി ഉള്ളു വെക്കേഷൻ. വെക്കേഷൻ കഴിഞ്ഞതിന്റെ സങ്കടം ഉണ്ടോ? ചെറുതായിട്ട് സങ്കടമുണ്ട്. അപ്പൊ വെക്കേഷൻ ആയിട്ട് എവിടെയെങ്കിലും പുറത്തൊക്കെ ട്രിപ്പൊക്കെ പോയൊക്കെ ചേരുന്നോ? പോയായിരുന്നു. റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയായിരുന്നോ? പോയി. അപ്പൊ എല്ലായിടത്തും പോയി. അങ്ങനെ ഇനിയിപ്പം സ്കൂള് തുറക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഏതായാലും വലിയ ക്ലാസ്സിലേക്കൊക്കെ ആയിരിക്കുകയാണ്. അപ്പൊ നന്നായിട്ട്

0: പാട്ടൊക്കെ പഠിക്കുക, അടിപൊളിയായിട്ട് പോട്ടെ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും പാട്ടിലേക്ക് പോയാലോ. ഓക്കെ, അപ്പോൾ വിളിച്ചതിൽ സന്തോഷം, വീണ്ടും വിളിക്കാം. ബൈ ബൈ.
1: ഓക്കെ.

0: സമയം 12 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് റെഡിയാണ്. ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? എന്താണ് പേരെന്താണ്? ഷാരി വിജയൻ. എവിടെന്നാ വിളിക്കുന്നേ? തട്ടാമ്പടി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്താ ചെയ്യുന്നത്? എന്താ?
1: ഞാൻ
0: എന്താണ്, നമുക്ക് സൗണ്ട് ക്ലിയർ, എന്തൊക്കെയോ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്. ഒരു ഒത്തിരി റേഞ്ച് ഉള്ള സ്ഥലത്തേക്കൊന്ന് മാറി നിൽക്കാവോ? ഓക്കെ ഓക്കെ, അടുക്കളയിൽ ജോലിയിലാണ്, അപ്പൊ ആഹാരത്തിന്റെ പണിയിലൊക്കെ ആയിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ ആഹാരം കഴിച്ചോ? കഴിക്കാൻ പോകുന്നേ ഉള്ളോ അതോ അതിന്റെ പണിയിലോ തിരക്കിലാണോ? ഓ, മീൻ വറക്കണേ. അപ്പൊ മീനാണ് ഇന്ന് സ്പെഷ്യൽ.
1: ഓക്കെ,
0: അപ്പൊ വീട്ടില് വേറെ ആരൊക്കെയുണ്ട്? ഓ, ശരി ശരി. ഓക്കെ, അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ചാണോ താമസിക്കുന്നേ?
1: ഇല്ല, മോനും മോണ്
0: കല്യാണം കഴിഞ്ഞു പോയി. ഓ, ശരി ശരി.

0: ആ ഹാ ഹാ ശരി ഓക്കെ. അപ്പം വീട്ടുജോലിയൊക്കെ ചെയ്യുന്ന തിരക്കിൽ എപ്പോഴും റേഡിയോ കേൾക്കാറുണ്ടോ?
1: കേൾക്കാറുണ്ട്,
0: നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്. ഓക്കെ, അപ്പോ ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടത്? ശിവനെ പറ്റിയുള്ള ഒരു പാട്ട്. ഓക്കെ, ശിവനെ പറ്റിയുള്ള ഓക്കെ. നമുക്കപ്പം ഒരു 80 ശേഷമുള്ള പാട്ടൊക്കെയാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്, അപ്പൊ അതുകൊണ്ടാണ്. ഏതായാലും ഞാനൊരു പാട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, നമ്മുടെ വടക്കുംനാഥൻ മൂവിയിലെ ഒരു പാട്ട്, ശിവനെ കുറിച്ചുള്ള ഒരു പാട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു പാട്ട് പ്ലേ ചെയ്യാം. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ റേഡിയോയുടെ സൗണ്ട് ആണ് തോന്നുന്നു പുറകെ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട്. ഓക്കെ, അപ്പൊ സൗണ്ട് പയ്യെ ഇങ്ങനെ ക്ലിയർ ആവുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇടയ്ക്ക് എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഏതായാലും പാട്ട് ഇവിടെ വെച്ച് തരാം. അപ്പൊ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും, റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു പാട്ട് പ്ലേ ചെയ്യാം. അപ്പൊ ജോലികളൊക്കെ നടക്കട്ടെ, ആഹാരമൊക്കെ കഴിച്ച് പാട്ടൊക്കെ കേട്ടിരുന്നോളൂ. ഓക്കെ ഓക്കെ, അപ്പൊ വിളിച്ചാൽ ഒത്തിരി സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ കുറച്ച് നാൾ കഴിയുമ്പോ. ഓക്കെ, താങ്ക് യു. യെസ്, അപ്പോൾ തട്ടാമ്പടിയിൽ നിന്ന് ശാരചേച്ചിയായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ചേച്ചി ആഹാരമൊക്കെ കഴിക്കാൻ പോകുന്നതിൻ്റെ തിരക്കിലൊക്കെയാണ്, അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ട് റെയിൻബോയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0342428101 ആണ്. 0484241. അപ്പോൾ ഈ ഒരു നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. അപ്പോൾ സമയം 12 കഴിഞ്ഞ് 38 ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ശാരചേച്ചി ഒരു ശിവന്റെ പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വടക്കുംനാഥൻ എന്ന് പറയുന്ന ഒരു മൂവിയിലെ പാട്ടാണ് ഞാനിവിടെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാട്ടാണ് കേൾക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം തന്നെയാണ്, വിളിക്കുന്ന സമയത്ത് നമ്മുടെ കോള് സൗണ്ട് റേഡിയോയുടെ കാര്യങ്ങൾ ഒക്കെ ഒന്ന്, റേഡിയോയുടെ സൗണ്ടൊക്കെ ഒന്ന് നോക്കി നിങ്ങൾ അവിടെ നിന്ന് റേഞ്ച് ഒക്കെ അനുസരിച്ചൊന്ന് മാറി നിന്ന് നമുക്ക് സംസാരിക്കുന്ന സമയത്ത് വളരെ ക്ലിയർ അല്ലാത്ത രീതിയിൽ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഇനി വിളിക്കുന്നവരെ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഏതായാലും പാട്ട് കേൾക്കാം.

0: വടക്കുംനാഥൻ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. മഞ്ജരി അതുപോലെ സിന്ധു പ്രേംകുമാർ ഇവർ രണ്ടുപേരും. നമസ്കാരം, പറയൂ, പേര് പറയൂ.
1: പേര് സുരേഷ് കുമാറാണ്.
0: സുരേഷ് കുമാർ, എവിടെന്നാ വിളിക്കുന്നേ?
1: ഇറ്റാച്ചി
0: ഓപ്പറേറ്റർ ആണ്. ഓ ശരി ശരി. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇപ്പൊ ജോലിയിലാണോ? കിട്ടുന്നില്ല, ഇപ്പോഴാണ് കിട്ടിയത്. ഓക്കെ, എനിക്ക് സംസാരം കേട്ടപ്പോ തന്നെ തോന്നി ഒരു തമിഴ് ടച്ച് ഉള്ള ഒരു സംസാരം.
1: തമിഴ്നാടാണ് എന്റെ ഡിസ്ട്രിക്ട്, ധർമ്മപുരി ഡിസ്ട്രിക്ട് ആണ് തമിഴ്നാട്.
0: അപ്പൊ എത്ര നാളെ കേരളത്തിലേക്ക് വന്നിട്ട്?
1: ഞാനവിടെ വന്നിട്ട് 8 കൊല്ലമായി.
0: 8 കൊല്ലമായി. അപ്പം ഇവിടെ ഒറ്റയ്ക്കാണോ അതോ ഫാമിലി എല്ലാം അവിടെ തമിഴ്നാട്ടിലാണോ അതോ ഇവിടെ ഉണ്ടോ?
1: ഇല്ല, ഫാമിലി ഒക്കെ തമിഴ്നാട്ടിലാണ്, ഒറ്റയ്ക്ക് മാത്രമല്ലോ.
0: ഒറ്റയ്ക്കാണ്. ഓക്കെ, അപ്പോ ഇടയ്ക്ക് നാട്ടിലേക്കൊക്കെ പോവാറുണ്ടോ?
1: പോവാറുണ്ട്. ഇപ്പൊ മഴസമയല്ലേ, മഴസമയം കഴിഞ്ഞാല് പിന്നെ കൂടുതൽ പണിയും ഉണ്ടാവില്ല.
0: ആ സമയത്ത് നാട്ടിലേക്ക് പോകും. ഓ ശരി ശരി. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ നാടൊക്കെ
1: അത്യാവശ്യമാകുമ്പോ അവർ നാട്ടിൽ പോകും.
0: ആഹാ, ഓ ശരി ശരി. അപ്പൊ വീട്ടില് വേറെ ആരൊക്കെയാ ഉള്ളത്? നാട്ടില് ആരൊക്കെയുണ്ട്?
1: നാട്ടില് ഭാര്യയുണ്ട്, പിന്നെ മക്കള് രണ്ടുപേരുണ്ട്. പിന്നെ എന്റെ മകന്റെ മകൾ മകൾ മകളുടെ പേര് മധുമിക.
0: ഓ മധുമിക.
1: കുട്ടി നമ്മെ പയ്യൻ പയങ്ങ അവൻ പേര്
0: നവദീപ്തരൻ. നല്ല നല്ല വെറൈറ്റി പേരുകളൊക്കെയാണ്.
1: നവദീപ്തരൻ.
0: ഓക്കെ, അപ്പൊ മക്കളൊക്കെ പഠിക്കുകയാണോ, സ്കൂളില് പഠിക്കുകയാണോ?
1: പഠിക്കണുണ്ട്, പഠിക്കണുണ്ട്. അപ്പൊ മകള് അടുത്ത് 6th പോകുന്നുണ്ട് ക്ലാസ്.
0: ഓ ശരി ശരി. അപ്പൊ സ്കൂളൊക്കെ തുറക്കാറായിട്ട്?
1: മകൻ വന്നിട്ട് 4th പോകുന്നുണ്ട്.
0: ഓ ശരി ശരി. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്.
1: ഓ
0: ശരി. അപ്പം ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? എള്ളുവായ പൂക്കളേ, ആ പാട്ടാണ് വേണ്ടത്.
1: എല്ലാവർക്കും.
0: ഓ ശരി. അപ്പൊ കേരളവും തമിഴ്നാടും ഒരുപോലെ ഇഷ്ടമുള്ള ആളാണ്. കേരളാണ് കൂടുതൽ ഇഷ്ടം. ഓ, നമുക്ക് വേറെ നമ്മുടെ ഒരു മറ്റൊരു നാട്ടിൽ നിന്ന് ഒരാള് നമ്മുടെ കേരളമാണ് ഒത്തിരി ഇഷ്ടം എന്ന് പറയുന്ന കേൾക്കുമ്പോ നമുക്ക് ഒരുപാട് സന്തോഷം.
1: ഞാൻ ഫോൺ കേടായതാണ്. ഇപ്പോൾ കീബോർഡ് ഫോൺ വെച്ചപ്പോ ഞാന് വെറുതെ വണ്ടി ഓടിക്കുമ്പോ എനിക്ക് ഒരു ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലേ. അപ്പൊ ഞാന് FM
0: വെച്ചതാണ്. ഓ, ഒത്തിരി ഒത്തിരി സന്തോഷം. നമ്മുടെ റേഡിയോ മറ്റൊരു നാട്ടിൽ നിന്ന് വന്നിട്ടാണെങ്കിലും നമ്മുടെ. അപ്പൊ മലയാളം പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ? മലയാളം പാട്ടുകളൊക്കെ ഇഷ്ടമാണോ? ഇല്ലില്ല, എനിക്കങ്ങനെ സംസാരിക്കുമ്പോ ഒരു മലയാളം നമുക്ക് എല്ലാം നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്.
1: ഏയ്,
0: അങ്ങനെയൊന്നും ഇല്ല. ശരി, അപ്പൊ നമുക്ക് ഏതായാലും പാട്ട് കേട്ടാലോ.
1: പാട്ട് കേൾക്കാം. അപ്പൊ എല്ലാവർക്കും കേൾക്കാം. പിന്നെ എന്റെ വൈഫിക്ക് പാട്ട് അത് ഇഷ്ടമാണ്.
0: എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട്, കൂടെ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് പാട്ട് ഇതാ വരുന്നുണ്ട്. അപ്പൊ വീണ്ടും വിളിക്കാട്ടോ. വിളിച്ചാൽ ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പൊ ഇനിയും ഒരു കുറച്ചാൾ കഴിയുമ്പോ വിളിക്കാം. ഓക്കെ, താങ്ക് യു.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. സുതാര്യ ഭരണം ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം വേഗമേറിയതാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രധാന പദ്ധതികളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്ന് വിമർശനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിലെത്തും. തെക്കുപടിഞ്ഞാറൻ മൺസൂണിൽ രാജ്യത്ത് ഇക്കുറി മഴ സാധാരണയേക്കാൾ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിൽ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്ന് ലോകാരോഗ്യ സംഘടന. ഐ പി എൽ ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. സുതാര്യ ഭരണവും കരുണാദ്ര സമീപനവും ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ജനജീവിതത്തെ സ്പർശിക്കുന്ന വിധത്തിൽ സംസ്ഥാനത്ത് വികസനം നടപ്പാക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതുമാക്കും. മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാൻ ധവളപത്രം പുറപ്പെടുവിക്കും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് ഉറപ്പി നൽകിക്കൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. കൃഷി സർക്കാരിന്റെ മുൻഗണന ആയിരിക്കുമെന്നും കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും ഗവർണർ വ്യക്തമാക്കി.
1: Agriculture remains a key priority of my government. My government believes that public institutions become strong only when they enjoy the trust of the people. My government will leverage modern technology to boost production and productivity, reduce cultivation costs, promote mechanization and encourage secondary agriculture.
0: പെൺകുട്ടികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവ അവധി നൽകുന്നത് പരിഗണനയിലുണ്ടെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞു. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കും. എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കും. പോലീസിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവരും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തുമെന്നും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലതെന്ന് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ നയപ്രഖ്യാപനത്തിൽ ഗവർണർ ഉദ്ധരിച്ചു. നയപ്രഖ്യാപന പ്രസംഗത്തിനായി സഭയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രി വി ഡി സതീശനും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫും ചേർന്നാണ് സ്വീകരിച്ചത്.

0: വന്ദേമാതരവും തുടർന്ന് ദേശീയഗാനവും ആലപിച്ച ശേഷമായിരുന്നു ഗവർണറുടെ പ്രസംഗം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതീക്ഷയ്ക്കൊത്ത നയപ്രഖ്യാപനമായിരുന്നില്ല ഗവർണറുടേതെന്നും പ്രധാന പദ്ധതികളെക്കുറിച്ച് പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഖജനാവിലെ നീക്കിയിരിപ്പിനെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പ്രതിപാദിച്ചിട്ടില്ലെന്നും കൃത്യമായ കാഴ്ചപ്പാടില്ലാതെയുള്ള പ്രഖ്യാപനമാണ് നടന്നതെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ബംഗളൂരുവിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചേർന്ന് സ്വീകരിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ദാവൺകരയിൽ യൂണിവേഴ്സിറ്റി ബി ടി ഡി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ നാളെ പനാജിയിൽ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിൽ SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്ത ശേഷം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ശ്രീ സി പി രാധാകൃഷ്ണൻ കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച ചർച്ചകൾ ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാക്കാൻ ധാരണ. പരസ്പരം പ്രയോജനകരമായ വിധത്തിലായിരിക്കും കരാറെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും കനേഡിയൻ വ്യാപാരമന്ത്രി മനീന്ദർ സിന്ധുവും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ഉഭയകക്ഷി വ്യാപാരം ശക്തമാക്കാനും ഇന്ത്യ കാനഡ വ്യാപാര നിക്ഷേപ ഫോറത്തിൽ ധാരണയായി. ഭീകരതയ്ക്കെതിരെ കാര്യക്ഷമമായ നടപടി സ്വീകരിക്കണമെന്നും ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇക്കാര്യത്തിൽ രാഷ്ട്രങ്ങൾ സ്വന്തം നിലപാടുകൾ വിലയിരുത്തണമെന്നും റഷ്യയിൽ അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: Terrorism constitutes as one of the most serious threats to international security, and he felt that this is something for which all international security experts must address this threat. It is an antithesis of everything that humanity stands for. India has been a victim of state-sponsored terrorism.
0: മോസ്കോയിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിലും സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ഉന്നത പ്രതിനിധികളുടെ യോഗത്തിലും ശ്രീ അജിത് ഡോവൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. കച്ചിലെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന അദ്ദേഹം BSF ബോർഡർ ഔട്ട്പോസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഭുജിലെ BSF ആസ്ഥാനത്ത് നടക്കുന്ന ഉന്നതതല യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലയളവിൽ രാജ്യത്തെ കുറി സാധാരണയേക്കാൾ കുറഞ്ഞ തോതിലുള്ള മഴ മാത്രമായിരിക്കും ലഭിക്കുകയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ശരാശരി 90% മഴ ലഭിക്കാനാണ് സാധ്യത. കാലവർഷത്തിനിടയിൽ എൽനിനോ പ്രതിഭാസം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഭൗമശാസ്ത്ര മന്ത്രാലയം സെക്രട്ടറി ഡോക്ടർ എം രവിചന്ദ്രൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു.
3: 2026 के मानसून ऋतु जून से सितंबर के दौरान पूरे देश में सामान्य से कम बारिश होने का सबसे ज्यादा संभावना है. दक्षिण पश्चिम मानसून ऋतु जून से सितंबर 2026 में उत्तर पूर्व भारत में सामान्य वर्षा होने का संभावना है. ये सामान्य का अर्थ है कि लॉन्ग टर्म एवरेज का 94-106%.
0: ജൂൺ മാസത്തിൽ രാജ്യത്ത് പൊതുവെ മഴ കുറവായിരിക്കുമെന്ന് IMD ഡയറക്ടർ ജനറൽ ഡോക്ടർ മൃത്യുഞ്ജയ് മൊഹാപാത്ര പറഞ്ഞു. ജൂണിൽ ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ശക്തമായ ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ട്. കേന്ദ്ര സർവകലാശാലകളിലെ വിവിധ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷകളുടെ പുതുക്കിയ തീയതികളും അഡ്മിറ്റ് കാർഡുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഈ മാസം 31, അടുത്ത മാസം 6-7 തീയതികളിലാണ് പരീക്ഷകൾ നടത്തുക. ഞായറാഴ്ച പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡുകൾ CUET.NTA.NIC.IN എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാമെന്ന് NTA അറിയിച്ചു. ഇന്ന് UN സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലന ദൌത്യങ്ങൾക്കായി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കുന്നതിനായാണ് എല്ലാ May 29 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന UN സമാധാന പാലകർക്ക് വിദേശകാര്യമന്ത്രി SJ ആദരമർപ്പിച്ചു. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിലെ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്നും ലോകാരോഗ്യ സംഘടന കൃത്യമായ ഇടപെടലാണ് നടത്തുന്നതെന്നും WHO മേധാവി ടെഡ്രോസ് അദാനം ഗബ്രിയോസിസ്. കോംഗോ തലസ്ഥാനമായ കിൻഷാസയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകാരോഗ്യ സംഘടന ഒപ്പമുണ്ടെന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നതിനാണ് കോംഗോയിലെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. 238 മരണങ്ങളും 1000

എബോള കേസുകളുമാണ് ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഐപിഎൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡിഗഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാൻ ഇന്നുകൂടി അവസരം. 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ ജിഒ വി ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. മൻ കി ബാത്തിന്റെ 134 പതിപ്പ് ഈ മാസം 31. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകളുടെ നിയന്ത്രണം എയർ ഇന്ത്യ ജൂലൈ അവസാനം വരെ നീട്ടി. ജൂൺ അവസാനം വരെയായിരുന്നു സർവീസുകൾ എയർ ഇന്ത്യ മുൻപ് നിർത്തിവച്ചിരുന്നത്. ഇന്ത്യയിലേക്കുള്ള എണ്ണ ടാങ്കറായ സിസോസ് കൊറോസ് ഹോർമൂസ് കടലെടുക്ക് കടന്നു. ജൂൺ 3 കപ്പൽ വിശാഖപട്ടണത്ത് എത്തിച്ചേരും. പ്രധാന വാർത്തകൾ വീണ്ടും. സുതാര്യ ഭരണം ഉറപ്പു നൽകി 16th കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം വേഗമേറിയതാക്കാനും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രധാന പദ്ധതികളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്ന് വിമർശനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിലെത്തും. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ രാജ്യത്തേക്കുറി മഴ സാധാരണയേക്കാൾ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിൽ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്ന് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Your choice.

സമയം 1 മണി കഴിഞ്ഞ് 1:32 ആവുമ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് യുവർ ചോയ്സുമായിട്ട് റെയിൻബോ 107.5. അപ്പോൾ നമ്മൾ മലയാളം ന്യൂസിന്റെ ബ്രേക്കിന് മുൻപ് നമുക്ക് ഒത്തിരി ഒത്തിരി കോളേഴ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു, നല്ല നല്ല പാട്ടുകൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ പ്രോഗ്രാമിന്റെ സമയം 1 മണിക്കൂർ കൂടി ബാക്കി ഉള്ള ഈ ഒരു നേരത്ത് നിങ്ങൾക്ക് ഇനി ആരെങ്കിലുമൊക്കെ വിളിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലെങ്കിൽ നേരത്തെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ഇതാ ഇനിയുള്ള 1 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സമയമാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 0484242810 ആണ്, 0484242811. അപ്പോൾ ഈ ഒരു നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഏതാണെന്ന് തീരുമാനിച്ചിട്ട് വേഗം വേഗം ഫോൺ എടുത്ത് വിളിച്ചോളുക. അപ്പോൾ മുന്നേ പറഞ്ഞൊരു കാര്യം കൂടി ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ റേഞ്ചിൻ്റെ ചെറിയൊരു പ്രശ്നം മുന്നത്തെ കോളുകളിലൊക്കെ നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വിളിക്കാനായിട്ട് നോക്കുക. നമ്മൾ ആദ്യമായിട്ടൊരു പാട്ടിലേക്കാണ് പോകുന്നത്, ആ ഒരു പാട്ടിൻ്റെ സമയത്ത് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു പാട്ടിലേക്ക് പോവാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു, ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
1: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറന്റ് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
0: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
2: Rainbow FM 107.5. Musically yours.

0: യെസ്, അപ്പോൾ മലയാളം ന്യൂസിൻ്റെയും അതുപോലെ തന്നെ ഒരു പാട്ടിൻ്റെയും ബ്രേക്കിന് ശേഷം നമ്മളെ ഒരു പുതിയ കോളർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, നമസ്കാരം. ആരാണ് വിളിച്ചിരിക്കുന്നത്?
1: അമ്മയ.
0: അമ്മയ, എവിടുന്നാ വിളിക്കുന്നേ?
1: തെന്നിലാപുരം.
0: തെന്നിലാപുരത്തു നിന്നാണ്. ഓക്കെ അമ്മയ, എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? മഴയാണോ അവിടെ?
1: ഇല്ല
0: ഇല്ല, ഭയങ്കര ഒരു ഒച്ച കേൾക്കുന്നു പുറകിൽ നിന്ന്. ഞാനോർത്ത് ഇടി വെട്ടി നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ സൗണ്ടാന്നാ വിചാരിച്ചത്.

0: ഓക്കെ, അപ്പൊ അമ്മയെ ഇപ്പോ എവിടെയാ ഉള്ളത്? വീട്ടിലാണോ?
1: ആ വീട്ടിൽ
0: വീട്ടിലാണ്. വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്?
1: അച്ഛൻ അമ്മ
0: ആ സൗണ്ട് ബ്രേക്ക് ആവുന്നില്ല. അച്ഛനമ്മ, പിന്നെന്താ പറഞ്ഞത്?
1: അച്ഛൻ
0: അച്ഛച്ചൻ. ഓക്കെ, അപ്പൊ ചേട്ടനോ ചേച്ചിയോ അങ്ങനെ ആരേലും ഉണ്ടോ? അനീത്തി. അനീത്തി അനീനും ഉണ്ട്. ഓ, അനീത്തി അനീനും ഉണ്ട്. അപ്പൊ വീട്ടില് മൂത്ത ചേച്ചിയാണ് അമ്മയ. ഓക്കെ, അനീത്തി അനീനും ഒക്കെ അവരുടെയൊക്കെ പേര് പറഞ്ഞേ.
1: അനീത്തിന്റെ പേര്
0: ഇടയ്ക്ക് സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ട്. ഞാൻ പകുതി പകുതി കേൾക്കുന്നുള്ളു. റേഞ്ച് ഉള്ളവിടത്തേക്ക് ഒന്ന് മാറി നിൽക്കാമോ? ആ, റേഞ്ച് ഉള്ളൊരു സ്ഥലത്ത് മാറി നിന്നിട്ട് സംസാരിക്കാം. ആ, കേൾക്കാം, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ബ്രേക്ക് ആയി പോകുന്നില്ല. നമ്മൾ അനീത്തിയുടെ അനീൻ്റെ പേര് പറഞ്ഞ ഒന്നും കേട്ടില്ല. ഒന്നുകൂടെയും പറയാവോ? ആ, എന്താ അനീത്തിയുടെ പേരെന്തായിരുന്നു?
1: അനശ്വര.
0: അനശ്വര. അനിയൻ?
1: അമ്മയി.
0: അമ്മയി. അമ്മയാ, അനശ്വര അമ്മയി. ഓക്കെ, അപ്പം നല്ല വെറൈറ്റി പേരുകളൊക്കെയാണ്. അപ്പം അനീത്തി അനിയനൊക്കെ ഉണ്ടോ? അടുത്തുണ്ടോ? അവരവിടെ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഏത് പാട്ടാ വേണ്ടത് അമ്മയ്ക്ക്?
1: ലോഗിൽ
0: ലോകയിലത്തെ പാട്ടാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ലോകയിലെ ഒരു പാട്ട് ഞാനിവിടെ എടുത്തു വെച്ചേക്കാം. ആർക്ക് വേണ്ടിയിട്ടാണ്? ഡെഡിക്കേഷൻ ആർക്കെങ്കിലും ഉണ്ടോ?
1: വീട്ടിലെ
0: വീട്ടിലുള്ള എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ വീട്ടിലുള്ള ഫാമിലിക്കും അച്ഛനും അമ്മയ്ക്കും അച്ഛച്ഛനും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പാട്ട്. അപ്പോൾ ആഹാരമൊക്കെ കഴിച്ചോ?
1: കഴിച്ചു.
0: കഴിച്ചു കഴിച്ചു. ഇങ്ങനെ നമ്മുടെ റേഡിയോ ഒക്കെ കേട്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞാൽ സ്കൂളൊക്കെ തുറക്കും. അപ്പം നമുക്ക് വിളിക്കാനൊന്നും പറ്റില്ലല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാം കേൾക്കാറുണ്ടോ?
1: കേൾക്കാറുണ്ട്.
0: കേൾക്കാറുണ്ട്. അപ്പോൾ ഇഷ്ടമാണോ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ? ഇഷ്ടമാണ്. ഓ, ശരി ശരി. അപ്പോൾ ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? പ്രോഗ്രാമിംഗ് വിളിക്കുന്ന ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഓ, ശരി. അപ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി ഇന്ന് വിളിച്ച കുറേ പേര് നമ്മൾ ആദ്യമായിട്ട് വിളിച്ചവരുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയിപ്പം സ്കൂളൊക്കെ തുറക്കാനായിട്ട് പോവാണ്. അപ്പോൾ നന്നായിട്ടൊക്കെ പഠിക്കുക. ഇടയ്ക്ക് സമയമൊക്കെ കിട്ടുമ്പോൾ നമ്മളെ വീണ്ടും വിളിക്കുക. ഓക്കെ, അപ്പോൾ വിളിച്ചതിൽ സന്തോഷം. പാട്ട് കേട്ടാലോ? ഓക്കെ, താങ്ക് യു, ബൈ ബൈ.
1: താങ്ക് യു, ബൈ.
2: അപ്പുറത്ത് പുതിയ താമസക്കാരി വന്നിട്ടുണ്ട്. കൊള്ളാം, സുന്ദരിയാ.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിനോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

0: സമയം 1 മണി കഴിഞ്ഞ 16:05 ആവുമ്പോൾ നമ്മുടെ പ്രോഗ്രാമിന്റെ ടൈം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി 45 മിനിറ്റ് ആണ് നമുക്ക് നമ്മുടെ പ്രോഗ്രാം അവസാനിപ്പിക്കാനായിട്ട് ബാക്കിയുള്ളത്. അപ്പോൾ ആരെങ്കിലും ഒക്കെ വിളിക്കാനുണ്ടെങ്കിൽ ഒരു സമയത്ത് വേഗം വേഗം വിളിച്ചോളുക. നമുക്കൊരു കോളർ ഏതായാലും മീറ്റും കാണാനായിട്ട് നോക്കാം. ഹലോ, ഓക്കെ. അപ്പൊ നമ്മുടെ കോളർ നിങ്ങളുടെ അടുത്ത് വെയിറ്റിംഗ് ആയിരുന്നു, പക്ഷെ ആള് കോള് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഏതായാലും സംസാരിക്കാം. ഓക്കെ, ഹലോ, പറഞ്ഞോളൂ. ഹലോ, പേര് നീരജ്. നീരജ് എവിടെന്നാ വിളിക്കുന്നേ? ചെറായി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്തുനിന്നാണ്. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: 7-ലോട്ട്.
0: ഓ, ഇന്ന് നമുക്ക് ഒത്തിരി 7-ാം ക്ലാസ് വരെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ പുതിയൊരാള് കൂടി വന്നിരിക്കുകയാണ്, നീരജ്. ഓക്കെ, നീരജ് അവിടെ എന്താ ചെയ്തോണ്ടിരിക്കണം? അവിടെ ഭയങ്കര ഒച്ചപ്പാടൊക്കെ കേക്കുന്നുണ്ടല്ലോ. എന്താണ്, പണി ചെയ്യണോ? എന്ത് പണിയാ ചെയ്തോണ്ടിരിക്കണേ? വീടിന്റെ അടുത്ത്. ഓ, അവിടെ പണി നടക്കുന്നതിന്റെ സൗണ്ട് ആണെന്ന്. ഓ, ശരി ശരി. ഓക്കെ, അപ്പൊ അവിടെ എന്ത് പണിയാ നടക്കണേ? വീട് പണി നടക്കുക, അങ്ങനെ എന്തെങ്കിലും പണി നടക്കുവാണോ? ഓ, ടൈലിടുന്നതിന്റെ പണിയാണ്. അപ്പൊ അവിടെ നിന്ന് ഇത്തിരി മാറി നിന്നോളൂ, നമുക്ക് ഭയങ്കര ഒച്ചപ്പാടൊന്നും കേൾക്കാൻ നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ഒത്തിരി 7-ാം ക്ലാസ്സുകാരുടെ ഒരു കുട്ടി ഫാൻസ് അസോസിയേഷൻ നമ്മുടെ റെയിൻബോയ്ക്ക് ഉണ്ടെന്നാണ് തോന്നുന്നത്. എല്ലാവരും 6 പേര് വിളിച്ചോണ്ടിരിക്കണം. അപ്പൊ നീരജ്, എന്താണ്, നമ്മുടെ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുകയായിരുന്നോ? കേട്ടോണ്ടിരിക്കുകയായിരുന്നു, അപ്പൊ അങ്ങനെ വിളിച്ചതാണ്. വീട്ടില് വേറെ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ,
0: രണ്ടനിയന്മാര്. ആഹാ, നമ്മൾ ആദ്യം നമുക്ക് ഇതിനു മുന്നേ വിളിച്ച

0: നടക്കണേ? വീട് പണി നടക്കുക, അങ്ങനെ എന്തെങ്കിലും പണി നടക്കുവാണോ?
1: ടൈലറിന്.
0: ഓ, ടൈലിടുന്നതിന്റെ പണിയാണ്. അപ്പൊ അവിടെ നിന്ന് ഇത്തിരി മാറി നിന്നോളൂ, നമുക്ക് ഭയങ്കര ഒച്ചപ്പാടൊന്നും കേൾക്കാൻ നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം.
1: ആ
0: ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ഒത്തിരി 7-ാം ക്ലാസ്സുകാരുടെ ഒരു കുട്ടി ഫാൻസ് അസോസിയേഷൻ നമ്മുടെ റെയിൻബോയ്ക്ക് ഉണ്ടെന്നാണ് തോന്നുന്നത്. എല്ലാവരും 6 പേരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നീരജ് എന്താണ് നമ്മുടെ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുകയായിരുന്നോ?
1: ആ
0: കേട്ടോണ്ടിരിക്കുകയായിരുന്നു, അപ്പൊ അങ്ങനെ വിളിച്ചതാണ്. വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്?
1: വീട്ടിലെ അച്ഛൻ, അമ്മ, അനിയൻ,
0: അനിയൻ, രണ്ടനിയന്മാര്. ആഹാ, നമ്മൾ ആദ്യം നമുക്ക് ഇതിനു മുന്നേ വിളിച്ച കുട്ടിക്കും 2 സിബ്ലിങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറയുകയും ചെയ്തു, ആ അമ്മയാണല്ലേ വീട്ടിലെ ഏറ്റവും വലുതെന്ന് പറഞ്ഞു. അല്ല, ഇപ്പോൾ ഇവിടെ നീരജാണ്, അപ്പോൾ വീട്ടിലെ ചേട്ടനാണ്.
1: ആ
0: ഓക്കെ, അപ്പോൾ അനിയന്മാരുടെ പേരൊക്കെ പറഞ്ഞേ.
1: പ്രണോബ്,
0: ആ,
1: പ്രണോബ്
0: ഓ, നല്ല വെറൈറ്റി പേരാണ്. ട്വിൻസ് ആണോ അവര്?
1: അല്ല.
0: അല്ല, പേര് ഒരുപോലെ ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ അവരും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണോ? ആ, ഒരാള് ആറിലോട്ട്. ഓക്കെ, അപ്പോ തൊട്ട് പുറകെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ 3 പേരും കൂടി ഇങ്ങനെ സ്കൂളില് പോവാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണോ? വെക്കേഷൻ ഒക്കെ കഴിഞ്ഞല്ലോ, വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പുതിയ ഡ്രസ്സ്, ബാഗ്, പുസ്തകങ്ങളൊക്കെ മേടിച്ചോ? എല്ലാം മേടിച്ച് സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇനി സ്കൂളിലേക്ക് പോയാൽ മതി. ഓക്കെ, അപ്പോ ഇന്നിപ്പോ നീരജിന് ഏത് പാട്ടാ വേണ്ടത്? മാസ്റ്ററിലെ പാട്ടാണ്. ഓക്കെ, മാസ്റ്ററിലെ പാട്ട് നമ്മുടെ വിജയ് പാടിയ പാട്ട്. അപ്പൊ എന്താണ്, വിജയ് ഫാൻ ആണോ? വിജയ് ഫാൻ ആണ്. അപ്പൊ ഈ ഒരു പാട്ട് ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ എല്ലാവർക്കും, ഫ്രണ്ട്സിനും അനിയന്മാർക്കും ഫാമിലിക്കും ഒക്കെ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് പാട്ട് കേട്ടാലോ? ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം. പുറകിൽ നിന്ന് ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നുണ്ട്. അനിയന്മാരാണോ?
1: അല്ല,
0: കൂട്ടുകാരന്മാരാണോ? ഓ, ഫ്രണ്ട്സ് എല്ലാരോട് ചേർന്നിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും എന്റെ വക ഒരു ഹായ് പറഞ്ഞേക്ക്. ഓക്കെ, അപ്പൊ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ അതാ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് അടിപൊളിയായിട്ട് ഇരുന്നോളൂ. ഇനി 2 ദിവസം കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പുതിയ സ്കൂളിലൊക്കെ, പുതിയ ക്ലാസ്സിലൊക്കെ പോയി നന്നായിട്ട് പഠിച്ച് ഓക്കെ അടിപൊളിയായിട്ട് പോവാ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ബൈ ബൈ.
1: താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു.

യെസ്. അപ്പോൾ മാസ്റ്റർ എന്ന് പറയുന്ന മൂവിയിൽ വിജയ് പാടിയ ഒരു പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലിങ്ങനെ ഭയങ്കര ഒരു മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു പാട്ടൊക്കെയാണ്, ലൈഫ് ഈസ് വെരി ഷോർട്ട്, ഓൾവേസ് ബി ഹാപ്പി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പാട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ശരിയാണ്, നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും എപ്പോഴും ജീവിതത്തിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്താനായിട്ട് നോക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് നമ്മുടെ ഇപ്പോൾ ഈ റെയിൻബോയിലേക്ക് യുവർ ചോയ്സിലേക്ക് വിളിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ വിളിക്കാനായിട്ട് നിങ്ങൾക്ക് 0484242810 എന്ന് പറയുന്ന നമ്പർ യൂസ് ചെയ്യാവുന്നതാണ്. 0484242810 എന്ന് പറയുന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഓക്കെ, അപ്പം അങ്ങനെ വിളിച്ചൊരു കോളറ് നമ്മൾ ഇവിടെ ഹോൾഡ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ അത് അൺഫോർച്ചുനേറ്റ്ലി കട്ടായി പോയി, ബ്രേക്കായി പോയി. അപ്പോൾ ആരെങ്കിലുമൊക്കെ വിളിക്കാനായിട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വിളിക്കാവുന്നതാണ്. പുതിയൊരു കോളറുടെ കോൾ എന്തായാലും ഇതുവരെ വരുന്നില്ല. അപ്പോൾ നമുക്കൊരു പാട്ടിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ വിളിച്ചോളുക. അടുത്ത ഒരു പാട്ട് എന്ന് പറയുന്നത് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പാട്ടൊക്കെ കേട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: आपके परिवार के जो बड़े लोग हैं उनके साथ परीक्षा पे चर्चा पढ़ने के लिए कहिए, उसकी चर्चा कीजिए, और कोई मंत्र है तो खास लाइन करके बताइए, देखिए ये पीएम ने ये कहा है तुम पढ़ो।
0: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCR द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: You are listening to Akashvani Rainbow FM Kochi 107.5.
3: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ യുവർ ചോയ്സ് ആണ്. സമയം ഒരു മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിരിക്കുകയാണ്. അതാ ഇപ്പം 31 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി അരമണിക്കൂർ മാത്രമാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ സമയം ബാക്കിയുള്ളത്. ഇനി ആരെങ്കിലുമൊക്കെ വിളിക്കാനുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വിളിക്കാം. നമുക്ക് ഇടയ്ക്ക് കോളുകൾ വന്നിട്ട് ഒരു ഒന്ന് രണ്ട് കോള് ഡ്രോപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിളിച്ചവർ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് ഏതായാലും സംസാരിക്കാം. അപ്പോൾ നമ്മളുടെ അടുത്ത് മറ്റൊരു കോളർ സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
4: ഹലോ,
3: നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? എന്താണ് പേരെന്താണ്? വത്സല. എവിടെന്നാ വിളിക്കുന്നേ? പാലക്കാട് നിന്നാണ്. അവിടെ റേഡിയോ വെച്ചിട്ടുണ്ടോ? റേഡിയോയുടെ സൗണ്ട് ഒരു ഇത്തിരി കുറച്ച് വെക്കാവോ? നമുക്ക് ഇങ്ങനെ എക്കോ പോലെ കേൾക്കുന്നു.
4: ഹലോ.
3: ഓക്കെ, അപ്പൊ കുറച്ചോ? കുറച്ച്. അപ്പൊ വത്സല ചേച്ചി ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? ആദ്യമായിട്ട് വിളിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്ന? എന്താ?
4: ഞാൻ
3: തൊഴിലുറപ്പ് ജോലിയൊക്കെയാണ്. ഇപ്പൊ എന്തായാലും ജോലി ഉണ്ടാവില്ലായിരിക്കുമല്ലോ, മഴയൊക്കെ.

0: അല്ലേ?
1: വീട്ടില്
0: ഓക്കെ, അപ്പൊ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്?
1: അപ്പാവുണ്ട്, മൂന്ന് മക്കളുണ്ട്, രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിഞ്ഞ് മോനുണ്ട്.
0: ആ, മോനും രണ്ട് പെൺമക്കളുമാണ്. ഓ ശരി ശരി. അപ്പോ ഇപ്പൊ അവരെല്ലാവരും ജോലിക്കൊക്കെ പോയിരിക്കായിരിക്കും അല്ലേ?
1: ഇല്ല, രണ്ട് പെൺകുട്ടികളെ കല്യാണം, ആലപ്പുഴ പട്ടാമ്പി.
0: ആഹാ, ഓക്കെ ഓക്കെ. ആ, അപ്പൊ ആഹാരമൊക്കെ കഴിച്ചോ?
1: കഴിച്ചു.
0: ആഹാരമൊക്കെ കഴിച്ചു. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് നമ്മുടെ റേഡിയോ ഒക്കെ കേട്ടിരിക്കായിരുന്നു. ഇരിക്കായിരുന്നു. ഓ ശരി. അപ്പൊ നമ്മുടെ പ്രോഗ്രാം കേൾക്കുന്ന ആളാണോ? സ്ഥിരം കേൾക്കാറുണ്ടോ? ഇന്നാണ് വിളിക്കാൻ പറ്റിയത്. ഓക്കെ, അപ്പം ഇന്നാണോ ആദ്യമായിട്ട് വിളിക്കുന്നത്, അതോ ഒത്തിരി വിളിച്ചിട്ട് കിട്ടാത്തതാണോ? വിളിച്ചിട്ട് കിട്ടിയില്ല. ഓക്കെ, അപ്പൊ ഇപ്പോഴാണ് വിളിച്ചിട്ട് കിട്ടിയത്. അപ്പൊ ആ സംസാരിക്കാനുള്ള ഭാഗ്യം, എന്നോട് സംസാരിക്കാനുള്ള ഭാഗ്യമാണ് ഉണ്ടായത്. ഇന്നിപ്പോ ഏതായാലും കിട്ടിയല്ലോ. അതെ, ഭാഗ്യം. അപ്പൊ എനിക്കും ഒത്തിരി സന്തോഷം. അപ്പൊ ഇന്ന് നമ്മള് ഒത്തിരി പുതിയ പുതിയ ആളുകൾ, പുതിയതായിട്ട് വിളിക്കുന്നവർ, ആദ്യമായിട്ട് വിളിക്കുന്നവർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരാളാണ് വത്സല ചേച്ചി. ആ, കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഏതായാലും കിട്ടിയല്ലോ. അപ്പം സന്തോഷായില്ലേ? റേഡിയോ ആണ്. ഇപ്പം അങ്ങനെ തന്നെ പോട്ടെ, അങ്ങനെ തന്നെ ഇരിക്കാം. നമ്മളതിന് വേണ്ടിട്ട് ആണല്ലോ നിങ്ങൾക്ക് വേണ്ടിട്ട് നല്ല നല്ല പാട്ടുകളൊക്കെ വെച്ചുതരുന്നത്. സൗണ്ട് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ആവുന്നുണ്ട്. ഒന്ന് റേഞ്ചുള്ളടത്തേക്ക് മാറി നിൽക്കൂ. ആ, ഓക്കെ ഓക്കെ. ഇപ്പൊ ചില ചില സമയത്ത് ഇങ്ങനെ വിട്ട് വിട്ട് കേൾക്കുന്ന പോലെ. ഓക്കെ, അവിടെ മഴ പെയ്യുന്നുണ്ടോ? ഇരുണ്ട് വരുന്നുണ്ട്. അപ്പൊ വൈകിട്ടാവുമ്പോഴേക്കും മഴയായിരിക്കണം അല്ലെ? ഇന്നലെയൊക്കെ എങ്ങനെയായിരുന്നു, മഴയായിരുന്നോ? ഇന്നലെ മഴയില്ലായിരുന്നു. ഇന്നലെ ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പൊ അവിടെ മഴ ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ ഇന്നിപ്പോ ചെറിയ മഴക്കാരൊക്കെ ഉണ്ടല്ലേ? മഴക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നിപ്പോ ഏത് പാട്ടാണ് വേണ്ടത്? മഴവിൽ കാവടിയിലെ പാട്ടാണ്. മഴവിൽ കാവടിയിലെ പള്ളിത്തേരുണ്ടോ? ആ പാട്ട് വെച്ചാലോ? ഓക്കെ. എന്താണ് മഴവിൽ കാവടിയിലെ പാട്ട് ഇഷ്ടപ്പെടാൻ എന്താണ് കാരണം? ഇഷ്ടപ്പെട്ട സിനിമയാണോ? ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. ഓക്കെ ശരി. അപ്പം ഞാൻ ഇവിടെ ആ വേണുഗോപാൽ അതുപോലെ സുജാതയും ചേർന്ന് പാടിയ ഒരു പള്ളിത്തേരുണ്ടോ എന്ന് പറഞ്ഞ പാട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അവര് ചെറുപ്പത്തിലെ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഓർത്ത് പാട്ടൊക്കെ കേട്ടിരുന്നോളാ. ഓക്കെ, അപ്പൊ ഞാനും വീട്ടിലെ എല്ലാവരും അന്വേഷിച്ചു എന്ന് പറഞ്ഞേക്കാം. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് ഫാമിലിയിൽ, വത്സല ചേച്ചിയുടെ ഫാമിലിയിലുള്ളവർക്കും അതുപോലെ മക്കൾക്കും ഹസ്ബൻഡിനും.
1: ചെറിയ വൈജു മോൻ, എന്റെ ഹസ്ബൻഡ്.
0: ഓക്കെ, അപ്പം എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് ഇതാ വരുന്നുണ്ട്. ആ, ഓക്കെ. അപ്പൊ പേരക്കുട്ടിക്കും. ആ, ഓ ശരി ശരി. അപ്പൊ സ്കൂളൊക്കെ തുറക്കാറായി കാണും. ഓക്കെ, അപ്പോ എല്ലാവർക്കും വേണ്ടിട്ട് ഇതാ പാട്ട് വരുന്നുണ്ട്. അപ്പോ കുറച്ച് നാള് കഴിയുമ്പോ ഇതുപോലെ വിളിക്കുക, നല്ലൊരു പാട്ടൊക്കെ ആയിട്ട്.
1: ഓക്കെ,
0: അപ്പൊ വിളിച്ചാൽ ഒത്തിരി സന്തോഷം. താങ്ക് യു.
1: താങ്ക് യു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: യുവർ ചോയ്സിന്റെ നെക്സ്റ്റ് കോളർ ദാ ലൈനിൽ വന്നിട്ടുണ്ട്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
2: ഹലോ
1: ഹലോ, റേഡിയോയുടെ സൗണ്ട് കുറച്ച് വെക്കാവോ? റേഡിയോയുടെ സൗണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് എക്കോ പോലെ കേൾക്കുന്നുണ്ട്. ഓക്കെ, ആരാണ്, ആരാ സംസാരിക്കുന്നത്, പേര് പറയൂ. അതുല്യ. അതുല്യ എവിടെന്നാ വിളിക്കുന്നേ? കൊടുങ്ങല്ലൂര് എന്നാണ്. അതുല്യ എവിടെയാണ്? ഒരു വലിയ എന്തോ ഒരു ഹാളിൽ നിന്ന് സംസാരിക്കുന്ന പോലെ ഭയങ്കര ഒരു വലിയ സൗണ്ട് പോലെ. വീട്ടിലാണോ? വീട്ടിലാണ്. ഓക്കെ, അപ്പൊ റേഡിയോയുടെ സൗണ്ട് ആണോ പുറകിന്ന് കേട്ടോണ്ടിരുന്നത്? ഓക്കെ, കൊറച്ച് വെച്ചില്ലേ? കൊറച്ച് വെച്ചു. ഓക്കെ, അപ്പൊ അതുല്യ എന്താ ചെയ്യുന്നേ? പ്ലസ് ടു കഴിഞ്ഞ് നിക്കാണ്. ഓ മൈ ഗോഡ്, അപ്പൊ നമ്മുടെ റിസൾട്ട് ഒക്കെ വന്നതാ ഇങ്ങനെ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു റിസൾട്ടൊക്കെ? കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഓക്കെ, അപ്പൊ ഏതായിരുന്നു പ്ലസ് ടുല് ഏത് വിഷയമായിരുന്നു, സബ്ജക്ട് ഏതായിരുന്നു? ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. ഓക്കെ ശരി, അപ്പം ഇനിയിപ്പം കോളേജിലേക്കൊക്കെ പോവാനായിട്ടുള്ള പ്ലാനിങ്ങിലൊക്കെയാണോ? എന്താണ്, നാല് വർഷം ഇല്ലേന്നോ? ആ ഓക്കെ ഓക്കെ, അതുകൊണ്ട്
2: വേറെന്തെങ്കിലും.
1: ഓക്കെ, അപ്പൊ അതുകൊണ്ട് വേറെന്തെങ്കിലും കോഴ്സസ് എടുക്കാനാണോ പ്ലാൻ? ഓ ശരി ശരി, അപ്പം അതുല്യക്ക് എന്താണ് എന്തെങ്കിലും ഒരു ഇതുണ്ടോ, ഇങ്ങനെ ഇന്നതാവണം എന്നൊരു അംബീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എങ്കിലും ഇന്നതിന് പോയാ കൊള്ളാം എന്നൊരു എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഇനിയിപ്പോ സമയമില്ലല്ലോ.

0: എന്താണ്?
1: ഞാൻ ചൂസ് ചെയ്യുന്നത് ആർക്കും വീട്ടിലാരും സമ്മതിക്കില്ല എന്നാണോ? ഓ ശരി. അപ്പം എങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടം ഒക്കെ ഒരു പരിധിവരെ വീട്ടിൽ പറഞ്ഞു നോക്കാം, അവര് എന്താണ് പറയുന്നത് നോക്കാം ഏതായാലും. ഓക്കെ, അപ്പൊ വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്? അനിയത്തി. അനിയത്തി എന്താ ചെയ്യുന്നേ? പത്തിലേക്ക്. ഓക്കെ, അപ്പൊ അടുത്ത വർഷത്തെ SSLC ആണ്. ഓക്കെ, അപ്പൊ അനിയത്തിയും ഇനിയിപ്പോ അവർക്ക് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ? 10-ാം ക്ലാസ്സുകാർക്ക് ഇല്ലെന്ന് തോന്നുന്നു അല്ലേ, തുടങ്ങാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ 10th ലേക്ക് ആയതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് തുടങ്ങാൻ ചാൻസ് ഉണ്ടല്ലോ. ഓക്കെ ശരി. ബാക്ക്ഗ്രൗണ്ടിൽ ആരാണ് വർത്തമാനം പറഞ്ഞത്? അമ്മയാണോ? അമ്മ അനിയത്തിയാണോ സംസാരിക്കുന്നത്? ഓക്കെ, അപ്പം അനിയത്തി അടുത്തുണ്ടോ? കേട്ടോണ്ടിരിക്കുകയാണോ? കേട്ടോണ്ടിരിക്കുകയാണ്. ഓ ശരി ശരി. അപ്പൊ രണ്ടുപേരും ചേർന്നിട്ടാണ് വിളിച്ചത്? ഞാൻ മാത്രാണ് വിളിച്ചത്. അപ്പൊ അനിയത്തി അത് കേൾക്കാൻ വേണ്ടി വന്നതാണോ? ഓ, വിളിക്കാൻ ചെലപ്പോ ഒരു പേടിയൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ ചേച്ചി ഏതായാലും ഇനീഷ്യേറ്റ്. വിളിക്കാറുണ്ടായിരുന്നു. ഓ ശരി ശരി, നേരത്തെ വിളിച്ചിട്ടുണ്ട്. ഓ ശരി ശരി. അപ്പം ചേച്ചി ആ ഒരു ധൈര്യത്തിൽ ഇനീഷ്യേറ്റീവ് എടുത്തങ്ങ് അതുല്യ അങ്ങ് വിളിച്ചു. ഓക്കെ, അപ്പൊ ഏത് പാട്ടാണ് ഇന്ന് വേണ്ടത്? അടികപ്പിയാരെ കൂട്ടമണി സിനിമയിലെ ഏത് പാട്ടാണ് അടികപ്പിയാരെ കൂട്ടമണി സിനിമയിലെ വേണ്ടത്? ഉല്ലാസ ഗായികയാണ് വേണ്ടത്. ഓക്കെ, എന്താണ് ആ ഒരു പാട്ടിനോട് ഇത്ര ഒരു ഇഷ്ടം? കേക്കാൻ നല്ല രസമാണ്. ശരിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ആ ഒരു പാട്ട്. ഏതെല്ലാം ഒരു പാട്ട് ചോദിച്ചു തന്നെ ഞാനും ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക ആ ഒരു പാട്ടൊക്കെ കേട്ട്. ഓക്കെ, അപ്പോ ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻസ് ഉണ്ടോ? കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ, അപ്പം എനിക്കും കൂടെ വേണ്ടിട്ട് ഞാനും ഈ ഒരു പാട്ടിന്റെ ഡെഡിക്കേഷൻ ഏറ്റെടുക്കുകയാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഓക്കെ, അപ്പോ എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് വരാനായിട്ട് പോവാണ്. അപ്പോ ഇനിയുള്ള ബാക്കി ഫ്യൂച്ചർ ലൈഫ് ഒക്കെ അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്ത് പോവാ. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. വിളിച്ചതിൽ നന്ദി. ഇനി വീണ്ടും വിളിക്കാട്ടോ കുറച്ചാൾ കഴിയുമ്പോ. ഓക്കെ, ബൈ
0: ബൈ.

0: भारत अभियान।
1: निक्षय मित्र तो हम सबका साथ निभाते। टीबी रोगी व परिजन को पोषण, जांच, इलाज और आजीविका संबंधी सहायता पहुंचाते। जब मिल जाएगा सबको अपना निक्षय मित्र तैयार, तब पक्की हो जाएगी हमारी जीत और टीबी की हार।
2: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
0: जन-जन का रखे ध्यान, टीबी मुक्त भारत अभियान।
1: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: Musically yours. You are listening to Rainbow FM Kochi 107.5.
4: സമയം 1 മണി കഴിഞ്ഞ 49:38 ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ് റെയിൻബോയിൽ. അപ്പോൾ നമ്മുടെ യുവർ ചോയ്സിന്റെ സമയം ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് എത്ര കോളേഴ്സിനോട് സംസാരിക്കാനുള്ള സമയം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഏതായാലും നമ്മളോട് സംസാരിക്കുന്ന ഇപ്പോൾ ഒരു കോളർ വെയിറ്റിംഗ് ആണ്, അതാരാണെന്ന് നോക്കാം. ഹലോ
5: ഹലോ
4: ഹലോ, നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? പുല്ലുവഴി. ഓക്കെ, എന്താ ചെയ്യുന്നത്? എന്താ? ഹോട്ടലില് മാനേജറാണ്. ഓക്കെ, അപ്പോ ഇപ്പൊ തിരക്കിന്റെ ഒക്കെ സമയമായിരിക്കുമല്ലോ ഹോട്ടലില്. തിരക്കുണ്ട്. ഓക്കെ, എവിടെയാണ്? അവിടെ പുല്ലുവഴി തന്നെയാണോ ഹോട്ടല്? ഓ, ശരി ശരി. ഓക്കെ, അപ്പം ഇപ്പം തിരക്കാണ്. ഇപ്പം ഉച്ച സമയത്തിന്റെ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് തിരക്കായിരിക്കുമല്ലോ. കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ? എന്താണ് ഹോട്ടലില്?
5: ബീഫ്, ചിക്കൻ,
4: എല്ലാ ഐറ്റംസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഹോട്ടലിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു പോകുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഇങ്ങനെ മാനേജറുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയാറുണ്ടോ നല്ല ഫുഡായിരുന്നു കേട്ടോ? പറയാറുണ്ട്, കേൾക്കാറുണ്ട്. ശരി, അപ്പം ഇങ്ങനെ സ്ഥിരമായിട്ട് ഫുഡ് നിങ്ങളുടെ ഫുഡിന്റെ ടേസ്റ്റ് കൊണ്ട് ഇങ്ങനെ വരുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ എന്താണ് നിങ്ങളുടെ ഹോട്ടലിലെ ഒരു ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാസ്റ്റർ പീസ് ഐറ്റം
5: ചില്ലി ചിക്കൻ ഐറ്റംസ് ഒക്കെയാണ്.
4: എല്ലാ ഐറ്റംസും അടിപൊളിയാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്? ഹോട്ടലിലുള്ളവർക്ക് വേണ്ടിയിട്ടാണോ? അവിടെ റേഡിയോ ഒക്കെ ഉണ്ടോ?
5: ഹോട്ടലിലുള്ളവർക്കും പിന്നെ സ്കൂൾ തുറക്കാൻ പോകണ്ടോ? എല്ലാ
4: കുട്ടികൾക്കും വേണ്ടിയിട്ടാണ്. അപ്പൊ ഹോട്ടലിൽ റേഡിയോ വെച്ചിട്ടുണ്ടോ?
5: എന്താണ്,
4: ഹോട്ടലിൽ റേഡിയോ വെച്ചിട്ടുണ്ടോ?
5: ഹോട്ടലായിട്ട് വെച്ചിട്ടില്ല.
4: ഓക്കെ,
5: റൂമിലുണ്ട്.
4: റൂമിലുണ്ട്, അപ്പൊ അങ്ങനെ ഇരുന്ന് കേക്കാണ്. ഓക്കെ, ഏത് പാട്ടാ വേണ്ടത്?
5: പക്ഷേ എന്ന സിനിമയിലെ സൂര്യാംശു പാട്ട്.
4: സൂര്യാംശു ഓരോ വയൽപ്പൂവിലും.
5: ഓക്കെ,
4: അപ്പൊ ആ ഒരു പാട്ടാണ്. അപ്പൊ പറഞ്ഞതുപോലെ സ്കൂൾ തുറക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി ഇന്ന് നമുക്ക് പ്രോഗ്രാമിലേക്ക് ഒത്തിരി കുട്ടികളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കേട്ട് കാണുമല്ലോ. ഓക്കെ, അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. വേറെ ആർക്കെങ്കിലും ഫാമിലിക്കോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ടോ? ഇരിക്കട്ടെ അല്ലെ. അപ്പൊ വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്? പറഞ്ഞില്ലല്ലോ.
5: വീട്ടില് ഫാദർ, മദർ, ഭാര്യ, രണ്ട് കുട്ടികള്.
4: ഓക്കെ, കുട്ടികളപ്പോ സ്കൂളിൽ പോകുന്ന കുട്ടികളാണോ അതോ വലിയ കുട്ടികളാണോ?
5: അവര്

0: ഈരണ്ടു വർഷം കഴിഞ്ഞിട്ട് ജോലിക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു.
1: വലിയ
0: അതാണ് ജോബ്,
1: കുട്ടികളാണ്.
0: ജോലിയിലാണ്.
1: ഓ ശരി ശരി, ഓക്കെ. അപ്പോൾ വലിയ കുട്ടികളാണ്. എന്തായാലും നമുക്ക് ഫാമിലിക്കും, ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ സ്കൂളിലേക്ക് പുതുതായിട്ട് പോകാൻ പോകുന്ന കുട്ടികൾക്കും, അതുപോലെ വേറെ വലിയ ക്ലാസ്സിലേക്ക് കയറാൻ പോകുന്ന കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട്
0: ആയിക്കോട്ടെ,
1: ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പോൾ വിളിച്ചാൽ ഒത്തിരി സന്തോഷം. പാട്ടിലേക്ക് പോയാലോ.
0: അന്നത്തെ കാലത്ത് സിവിൽ സർവീസ് ഒക്കെ കിട്ടിയിട്ട് സൈക്കിളിൽ വന്നാണല്ലോ കാര്യങ്ങൾ പറയുന്നത്.
1: ആഹാ,
0: അതിന്റെ ഒരു ഓർമ്മയൊക്കെ സിനിമ കാണുന്ന വേണ്ടിയുണ്ട്.
1: ഓ ശരി, ഓക്കെ. അപ്പോൾ പാട്ടിൽ പാട്ടി പാട്ട് കേട്ടാലോ.
0: ആ കേൾക്കാം.
1: ഓക്കെ,
0: ഓക്കെ,
1: അപ്പോൾ വിളിച്ചാൽ ഒത്തിരി സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു.

സമയം 1 മണി കഴിഞ്ഞ് 57 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനിയൊരു കോളറോട് സംസാരിക്കാനുള്ള സമയം നമുക്ക് ഏതായാലും ഇല്ല. മാത്രമല്ല നമ്മുടെ പ്രോഗ്രാമിലെ ടൈം എന്ന് പറയുന്നത് 2 മണി വരെയാണ്. അപ്പോൾ ഇനി ഒരു പാട്ടോട് കൂടിയിട്ട് ഞാൻ ഇന്നത്തെ നമ്മുടെ യുവർ ചോയ്സ് വൈൻഡ് അപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി. ഞാൻ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒത്തിരി കുട്ടികളെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെ ഇരിക്കുകയാണ്. അപ്പം ആ ഒരു കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പുതിയ പുതിയ ക്ലാസ്സുകളിലേക്ക് പുതിയ സ്കൂളുകളിലേക്കൊക്കെ പോകാൻ പോകുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരാണ്. ഇനി 2 ദിവസം കൊണ്ട് അവരുടെ വെക്കേഷനൊക്കെ അവസാനിച്ച് വലിയ കുട്ടികളായിട്ട് പുതിയ ക്ലാസ്സിലേക്കൊക്കെ പോകാനായിട്ട് പോവാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ആശംസകൾ നേരാണ്. അതുമാത്രമല്ല വേറെ കുറച്ച് ആളുകളും വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ പ്രോഗ്രാമിലെ സ്ഥിരം ലിസണേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ഒരുപാട് സന്തോഷം. വീണ്ടും ഇനി അങ്ങോട്ട് കേട്ടുകൊണ്ട് കൂടെ തന്നെ ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വിളിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. പാട്ടുകൾ കേട്ടുകൊണ്ട് കൂടെ ഉണ്ടായിരുന്നവർക്കും ഒത്തിരി ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനിയാണ്. സോ കേട്ടുകൊണ്ടിരിക്കുക, ഇത് ആകാശവാണി കൊച്ചി FM Rainbow 107.5 മ്യൂസിക്കലി യോസ്.

0: आप सुन रहे हैं विविध भारती।
1: सखियों के दिल की जुबान। हेलो सहेली।

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. സുതാര്യ ഭരണം ഉറപ്പു നൽകി 16th കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണ നിർവഹണം വേഗമേറിയതാക്കുമെന്നും സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറപ്പെടുവിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർക്കിലേക്കർ. മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വ്യവസായ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് ലാൻഡ് ബാങ്ക് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ നടന്ന ED റെയ്ഡ് കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഗുരുതര കുറ്റകൃത്യമെന്നും VD സതീശൻ. സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി 2009 ബാച്ച് IAS ഉദ്യോഗസ്ഥൻ എ കൗശികൻ നിയമിതനായി. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ തിങ്കളാഴ്ച നിർവഹിക്കും. സപ്ലൈകോയുടെ 2nd വിള നെല്ല് സംഭരണത്തിനായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നവർക്ക് June 3 വരെ അപേക്ഷിക്കാം. സർക്കാർ പ്രത്യേക ഇളവ് അനുവദിച്ചതിനെ തുടർന്നാണ് കർഷക രജിസ്ട്രേഷനുള്ള തീയതി നീട്ടിയത്. കോഴിക്കോട് ആകാശവാണി ദൂരദർശൻ നിലയങ്ങളുടെ പ്രോഗ്രാം മേധാവി KV ശരത് ചന്ദ്രൻ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കും. VD കുമാരൻ അവാർഡ്, ഇടശ്ശേരി അവാർഡ് എന്നിവ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് June 2 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. News Rainbow. Akashvani FM Rainbow 107.5. Musically yours.

0: സമയം അങ്ങനെ 5 മണി കഴിഞ്ഞ് 9:42 ആകുമ്പോൾ
1: നമ്മളിപ്പോ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലാണ് അല്ലെ. അപ്പൊ ഓൺ ദ ഗോ ഡ്രൈവ് ടൈമിൽ ഇപ്പൊ കൂടെ ഉള്ളത് ആരൊക്കെയാണെന്ന് അറിയണ്ടേ?
0: ഞങ്ങൾ 2 പേരുണ്ട്. എന്റെ ശബ്ദം നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതുപോലെ തന്നെ എന്റെ കൂടെ ഉള്ള ആളുടെ ശബ്ദം അറിയായിരിക്കും. എന്നാലും നമ്മൾ പേര് പറയണം എന്നുള്ള ഒരു കാര്യമുണ്ടല്ലേ നമ്മുടെ പ്രോഗ്രാം തുടങ്ങുമ്പോ അല്ലെ. അപ്പൊ കൂടെ ചേരുന്നു ആർജെ അഞ്ജു, പീറ്റർ ആൻഡ്
1: ആർജെ രേഷ്മ.
0: ഓക്കെ, അപ്പോ ഇന്നത്തെ ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാം അല്ലെ, ഓൺ ദ ഗോ അല്ലേ?
1: അതെ, 8 മണി വരെ നമുക്ക് ഫുൾ നോൺ സ്റ്റോപ്പ് എന്റർടൈൻമെന്റ്.
0: തീർച്ചയായിട്ടും. അപ്പൊ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോ എന്താണ് ഒരു പ്രത്യേകത നമുക്ക് പറയാനായിട്ട് ഇന്നുള്ളത്?
1: അതെ, ഇന്ന് ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്.
0: അതെ, പ്രത്യേകതകളാണ് നമ്മൾ രണ്ടുപേരും ഇങ്ങനെ മുമ്പിൽ ഇരിക്കുന്നത് തന്നെ അല്ലേ, കാണാൻ പറ്റിയല്ലോ.
1: അതെ അതെ അതെ.
0: പിന്നെ അതൊന്നുമല്ല, നമ്മളിങ്ങനെ സീരിയസ് ആയിട്ടില്ലെങ്കിൽ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഐക്യരാഷ്ട്ര സഭയുടെ
1: സമാധാന പാലകരുടെ അല്ലെ
0: അന്താരാഷ്ട്ര ദിനമായിട്ട് ഇന്ന് കൊണ്ടാടുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസമാണ് ഈ ദിവസത്തിന്റെ, അതായത് 29 മെയ് എന്ന് പറയുന്ന ഈ ഒരു ദിവസം. പിന്നെ മൗണ്ട് എവറസ്റ്റ് ദിനം എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്.
1: അതെ.
0: പിന്നെ ലോക ദഹനാരോഗ്യ ദിനം എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോ ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയണോ അതോ നമുക്ക് ഇനി പാട്ടിലേക്ക് പോവുകയാണോ?
1: അതെ, ഡീറ്റെയിൽ ആയിട്ട് പറയണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതായത് വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്റർനാഷണൽ പീസ് കീപ്പേഴ്സ് ഡേ, അതായത് ഐക്യരാഷ്ട്ര സഭയുടെ സമാധാന പാലകരുടെ അന്താരാഷ്ട്ര ദിനം. ഇത്തവണത്തെ തീം എന്താണെന്ന് അറിയാമോ? ഇൻവെസ്റ്റ് ഇൻ പീസ് ആണ്. അതായത് സമാധാനത്തിൽ നമ്മള്
0: സമാധാനത്തിൽ ഇങ്ങനെ നിൽക്കുക, അത് നല്ലൊരു കാര്യമാണ്. സമാധാനത്തിന് വേണ്ടിയിട്ട് കൊണ്ടാടുക, അതാണല്ലോ ഏറ്റവും വലിയ കാര്യം.
1: അത്രേ ഉള്ളൂ, അതില്ലെങ്കിലേ ഒന്നുമില്ല. അപ്പൊ നമ്മള് പല പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടും സമാധാനത്തിന് പ്രസക്തി കൊടുക്കുക എന്നുള്ളതാണ്
0: ഏറ്റവും വലിയ
1: കാര്യം. അതെ അതെ, തീർച്ചയായിട്ടും. അതുപോലെ നമ്മൾ പറഞ്ഞൊരു ദിവസം എന്താണ്, മൗണ്ട് എവറസ്റ്റ് ദിനം
0: എന്ന് പറയുമ്പോ അല്ലെ, 1953 ഭൂമിയിൽ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയിൽ എത്തിയതിന്റെ ചരിത്ര പരമായിട്ടുള്ള ഒരു നേട്ടം ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം.
1: അതെ. അപ്പൊ അവര് എന്താ പറയുന്നതെന്ന് പറഞ്ഞാല്, ഇന്നെങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കുറച്ച് ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചതിൽ നിന്ന് അവര് പറഞ്ഞെന്താന്ന് പറഞ്ഞാല്, ഇന്ന് പറ്റുമെങ്കിൽ നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു മൗണ്ടൻ എങ്കിലും ഒന്ന് കയറി നോക്കണം എന്ന് പറയാം. നമ്മളൊന്ന് ചെറിയൊരു ട്രക്കിനെങ്കിലും പോയി നോക്കണം എന്നുള്ള കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോ
0: അങ്ങനെ വലിയ ആഗ്രഹങ്ങളുണ്ടോ രേഷ്മ?
1: ഞാൻ ഇടയ്ക്ക് ട്രക്കിങ്ങിന് പോവാറുണ്ടല്ലേ.
0: അതാണ്, ഞാൻ പിന്നെ എന്റെ സ്ഥലം തന്നെ അങ്ങനെയുള്ളൊരു സ്ഥലമായതുകൊണ്ട് ഡെയിലി ട്രക്കിംഗ് എന്നൊക്കെ പോലെ അല്ല. എന്റെ സ്ഥലം കോതമംഗലം, മൂവാറ്റുപുഴ ഏരിയ, ഇടുക്കി. പിന്നെ മദറിന്റെ വീട് ഇടുക്കിയാണ്.
1: ഓ,
0: അപ്പൊ പിന്നെ അങ്ങനെ ഒരു എന്താ പറയാ, കൾച്ചറിന്റെ ഭാഗവും ജീവിതത്തിന്റെ ഭാഗമായിട്ട് തന്നെ പോകുന്ന ഒരാളാണ്.
1: അതെ അതെ. അപ്പൊ അതുപോലെ, അതെ അതെ, എനിക്ക് തോന്നുന്നു ഈ അർബൻ ഏരിയയിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് കുറേം കൂടെ അല്ലെ ഒരു മലയുള്ള ചെറിയ വെക്കേഷൻ സ്പോട്ട്.
0: അതിലുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ടൗൺ ഹെൽത്ത് വൈസ് വളരെ
1: തീർച്ചയായിട്ടും
0: അടിപൊളിയായിട്ട് പോകും. പക്ഷെ ഞാൻ ഡെയിലി കയറാറൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ എന്റെ അമ്മ വീടാണ് ഇടുക്കി. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുമ്പോ അത് നല്ല രസമുള്ളൊരു,
1: അതെ, എനിക്ക് അവര് കൂടുതൽ ആരോഗ്യപരമായിട്ട്
0: തീർച്ചയായിട്ടും അതെ
1: ആക്റ്റീവായിട്ട്
0: കൃഷി കാര്യങ്ങളിലൊക്കെയാണ് കൂടുതൽ.
1: ഓക്കെ, അപ്പൊ എന്തായാലും പറ്റുമെങ്കിൽ ഒരു മലയെങ്കിലും കയറി
0: നോക്കണം. അതിന്റെ ഒരു ബ്യൂട്ടി വേറെ തന്നെയാണ്. അപ്പൊ നമുക്കൊരു പാട്ടിലേക്ക് പോകാം. പാട്ടിന് പോയിട്ട് തിരിച്ചു വന്നിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ന്യൂസിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, അതായത് സംസ്ഥാനത്ത് June 2 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് ഒരു സാധ്യതയുണ്ട് എന്ന ന്യൂസിലൊരു കാര്യം. അപ്പൊ അത് നമ്മൾ പ്രത്യേകം കോട്ട് ചെയ്തു, കാരണം നമുക്ക് ഇന്നത്തെ ഒരു അതിഥി എത്തുന്നുണ്ട്. അപ്പോ മഴയൊക്കെ ആകുമ്പോ ഉണ്ടാകുന്ന ഒരുപാട് നമ്മുടെ ജീവിതത്തിൽ കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
1: തീർച്ചയായിട്ടും
0: അതിനെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് വേണ്ടേ?
1: നമ്മുടെ ശ്രോതാക്കൾക്ക്
0: മഴ വരിക എന്ന് പറയുന്ന സമയത്ത് പുതിയ കോടയൊക്കെ വാങ്ങിണ്ടാവല്ലോ അല്ലെ, കോട കോട്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ.
1: അതൊരു ചടങ്ങാ എനിക്ക്, ഒരു കൊല്ലം ഒരു ചിലപ്പോ റെയിൻ കോട്ടൊക്കെ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് പിന്നെ നമുക്ക് മഴ വരുമ്പോ പെട്ടു പോകുമ്പോ പിന്നെയും പോയി വാങ്ങിക്കും.
0: ഞാൻ റെയിൻ കോട്ട് വാങ്ങി, കൊടയും വാങ്ങി,

0: അപ്പം അങ്ങനെ എന്താ പറയാ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മള് രണ്ട് പാട്ടിന് ശേഷം തിരിച്ച് വന്നിട്ട് കേൾക്കാം.
1: അതെ,
0: അപ്പൊ വെയിറ്റ് ചെയ്യാം, കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി റെയിൻബോ FM കൊച്ചി
1: 107.5 ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: ഈ സമയം അങ്ങനെ 5 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് മഴക്കാലമാണ്, അതിനെക്കുറിച്ച് പറയാനൊക്കെ ആയിട്ട് ഒരാൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരാളെ ലൈനിൽ കണക്ട് ചെയ്യാം. ഡോക്ടർ അനു സി കൊച്ചുകുഞ്ഞ് ആണ് നമ്മളോടൊപ്പം ചേരുന്നത്. ജനറൽ ഹോസ്പിറ്റൽ വിഭാഗം സീനിയർ കൺസൾട്ടൻ്റ് ആണ്. അതെ മാമിനെ നമുക്ക് നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. അതുപോലെ തന്നെ ഇന്നത്തെ ആ ഒരു കുറച്ച് കുറേ കാര്യങ്ങൾ നമ്മുടെ ലിസണേഴ്സിന് അറിയണം.
1: അതെ അതെ അതെ, മഴക്കാലത്തെ സംബന്ധിച്ച് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം അതിനെ കുറിച്ചൊക്കെ ഒരു ഡോക്ടർ ആകുമ്പോൾ വളരെ ആധികാരികമായിട്ട് പറയാൻ പറ്റും അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും ഡോക്ടറെ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹലോ
2: ഹലോ
1: ഹലോ ഡോക്ടർ,
2: ഗുഡ് ഈവനിംഗ്.
1: ഗുഡ് ഈവനിംഗ്, ഗുഡ് ഈവനിംഗ്.
0: ഓൺ ദി ഗോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ന്യൂസിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ മഴക്കാലം തുടങ്ങാനായിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ സംസ്ഥാനത്ത് June 2 വരെ ഒറ്റപ്പെട്ട മഴയ്ക്കൊക്കെ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു മഴക്കാലം എങ്ങനെ നമ്മൾ എന്ത് തയ്യാറെടുപ്പാണ് എടുക്കേണ്ടത്? ഡോക്ടറിൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് ഞങ്ങൾക്കൊരു
1: ഒരു അവയർനെസ് ഒക്കെ ഡോക്ടർക്ക്?
0: ഹലോ, കേൾക്കുന്നുണ്ടോ?
2: കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്.
1: പറഞ്ഞോളൂ ഡോക്ടറെ.
2: ഓക്കെ, ഇപ്രാവശ്യം മഴക്കാലം അല്പം നേരത്തെ വന്നതാണ്. നമ്മളെ കാലവർഷം വരുന്ന സമയത്തിനും അല്പം മുൻപേ വന്ന പോലെ തോന്നുന്നു. നമ്മള് പഴയ കാലങ്ങളിൽ, അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രീ മൺസൂൺ പ്രിപ്പയർനെസ് എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്താണ് കാലവർഷത്തെ മൺസൂണിനെ വരവേൽക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളൊക്കെ തുടങ്ങുമ്പോഴത്തേക്കാണ് മൺസൂൺ എത്തി നല്ല മഴകളായിട്ട് ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ജാഗ്രത വേണം. പലതരത്തിലുള്ള അസുഖങ്ങളുടെ കാലഘട്ടം കൂടിയാണ് ഈ മഴക്കാലം. ജലജന്യമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാം, കൊതുകുജന്യമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാം, വായുവിലൂടെ പകരുന്ന ജ്വരങ്ങൾ ഉണ്ടാകാം, തൂണോട്ടിക്ക് അതായത് മൃഗങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ടതിൽ നിന്ന് നമുക്കുണ്ടാകാവുന്ന രോഗങ്ങൾ, എലിപ്പനി പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകാം. പിന്നെ സീസണൽ വൈറസുകൾ കൊണ്ടുള്ള വൈറൽ പനി എല്ലാവർക്കും വരുന്നതാണല്ലോ. നമ്മള് അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുന്നു, മഴ കയറുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് കുട്ടികളെ

0: സ്കൂളിലോട്ടൊക്കെ പോവുകയാണ്, നനഞ്ഞ് ഈർപ്പമാർന്ന സാഹചര്യത്തിൽ നമ്മൾക്ക് പ്രതിരോധം കുറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകാറുണ്ട്. അപ്പൊ തന്നെ നമ്മൾക്ക് പനികൾ പലതരത്തിൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട്.
1: ഡോക്ടർ, അതുപോലെ തന്നെ നമുക്ക് ഈ ക്ലൈമറ്റിൻ്റെ ഒക്കെ ഒരുപാട് ഒരുപാട് വേരിയേഷൻസ് വരുന്നത് കൊണ്ട് മുമ്പൊക്കെ നമുക്കൊരു മഴക്കാല രോഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് കണ്ടിരുന്ന രോഗങ്ങളാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ അറിയാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള രോഗങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്.
0: തീർച്ചയായിട്ടും.
2: അപ്പൊ അത്തരത്തില് ഇപ്പോ അതായത് നിലവിലിപ്പോ പുതിയതായിട്ട് അങ്ങനെ എന്തെങ്കിലും നമ്മള് അറിയാത്ത ഏതെങ്കിലും രോഗങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ?
0: ഓക്കെ, രോഗങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ആശുപത്രിയിലെ ഒപിയും ഐപിയും നോക്കുന്ന ഒരു ഫിസിഷ്യനാണ്. അപ്പൊ നമ്മുടെ ഒപിയിലെ പനികളുടെ നമ്പറുകൾ കൂടി കൂടി വരുന്നുണ്ട്. അപ്പോ അത് ഈ കാലത്ത് സാധാരണയായിട്ട് വരുന്നതാണ്. അതിൽ ഞാൻ പറഞ്ഞല്ലോ, ജലജന്യ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. വയറിളക്കം, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് തുടങ്ങിയവ ജലത്തിൽ കൂടെ പകരുന്ന രോഗാണുക്കൾ വഴി ഉണ്ടാകുന്നതാണ്. അതായത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ആഹാരവും വെള്ളവും. പിന്നെ കൊതുകുജന്യ രോഗങ്ങളുണ്ട്. അത് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ ഡെങ്കിപ്പനിയുടെ അളവ് കൂടുതലായിരുന്നു. അതിനൊപ്പം മലേറിയ. മലേറിയ വളരെ കോമൺ ആയിട്ട് ഇപ്പൊ നമ്മൾക്ക് കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾക്ക് മൊസ്കിറ്റോകൾ വളരുന്നു. അതായത് കൊതുകുജന്യ രോഗങ്ങളെന്ന് പറയുന്നത് തന്നെ കൊതുകുകളുടെ മൾട്ടിപ്ലിക്കേഷൻ വളരെ കൂടുന്ന രീതിയിൽ മഴക്കാലത്തിന് മുമ്പേ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പരിസര ശുചിത്വം. മഴവെള്ളം കെട്ടി നിൽക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അഥവാ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ കെട്ടി നിൽക്കാൻ വെള്ളത്തിനുള്ള സാഹചര്യങ്ങളെല്ലാം മാറ്റിക്കൊടുക്കാനുള്ള മുൻകരുതലുകൾ നമ്മൾ വീടിലും എടുക്കണം. അതിനൊപ്പം തന്നെ നമ്മുടെ പൗരധർമ്മമാണ് നമ്മുടെ പരിസരം എല്ലാം ശുചീകരണം നടത്തണം. നമ്മുടെ വീട് മാത്രം ശുചീകരിച്ചാൽ പോലെ നമ്മുടെ പരിസരവും സമൂഹത്തിലുള്ള എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ കൊതുകുജന്യമായ രോഗങ്ങൾ വരാതിരിക്കാൻ വെള്ളം കെട്ടിക്കിടക്കുന്നത്, മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത്, കാട് പിടിച്ചൊക്കെ വളരുന്ന കാര്യങ്ങളെയൊക്കെ വൃത്തിയാക്കുക എന്നുള്ളത്. പിന്നെ നല്ല ഹൈജീൻ അഥവാ വ്യക്തി ശുചിത്വം വേണ്ട കാലഘട്ടമാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഫംഗസ് പോലെയുള്ള അസുഖങ്ങൾ ബാധിക്കാൻ വളരെ സാധ്യതയുള്ള കാലഘട്ടമാണ്. പിന്നെ ഇന്ന് ലോകത്ത് ജനിച്ചിട്ട് ഇന്നേ വരെയുള്ള എല്ലാ ആൾക്കാരെയും ബാധിച്ചിട്ടുള്ള രോഗമാണ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത്. അതൊരുതരം വൈറസാണ്. ആ വൈറസ് പലതരത്തിലുള്ള സീസണൽ വൈറസ് ആയിട്ട് നമുക്ക് ഇന്ന് കിട്ടുന്നുണ്ട്. കോവിഡ് കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ ഓർക്കുന്നുണ്ട് അല്ലെ? ശ്വാസകോശജന്യമായിട്ട് അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന വൈറസുകളാണ് ശ്വാസകോശ രീതിയിൽ നമുക്ക് പകർന്നുകൊണ്ടിരുന്നത്. അതുപോലെ സീസണൽ ആയിട്ടുള്ള പല വൈറസുകളും ഇപ്പൊ നിലവിലുണ്ട്. പിന്നെയുള്ളത് എലിപ്പനി പോലെയുള്ള അസുഖങ്ങളെ കുറിച്ച് വളരെ ശ്രദ്ധിക്കണം. അത് എലി പോലെയുള്ള എലിയുടെ മൂത്രത്തിൽ കൂടെ ജലവുമായിട്ട് സമ്പർക്കം വരുന്ന പൈറസ്റ്റീറ്റ് എന്ന് പറയുന്ന ബാക്ടീരിയ, അത് എക്സോസ്പൈറ, അവര് വരുത്തുന്ന അസുഖമാണ്. അതെങ്ങനെ നമ്മളെ ബാധിക്കുന്നു? മഴക്കാലമാണ് നമ്മളെല്ലാം റോഡിൽ കൂടെയും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ജലവുമായിട്ട് സമ്പർക്കം വരുന്ന ഇതിൽ നടക്കുന്നവരാണ്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പൊ ആ വെള്ളത്തിനോടുള്ള കോണ്ടാക്ട് കാരണമാണ് നമുക്ക് എലിപ്പനിയുടെ അണുക്കൾ ശരീരത്ത് കയറാൻ സാധ്യതയുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് മുൻകരുതൽ എടുക്കണം? പുറത്തൊക്കെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ കൈ കാലും ഒക്കെ വൃത്തിയാക്കി നനഞ്ഞ വസ്ത്രങ്ങളൊക്കെ മാറ്റി നമ്മളുടെ ശരീരം ശുചിത്വമാർന്ന രീതിയിൽ കൊണ്ടുപോകാനും വീട്ടിലുള്ളവരെയും മറ്റുള്ളവരെയും ബാധിക്കുന്ന രീതിയിൽ അസുഖങ്ങൾ വരുത്താതിരിക്കാനും നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടതാണ്.
1: തീർച്ചയായിട്ടും.
0: നമ്മളെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ, വീട്ടിൽ തന്നെ അസുഖമായൊക്കെ ഇരിക്കുന്നവരെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമാണ്.
1: അപ്പൊ എന്തായാലും വളരെ നല്ല കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഈ, അതുപോലെ മാം ഈ നമ്മുടെ ദഹന സംബന്ധമായിട്ട് ഇപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു പ്രത്യേകത ലോക ദഹന ആരോഗ്യ ദിനം കൂടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഈ മഴക്കാലത്ത് കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയും.
0: ഞാൻ ആദ്യം തന്നെ ഭക്ഷണ ശുചിത്വത്തെ കുറിച്ച് പറഞ്ഞു. വെള്ളത്തിന്റെ ശുചിത്വത്തെ കുറിച്ചാണ്, തിളപ്പിച്ചാറിച്ച വെള്ളം മാത്രം എടുക്കാൻ നോക്കുക. കാരണം വെള്ളം കണ്ടാമിനേറ്റഡ് ആകാം, ആഹാരം കണ്ടാമിനേറ്റഡ് ആകാം. ആഹാരത്തില് വയറിന് ദഹനം ഉറപ്പാക്കാവുന്ന ആഹാരങ്ങൾ മാത്രം, അതായത് കഴിയുന്നതും സസ്യാഹാരങ്ങൾ നന്നായിട്ട് ഭേദിച്ചിട്ടുള്ള കാര്യങ്ങൾ, വയറിന് ലൈറ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ആഹാരങ്ങളാണ് നമ്മൾ മഴക്കാലത്ത് പ്രിഫറബിളി എടുക്കാൻ ഞങ്ങൾ മോഡേൺ മെഡിസിൻ ഡോക്ടർമാരും ഞങ്ങൾ പറയുന്നത്. ആയുർവേദ ഡോക്ടർമാർ പ്രത്യേകിച്ചും പറയും മഴക്കാലത്തെ പ്രത്യേക ആഹാര രീതികളെ കുറിച്ച്. അസുഖം വരുത്തി വെക്കാതിരിക്കാൻ നമ്മുടെ ദഹനേന്ദ്രിയ വ്യൂഹത്തിന്റെ ആരോഗ്യം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ മുമ്പേ പറഞ്ഞ സമയത്ത് നമ്മുടെ ചുറ്റുപാടും വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ വളരെ മുൻകരുതലോടെ നോക്കണമെന്ന് പറഞ്ഞു. അതിൽ ശുദ്ധജലത്തിൽ കൂടെ വളരുന്ന വൈറസ് ആണ് ഡെങ്കിപ്പനി.

0: തീ പരത്തുന്നത്.
1: ഓ
0: അപ്പൊ നമ്മുടെ വീടിന്റെ സൈഡിൽ ഒരു മുട്ടത്തോട് കിടന്നാലോ, അല്ലെങ്കിൽ നമ്മുടെ റൂഫിന്റെ താഴെ നമ്മൾ വെച്ചിരിക്കുന്ന വെള്ളം ഒഴുകാനുള്ള സ്ഥലത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം, നമ്മുടെ വീടിനകത്ത് വളർത്തുന്ന നമ്മുടെ ഓർണമെന്റ് പ്ലാന്റ്സിനെയൊക്കെ ഇൻഡോർ ആയിട്ട് വളർത്തത്തില്ലേ,
1: ഇപ്പൊ കൂടുതലായിട്ടുണ്ട്
0: അതൊക്കെ. അതെ, അപ്പൊ ആ സ്ഥലങ്ങളൊക്കെ തന്നെ ഇടയ്ക്ക് വെള്ളം ചുറ്റി നിൽക്കുന്നത് കമത്തി കളയുക. നമ്മൾ അതിന് പറയുന്നത് എല്ലാവരും വർക്കിംഗ് ആൾക്കാരൊക്കെയാണ് പലരും
1: അല്ലേ.
0: അപ്പൊ ഒരു വീക്കെൻഡ് കിട്ടുന്ന സമയത്ത് വീട് ശുചിയാക്കുന്ന കൂട്ടത്തിൽ എവിടെയെങ്കിലും വെള്ളത്തിന്റെ സ്രോതസ് കൊതുക് വളർത്താനായിട്ട് നമ്മൾ ഉണ്ടെങ്കിൽ അത് അത് മാറ്റാൻ ഡ്രൈ ഡേ ആചരിക്കുക. നമ്മൾ സ്കൂളുകളിൽ പോലും പറയുന്നുണ്ട്, ഓഫീസുകളിലും പറയുന്നുണ്ട്, സമൂഹത്തിനോട് മുഴുവൻ അവയർനെസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം കൂടെ മുൻകരുതലായിട്ട് നമ്മൾ എടുക്കും, അനാവശ്യമായ യാത്രകള്, ആശുപത്രി സന്ദർശനങ്ങള് ഇതൊക്കെ ഒന്ന് കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് അസുഖം പകരുന്നത് നമ്മൾ രോഗിയായി മാറുന്നതും തടയാൻ പറ്റും.
1: തീർച്ചയായിട്ടും. അതുപോലെ ഇപ്പൊ ഈ പനി പോലെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോവില്ല പലരും, സ്വന്തമായിട്ടുള്ള പൊടിക്കൈകളും അതുപോലെ സ്വന്തം ആരും എന്താ സ്വയം ചികിത്സ എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് പറയാം മാം.
0: തീർച്ചയായിട്ടും, ഈ പനിയുടെ സമയത്ത് ഞങ്ങൾ ആദ്യം തന്നെ എല്ലാവരെയും ബോധവൽക്കരിക്കുന്ന ഒരു കാര്യം കൂടിയാണത്, നിങ്ങൾക്ക് പനി, പണ്ട് കാലത്തെ പനികൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ഈ ഫ്ലൂ പോലെയുള്ള വൈറൽ ഫീവർ പോലെയുള്ള പനികൾ രണ്ട്.
1: ഹലോ ഹലോ, ആ കേൾക്കുന്നില്ലല്ലോ. ഹലോ, നമുക്ക് ജസ്റ്റ് കോളിൽ എന്തൊക്കെയോ ഒരു പ്രോബ്ലം ഉണ്ട്. എന്തായാലും നമുക്ക് വീണ്ടും മാമിനെ ഒന്നുകൂടെ കണക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ പനിയുടെ കാര്യങ്ങളും അതുപോലെ ഈ ചികിത്സയുടെ കാര്യവും അതുകൂടി നമുക്ക് മാമിനോട് നമുക്കൊരു പാട്ടിന് ശേഷം തിരിച്ച് വന്നിട്ട് മാമിനെ ഒന്നുകൂടെ ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് നോക്കാം.
2: തീർച്ചയായിട്ടും.
1: ഓക്കെ, അപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 36 മിനിറ്റും 32 സെക്കൻഡും ആയിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ആണ്ട് കോട്ടായിട്ട് മ്യൂസിക്.

0: യെസ്, അങ്ങനെ സമയം 5 മണി കഴിഞ്ഞ് 41 മിനിറ്റും 59 സെക്കൻഡും ആയിരിക്കാണ് ഓൺ ദി കോൺട്രാ ടൈം. മ്യൂസിക് ആണ് കേട്ടോണ്ടിരിക്കുന്നത്, കൂടെ അഞ്ജു, പീറ്റർ ആൻഡ്
1: രേഷ്മയാണ്.
0: ഓക്കെ, അപ്പോൾ രേഷ്മ നമ്മളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് അനൂസി കൊച്ചുകുഞ്ഞ്, ഡോക്ടർ അനൂസി കൊച്ചുകുഞ്ഞാണ്, ജനറൽ ഹോസ്പിറ്റലിലെ, എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. നമുക്ക് ഡോക്ടറോട് വീണ്ടും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവിപ്പിച്ചില്ല, നമുക്ക് ഒന്നുകൂടെ കണക്ട് ചെയ്യാം. ഹലോ.
2: ഹലോ
0: മാം, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്, ഇടയ്ക്കൊന്ന് കോള് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എല്ലാ പനിയും പനിയല്ല, പനിക്ക് നമ്മൾ വീടുകളിൽ ഇങ്ങനെ പൊടിക്കൈയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ പനിക്ക് സ്വയം ചികിത്സിക്കുന്ന വ്യക്തികളുണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് നമ്മുടെ ലിസണേഴ്സിന് വേണ്ടി കൊടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു.
2: തീർച്ചയായും താങ്കൾ പറഞ്ഞത്, ഇന്ന് എല്ലാവരും അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടില്. നമ്മൾ കൊടുക്കും ഇപ്പോ ബോധവൽക്കരണം കൊടുക്കുന്നതിൽ, ഒന്നാമത് പറയും ഈ പനിയെല്ലാം പണ്ടത്തെ കാലത്തെ പോലെ വീട്ടിലിരുന്ന് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന പനികളല്ല. അപ്പോ പനിക്ക് പലതരത്തിലുള്ള ഭാവ വ്യത്യാസങ്ങളും ഉണ്ടാകാം. അതുകൊണ്ട് ഒരു മനുഷ്യ ഒരാൾ കഴിക്കുന്ന പനിയുടെ മരുന്ന് വേറൊരാൾക്ക് പറ്റിയെന്ന് വരില്ല. വിദഗ്ധരായ ഡോക്ടർമാരെ കണ്ട് രോഗലക്ഷണങ്ങൾ നോക്കി പരിശോധനകൾ നടത്തി കൃത്യമായിട്ടുള്ള രോഗനിർണയം ചെയ്ത് വിദഗ്ധ ഡോക്ടർമാരെ കൊടുക്കുന്ന മരുന്ന് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഓവർ ദ കൗണ്ടർ, അതായത് നമ്മൾ ചെന്ന് കെമിസ്റ്റിന്റെ അടുത്ത് ഫാർമസിയിൽ ചെന്ന് മരുന്ന് ചോദിച്ച് നമ്മൾ തന്നെ മേടിക്കുന്ന ആ ശീലം ഈ കാലഘട്ടത്തിലെ പനിക്ക് ഒരിക്കലും ചെയ്യരുത്. അപ്പോ സ്വയം ചികിത്സ അരുതെന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും അഭ്യർത്ഥിക്കുന്നത്.
0: താങ്ക് യു മാം. എന്തായാലും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മഴക്കാലത്തിന് മുന്നേ ആയിട്ട് ഒരു തയ്യാറെടുപ്പ് എന്നുള്ള രീതിയിൽ നമ്മുടെ ലിസണേഴ്സിന് ഒരുപാട് ഒരുപാട് ഉപകാരപ്രദമായ കാര്യമാണ് ഡോക്ടർ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടറിൻ്റെ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരക്കുള്ള സമയമാണ്, ആ ഒരു സമയം നമ്മുടെ ലിസണേഴ്സിന് വേണ്ടി കുറച്ച് സമയം നമുക്ക് വേണ്ടി തന്നു. അപ്പോൾ വളരെ നന്ദി.
2: താങ്ക്
0: യു, താങ്ക് യു, താങ്ക് യു. അപ്പോ എന്താ, ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതുപോലെ പലരും സ്വയം ചികിത്സിക്കുന്ന ആൾക്കാരുണ്ട്, എല്ലാ പനിയും, അതെ, വെള്ളം, ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഡോക്ടറിനോട് സംസാരിച്ചപ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലെ. അപ്പോ നമുക്കും തയ്യാറെടുക്കാം നല്ല രീതിയിൽ, അസുഖങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഈ

0: മഴക്കാലത്തെ വരവേൽക്കാം. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ എല്ലാവരും തന്നെ ആകട്ടെ. നമുക്ക് ഇനി പാട്ടിലേക്ക് പോകാം അല്ലേ?
1: അതെ, പാട്ടിലേക്ക് പോയിട്ട് നമുക്ക്
0: തിരികെ എത്താം. നമ്മുടെ ലിസണേഴ്സിന് ഒരുപാട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓൺ ദ ഗോയിലുണ്ട്. വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5.

0: അപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയിരിക്കേണ്ട നല്ല നല്ല പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണല്ലേ രേഷ്മ.
1: അതെ,
0: പാട്ട് മാത്രം കേട്ട് പോയാൽ മതിയോ? എന്തെങ്കിലും ഗെയിം ഒന്നും ഇല്ലേ അഞ്ജു എന്നൊക്കെ അവിടെ നമ്മുടെ ലിസണേഴ്സ് ചോദിക്കുന്നുണ്ട്. ഗെയിം വേണ്ടേ?
1: പിന്നെ തീർച്ചയായിട്ടും.

0: അപ്പോ ഗെയിമിന് വേണ്ടിയിട്ട് കുറച്ച് സമയം കൊടുക്കുകയാണോ അതോ ഗെയിം നേരെ പോവുകയാണോ, എന്താ ചെയ്യേണ്ടത്?
1: നമുക്ക് ഒരു കുറച്ച് ആദ്യം ഒരു ഗെയിം ഉണ്ടെന്ന് നമ്മളിപ്പോ പറഞ്ഞല്ലോ.
0: ഗെയിമിന് വേണ്ടിയിട്ട് അതെ, അപ്പൊ ഒരു സമാധാനം വേണ്ടായിരിക്കും. അപ്പൊ നമ്മള് ഗെയിമിന് വേണ്ടിയിട്ട് ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
1: തിരിച്ചു വന്നിട്ട് നമ്മള് ഉടനെ തന്നെ ഗെയിം കളിക്കും. ഗെയിം കളിച്ച് കഴിയുമ്പോൾ നമ്മള് നമ്പർ പറയും, അപ്പൊ പെട്ടെന്ന് വിളിച്ച് നമുക്ക് ഒരുമിച്ച് ഗെയിം കളിക്കാം.
0: എന്തായാലും നമ്പർ ഒന്ന് പറഞ്ഞു വെച്ചേക്കാം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ ഗെയിം എന്താണെന്നുള്ളത് കേൾക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുക. ഒരു പാട്ടിന് ശേഷം നമ്മുടെ നമ്പർ ഇതാണ്, 0484242810 എന്ന നമ്മുടെ ലാൻഡ് നമ്പർ. അതിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ 9446 എന്നുള്ള നമ്പർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും 0484 അത് തന്നെ വിളിച്ചാൽ മതി അല്ലേ, നമുക്ക് പിന്നെ കിട്ടാണ്ടിരിക്കണ്ട. 0484242810 എന്ന നമ്പർ. അപ്പോ ഗെയിം എന്താണെന്നുള്ളത് ഒരു പാട്ടിന് അപ്പുറത്ത് തന്നെയുണ്ട്. കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി
1: 107.5 ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: ഒരു പാട്ടിനപ്പുറം എന്ന് പറഞ്ഞിട്ട് രണ്ട് പാട്ടിനപ്പുറം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പാട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ബോണസ് ആയിട്ട് നമ്മുടെ ലിസണേഴ്സിന് കൊടുക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ രണ്ട് പേരുണ്ട് കൂടെ.
1: അതെ, ഞാൻ രേഷ്മയാണ്, പിന്നെ
0: അഞ്ചു പീറ്ററും ഉണ്ട് കൂടെ. അപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല നല്ല ഗെയിമുമായിട്ട് ഞങ്ങൾ വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: വന്നു
0: രേഷ്മ, നമുക്ക് നമ്മുടെ ഗെയിമില് പങ്കെടുക്കാൻ വേണ്ടിട്ട് ഓരോരുത്തരും വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്.
1: എന്താണെന്ന് പോലും അറിയാതെ വിളിക്കുന്നുണ്ട്.

0: അതെ, അതാണ് ആ ഒരു ഗെയിം സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഗെയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞാലോ.
1: അതെ,
0: അപ്പൊ ഗെയിം ചോദ്യങ്ങളാണ്, രസകരമായിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ അതെന്താണെന്ന് ചൂസ് ചെയ്യേണ്ട ചുമതല നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങൾ ചോദിക്കുന്നത്.
1: കാറ്റഗറി നമ്മൾ പറയും, അതിലേത് കാറ്റഗറിയിലെ ചോദ്യമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ കാറ്റഗറി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ആ കാറ്റഗറിയിലെ രസകരമായൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കും.
0: അതെ, ആ കാറ്റഗറി കൂടെ പറഞ്ഞു. അപ്പൊ പിന്നെ സമാധാനമായി.
1: അതെ, മൂന്ന് കാറ്റഗറിയാണ് നമ്മളിപ്പോ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കാറ്റഗറി സിനിമയാണ്, അതെ മൂവീസ് ആണ്. രണ്ടാമത്തെ കാറ്റഗറി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കുസൃതി ചോദ്യമാണ്. മൂന്നാമത്തെ കാറ്റഗറി സാഹിത്യമാണ്. അപ്പൊ എന്തായാലും ഈ മൂന്ന് കാറ്റഗറിയിൽ ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്തോളൂ. നമ്മളിതാ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ ഇവിടെ റെഡിയാണ്.
0: നമുക്കൊരു കോൾ ഉണ്ട്, ആ കോൾ ഒന്ന് കണക്ട് ചെയ്യാം, ആരാണെന്ന് നോക്കിയാലോ.
1: അതെ, എനിക്കൊന്ന് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ഗെയിം എന്താണെന്ന്. വേഗം വിളിച്ച്.
0: ഹലോ,
2: ഹലോ,
0: നമസ്കാരം. റെയിൻബോയിലേക്ക് സ്വാഗതം, ഓൺ ദ ഗോയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ റിൻസൻ, ചാലക്കുടി.
0: റിൻസൻ, റിൻസൻ റെഡി ആണോ ഗെയിമിൽ പങ്കെടുക്കാനായിട്ട്? ഓക്കെ. അപ്പൊ നമ്മുടെ ഗെയിം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് കാറ്റഗറി ഉണ്ടാവും. മൂന്ന് കാറ്റഗറി ഏതാണെന്ന് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. അങ്ങനെ അത് ആ കാറ്റഗറി ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ചോദ്യങ്ങൾ. മൂവി, അതുപോലെ കുസൃതി ചോദ്യം, സാഹിത്യം, ഈ മൂന്ന് കാറ്റഗറിയിൽ നിന്ന് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിൻസൺ ചൂസ് ചെയ്തോളൂ.
2: മൂവി.
0: മൂവി. അപ്പോ അപ്പോ മൂവിയിലെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാനായിട്ട് പോവാണ്. റെഡിയാണോ? അറിയാമെങ്കിൽ പറ അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ, പക്ഷെ നമ്മൾ ഗെയിമിൽ പങ്കെടുക്കാനുള്ള ഒരു ആർജവം കാണിച്ചു, അതിലാണ് കാര്യം അല്ലേ.
1: പിന്നെ നമുക്ക് ടൈം ഉണ്ട്, ഇത് ഉത്തരം പറയുന്നതിന് ഒരു ടൈമും കൂടി ഉണ്ട് അല്ലേ.
0: അതെ.
1: എത്ര മിനിറ്റ് സമയം കൊടുക്കണം
0: നമുക്ക്? എത്ര സമയം തരണം റിൻസൺ? 20 സെക്കൻഡ് അല്ലേ.
1: ഞാനിപ്പോ ഇവിടെ നിന്നിട്ട് പറഞ്ഞതേ ഉള്ളൂ അഞ്ചുരുടെ എഴുതി കാണിച്ചു
0: 20 സെക്കൻഡ് എന്ന് പറഞ്ഞപ്പോഴേക്കും റിൻസൺ പറഞ്ഞു. ഓക്കെ, റിൻസൺ പറഞ്ഞ സ്ഥിതിക്ക് റിൻസന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് 20 സെക്കൻഡ്
1: ഫിക്സ് ചെയ്യാം.
0: ഓക്കെ, ചോദ്യം ഇങ്ങനെയാണ് റിൻസ. മോഹൻലാൽ മമ്മൂട്ടി എന്ന പേരിലുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു മലയാള ചിത്രമുണ്ട്, ആ ചിത്രം ഏതാണ്?
2: മോഹൻലാൽ മമ്മൂട്ടി എന്ന കഥാപാത്രത്തെ, മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ കഥാപാത്രം, മോഹൻലാൽ സിനിമയാണ്.
0: ആ അതെ, മോഹൻലാൽ നടൻ മമ്മൂട്ടി എന്നാണ് ആ മോഹൻലാലിന്റെ ആ ക്യാരക്ടറിന്റെ നെയിം. 12-13 സെക്കൻഡുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓർത്തെടുക്കാൻ പറ്റുമോ? ക്ലൂ ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അയ്യോ 20 സെക്കൻഡ് ആയി പോയി ജെറിൻസാ.
1: ആദ്യത്തെ കോളർ ആയതുകൊണ്ട് നമുക്ക്
0: ക്ലൂ കൊടുക്കണ്ടെന്ന.
1: പക്ഷെ 22 സെക്കൻഡ് ആയി പോയല്ലോ, എന്ത് ചെയ്യും?
0: ആരാണ് അവിടെ ഇരുന്ന് മനസ്സറിയാതെ പറഞ്ഞു തരുന്നുണ്ടല്ലോ.
2: ഉത്തരം മനസ്സറിയാതെ
0: ഞാനൊരു, ഞാനേ അവിടെ ആരോ പറഞ്ഞു, ആരോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആരാണത്? മനസ്സിൽ നിന്ന് ഇങ്ങനെ വന്നാണല്ലേ, അത് ഞങ്ങൾ വിശ്വസിക്കത്തില്ല.
1: ക്ലൂ ചോദിച്ച ഉടനെ എന്നെ ഉത്തരം കിട്ടിയല്ലോ.
0: ഞാൻ പാട്ട് പാടാന്ന് വിചാരിച്ചോണ്ട്, അറിയാതെ അറിയാന്നുള്ള പാട്ട് പാടാന്ന് വിചാരിച്ചോണ്ട് വന്നപ്പോഴേക്കും ആൾക്ക് ആൻസർ കിട്ടി. അപ്പൊ എന്തായാലും അടിപൊളി കേട്ടോ, സൂപ്പർ. ഓക്കെ, താങ്ക് യു. അപ്പോ നമ്മുടെ ആ ഒരു മൂവി ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ഇതുപോലെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. അപ്പൊ എന്തായാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ടാവും. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിച്ചാൽ തന്നെ പെട്ടെന്ന് കിട്ടും രേച്ചുമാ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയും ഇതിലിങ്ങനെ ഇതുപോലെ പങ്കെടുക്കാനായിട്ട് റെഡി ആയിട്ടുള്ളവർക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്മുടെ നമ്പർ ഇവിടെ റെഡിയാണ്. ആ നമ്പർ ഒന്ന് പറഞ്ഞു,
1: 0484-242-8101 ആണ്. അപ്പൊ ഓൺ ദ ഗോയിലേക്ക് വേഗം വിളിച്ചോളൂ, വന്നിട്ട് നമുക്ക് ഗെയിമിൽ പങ്കെടുക്കാം. അങ്ങനെ എനിക്കൊന്നു ഒരു കാറ്റഗറി കഴിയുമ്പോ അതിൽ ഉത്തരം ശരിയാണെങ്കിൽ നമുക്ക് അടുത്ത കാറ്റഗറിയും കൂടെ കൊടുത്താലോ,
0: തീർച്ചയായും
1: അടുത്ത ലെവലിൽ അങ്ങനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. അതെ, ഇൻട്രസ്റ്റിംഗ് ആവട്ടെ. അപ്പൊ വേഗം വിളിച്ചോളൂ കേട്ടോ.

0: സമയം അങ്ങനെ 6 മണി കഴിഞ്ഞ് 22:02 എന്ന് പറഞ്ഞപ്പോഴേക്കും 3 സെക്കൻഡ് ആയി. അപ്പോ രേഷ്മ, നമ്മുടെ ഗെയിം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗെയിം ഒന്നും മുറുകുന്നില്ലല്ലോ, കുറച്ച് പേരിങ് വരണ്ടേ നമുക്ക്? അതെ, അടിച്ചു കയറി വാ. നമുക്ക് ആരൊക്കെയാണ് ഇനി എന്താ പറയാ നമ്മുടെ ആ ഒരു വിശിഷ്ടമായ ക്വസ്റ്റ്യൻസിന്, അല്ലെ? അല്ല, ഒരു കുസൃതി ചോദ്യം വായിച്ച് കേട്ട് രേഷ്മ ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നേരെ ലൈവിലേക്ക് മൈക്ക് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ രേഷ്മ, നമുക്ക് ആ നമ്പർ ഒന്ന് പറഞ്ഞല്ലോ.
1: അതെ, 0484281 ആണ് നമ്പർ. അപ്പൊ വേഗം വിളിച്ചാൽ ഓൺ ദ ഗോയിൽ നമുക്ക് ലൈവിൽ ദാ ഗെയിം കളിക്കാം.
0: ഗെയിം എന്ന് പറയുമ്പോ വളരെ എളുപ്പമുള്ള ഗെയിമുകളാണ് ഞങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരിക്കുന്നത്. വളരെ സിമ്പിൾ. അപ്പൊ അത് അങ്ങനെ സിമ്പിൾ ആണ് എന്ന് പറഞ്ഞപ്പോഴേക്കും
1: ഒരാൾ വിളിച്ചു,
0: ലൈവിൽ ഇങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്.
1: ഹലോ,
0: പോയോ? ഒരാൾ റെഡി ആയിട്ട് വന്നു പറയുമ്പോഴേക്കും പോയി. എന്തായാലും നമ്മുടെ ആ ഒരു ഗെയിം ഇങ്ങനെയാണ്, 3 സെഗ്മെന്റായിട്ടാണ് നമ്മുടെ ഗെയിം. അത് സെഗ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ വരുന്നു. ഹലോ, ഹലോ, ഇത് ആരാണ് കട്ട് ചെയ്ത് കളിക്കുന്നത്? അപ്പോ നമ്മുടെ മൂവി ബേസ്ഡുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, അതുപോലെ കുസൃതി ചോദ്യങ്ങളുണ്ട്, പിന്നെ സാഹിത്യമുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സെക്ഷൻ ഏതാണെന്ന്, ഏത് ഭാഗത്തു നിന്നാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് ചോദിക്കത്തുള്ളൂ. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്,
1: സിമ്പിൾ
0: ആയിട്ട് പറഞ്ഞിട്ട് പോകാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് റെഡി ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. റെഡി ആയിട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ റെഡി ആയിട്ടുള്ളവർക്ക് ഇങ്ങോട്ടേക്ക് വരാവുന്നതാണ്. അങ്ങനെ ഇതാ സമയം 6 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആകുമ്പോൾ, ഹലോ, ഹലോ,
1: ഹലോ, ആരാണ്?
0: റെയിൻബോയിലേക്ക് സ്വാഗതം, ഗെയിമിലേക്ക് സ്വാഗതം. ആരാണ്? പ്രദീപ്. പ്രദീപ് റേഡിയോയുടെ അടുത്താണെങ്കിൽ അവിടെ നിന്നൊന്ന് മാറിയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതെപ്പോഴാണ് പ്രദീപിന്റെ ശബ്ദം നമുക്ക് നന്നായിട്ട് ക്ലിയർ ആയത്? പ്രദീപ് ഗെയിമിൽ റെഡിയാണോ? 20 സെക്കൻഡ് ആണ് സമയം. രേഷ്മ ഇവിടെ ഇരുന്ന് കൗണ്ട് ചെയ്യും. 20 സെക്കൻഡ് ആണ് സമയം ആ ആൻസർ പറയാൻ വേണ്ടിയിട്ട്. ആ ചോദ്യം എവിടെ നിന്ന് ചോദിക്കണം? മൂവി ബേസ് ആണോ, കുസൃതി ചോദ്യമാണോ, സാഹിത്യമാണോ, ഏതാ വേണ്ടേ? കുസൃതി ചോദ്യം അല്ലേ? പക്ഷെ ഈ ഈ സംസാരം കേട്ടിട്ട് ഒട്ടും കുസൃതി ഇല്ലാത്ത ഒരാളായിട്ടാണല്ലോ ഞങ്ങൾക്ക് തോന്നിയത്. ഞാൻ വിചാരിച്ചു അല്ലെ സാഹിത്യപരമായിട്ടുള്ള ചോദ്യം ചോദിച്ചോളൂ അഞ്ജു എന്നൊക്കെ വിചാരിച്ചു, അങ്ങനെ ആയിരിക്കും പറയാൻ വരുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് കുസൃതി ചോദ്യം ചോദിച്ചോളൂ എന്ന് വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു.

0: അത് കൊള്ളായിരുന്നു കേട്ടോ, ചെറുതായിട്ടല്ലേ വലുതാവും.
1: അതെ അതെ അതെ. ഓക്കെ, അപ്പോ നമ്മുടെ ചോദ്യത്തിലേക്ക് അങ്ങ് പോയാലോ. ചോദ്യം ചോദിക്കട്ടെ. ആണല്ലോ, വളരെ ടഫായിട്ടുള്ള ഒരു കുസൃതി ചോദ്യമാണ്, പേടിച്ചോ. ചോദ്യം ഇങ്ങനെയാണോ, കണ്ണുണ്ട് പക്ഷെ കാണില്ല, കാലുണ്ട് പക്ഷെ നടക്കില്ല, അത് എന്താണ്? ഇതൊരുമാതിരി പരിപാടി ആയിപ്പോലോ. ഏ ശരിയാണ്,
0: 8 സെക്കൻഡിലൊക്കെ ഉത്തരം പറയാന്ന് പറഞ്ഞാ നമ്മള് ചോദിക്കുന്ന ചോദ്യം ശരിയല്ലേ?
1: അതെ അതെ, അതാ പറഞ്ഞത്, ഞങ്ങള് ചോദിച്ച ചോദ്യത്തിന് വളരെ വിരോധാഭാസമായിട്ട് അതിന് ഒരു മറുപടി പറയണത്, ഭയങ്കര സീരിയസ് ആയിട്ടാണ് കുസൃതി ചോദ്യത്തിന് ആൻസർ
2: പറയുന്നത്.
0: അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റ് ബാക്കിയുള്ളത് മൂവിയും പിന്നെ സാഹിത്യമാണ്, അതിൽ ഏതാ വേണ്ടേ?
1: മൂവിയോ? മൂവി ബേസ്ഡുള്ള ചോദ്യം ഇനി ഞങ്ങള് വേറെ ആരോടെങ്കിലും ചോദിച്ചാ മതിയോ? വേറെ ആരോടെങ്കിലും ചോദിച്ചാ മതിയോ? അല്ല, വേറെ ആരോടെങ്കിലും ചോദിച്ചാ മതിയോ, അതോ
0: ചോദിക്കട്ടെ?
1: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ആ ചോദ്യത്തിന്റെ ആൻസർ വരും എന്നുള്ള പ്രതീക്ഷയിലൂടെ ദാ വരുന്നു ക്വസ്റ്റ്യൻ.
0: ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, പെട്ടെന്ന് കേട്ടോ. മമ്മൂട്ടിയും ശാന്തി കൃഷ്ണയും ഒരുമിച്ച് വരുന്ന ഒരു മലയാളം പാട്ട്. ടൈം സ്റ്റാർട്സ് നൗ.
1: ചിരിച്ചോണ്ട് പറയണ, നമുക്ക് സീരിയസ് ആയിട്ട് പറയായിരുന്നു.
0: ശരിയാണ്.
1: ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം. ഞങ്ങളിങ്ങനെ ഞെട്ടിച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10 സെക്കൻഡ് പോലും എടുത്തില്ല.
0: ഇല്ലില്ല, പെട്ടെന്ന് പറഞ്ഞു.
1: ആദ്യമായിട്ടാണോ ഗെയിമിൽ പങ്കെടുക്കുന്നത്?
2: അല്ല, ഞാൻ
1: സ്ഥിരം പരിപാടിയാ.
2: കഴിഞ്ഞ ദിവസം ഒരു അക്ഷരങ്ങൾ വെച്ചിട്ട് അവസാനം
1: ആ, ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ടൈം ആയിരിക്കും വിചാരിച്ചു, അത് അത്ര സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന വിചാരിച്ചു, പക്ഷേ അല്ല അല്ലേ.
2: അന്ന് എന്നോട് ചോദിച്ചാണ്,
1: അപ്പൊ ഗെയിമിൽ പയറ്റി തെളിഞ്ഞ ഒരാളാണ് അല്ലേ. അപ്പൊ ഇനി നമുക്ക് സാഹിത്യപരമായിട്ട് ചോദിക്കണ്ട, നമ്മള് എന്താ പറയാ, ജയിക്കില്ല എന്ന് തോന്നുന്നു അല്ലേ. വളരാൻ അനുവദിച്ചുകൂടാ ഇനി. സാഹിത്യപരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇനി ഉള്ളത്, അത് ചോദിക്കാം, ചോദിക്കണോ വേണ്ടോ എന്ന്. സാഹിത്യപരമായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാ പറയാൻ റെഡി ആയിരിക്കും. ഞങ്ങൾ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണേ. ചോദിക്കട്ടെ, എനിക്ക് ഈ സീരിയസ്നെസ് കണ്ടിട്ട് എനിക്ക് ചിരി വരുന്നത്. അപ്പോ സമയം റെഡിയാണല്ലേ രേഷ്മ, കൗണ്ട് ചെയ്യാൻ റെഡിയല്ലേ?
0: അതെ, റെഡിയാണ്.
1: കേരളത്തിന്റെ മഹാകവി എന്നറിയപ്പെടുന്നത് ആരാണ്? സോ സിംഗ്. കേരളത്തിന്റെ മഹാകവി എന്നറിയപ്പെടുന്നത് ആരാണ്? സമ്മതിക്കില്ല, സമ്മതിക്കില്ല. ആരോ അവിടെ ആൻസർ പറഞ്ഞു തന്നല്ലോ.
0: അതെ, തെറ്റായിരുന്നു. അപ്പൊ നമ്മുടെ സമയവും കഴിഞ്ഞു. അല്ലല്ല, തെറ്റുത്തര. ഞങ്ങക്ക് ഭയങ്കര ആവേശമല്ലേ തെറ്റുത്തരം എന്ന് പറയാൻ, കാര്യം രണ്ട് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് വന്നതുകൊണ്ട്. അത് കുഴപ്പമില്ല,
1: എന്തായാലും എല്ലാത്തിലും ആ ഒരു ആൻസർ പറയാനുള്ള ഒരു ഒരു ഇതുണ്ടല്ലോ, ഞങ്ങൾ റെഡിയാണെന്നുള്ള സീരിയസ്നെസ് ആയിട്ട് നിന്നിട്ട് കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞില്ലേ. അപ്പോ സന്തോഷം. ആരെയും ഹെൽപ്പ് ചെയ്തോ അവിടെ നിന്ന്?
2: ഹെൽപ്പ് ചെയ്ത് ആള് പറഞ്ഞു,
0: ആളാണോ വള്ളത്തോളെന്ന് പറഞ്ഞു തന്നേ.
1: ആള് പറഞ്ഞ ആൻസർ എന്തായിരുന്നു? ആണല്ലേ, ആ അപ്പൊ പറയാതിരുന്ന നന്നായി.
0: ശരി, ഉത്തരം എന്താണെന്ന് അറിയോ?
1: നോക്കാം, നമുക്ക് ആരെങ്കിലും പറയോ എന്ന് നോക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോ എന്തായാലും കറക്റ്റ് ആൻസേഴ്സ് ഇങ്ങനെ പരപടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ വളരെയധികം സന്തോഷം അല്ലേ രേഷ്മ. ഇനിയുണ്ട് നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒരുപാട് ഒരുപാട് ക്വസ്റ്റ്യൻസ്, റെഡി ആയിട്ടുള്ളവർക്ക് വേഗം വേഗം വിളിക്കാവുന്നതാണ്. നമ്മുടെ വിളിക്കേണ്ട നമ്പർ ഇതാണ്,
0: 0484242810.
1: ഓക്കെ, സമയം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് പാട്ടിലേക്ക് പോകാം അല്ലേ രേഷ്മ.
0: പാട്ടിലേക്ക് പോവാം, ഒപ്പം തന്നെ

is Rainbow FM 107.5. Non-stop music, non-stop entertainment.

0: അങ്ങനെ സമയം ദാ 6 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിരിക്കാണ്. നമ്മുടെ കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
1: പാട്ടിട്ടതുകൊണ്ട് കോൾ എടുക്കാൻ പറ്റിയില്ല.
0: അതെ, അപ്പൊ നമുക്ക് ആ കോൾ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമ്മുടെ ഓൺ ദി കോൾ റയൽ ടൈം മ്യൂസിക് ആണ്. ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 3 ഓപ്ഷൻ, അതായത് 3 ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മൂവി ബേസ് ഉണ്ട്, അതുപോലെ കുസൃതി ചോദ്യങ്ങളുണ്ട്, സാഹിത്യം ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഇത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് കോൾ ഒന്ന് കണക്ട് ചെയ്താലോ.
1: കണക്ട് ചെയ്യാം. ഹലോ. ഹലോ.
0: ആഹാ, കണക്ട് ചെയ്ത കോള് നല്ല ഭംഗിയായിട്ട്
1: കട്ടായിപ്പോയി.
0: ഇനിയും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ വിളിച്ചോണ്ടിരിക്കുക 0484-242-8101 എന്ന നമ്മുടെ നമ്പറിലേക്ക് ഗെയിമിൽ പങ്കെടുക്കുക. പാട്ടിലേക്ക് പോയാലോ.
1: എനിക്കതിനോ കട്ടായി പോയ ആളാണ് പിന്നെയും വിളിക്കുന്നത്.
0: കട്ടായി പോയ ആളാണോ അതോ പുതിയ ആളാണോ? ഹലോ
2: ഹലോ,
0: റെയിൻബോയിലേക്ക് സ്വാഗതം. ആരാണ്?
2: മഹിമ.
0: മഹിമ, സുഖമാണോ? ആണല്ലേ. ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് എപ്പോഴും ഇങ്ങനെ ഗെയിമിലൊക്കെ പങ്കെടുക്കുന്ന ആളല്ലേ? നമ്മൾ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് അല്ലേ. ഗെയിം എന്ന് കേൾക്കുമ്പോഴേക്കും ഒരു ഇതാണ് അല്ലേ. എന്ത് ഏത് ടൈപ്പ് ചോദ്യം ചോദിക്കണ്ടേ? കുസൃതി ചോദ്യം മതിയോ? ഓ, ഞങ്ങള് വിചാരിച്ചു കുറച്ച്
1: ടഫായിട്ടുള്ള
0: ചോദ്യം ആയിരിക്കും ഇഷ്ടം. വേണ്ടല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് കുസൃതി ചോദ്യത്തിന് 20 സെക്കൻഡ് ആണ് ടൈം ഉള്ളത്. അതിനുള്ളില് ഒരു കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പോ കുസൃതി ചോദ്യം ഞാൻ ചോദിക്കട്ടെ.
1: അപ്പോ ചോദ്യം ഇതാണ്:
0: എഴുതുമ്പോൾ കരയും, വായിക്കുമ്പോൾ ചിരിപ്പിക്കും, അത് എന്ത്? മഷിയല്ല, കുറച്ച് ഇച്ചിരി ചിന്തിക്കേണ്ടതും കൂടിയാണ് അല്ലെ. കുസൃതി എന്ന് പറഞ്ഞാലും ആൻസർ കിട്ടിയോ? ടൈം ഓക്കെ ആണോ രേഷ്മ?
1: ടൈം പോയിക്കൊണ്ടിരിക്കുന്നു. 4 സെക്കൻഡ് കൂടെ ഉള്ളൂ. 3 സെക്കൻഡ്.
0: എഴുതുമ്പോൾ കരയും, വായിക്കുമ്പോൾ ചിരിപ്പിക്കും.
1: ടൈം ഔട്ട് ആയി കേട്ടോ.
2: കിട്ടുന്നില്ല.
0: നമുക്ക് നോക്കാം, ആരെങ്കിലും പറയുമെന്ന് നോക്കാം. രേഷ്മ, സോറി,
1: കൊള്ളാം. എന്തായാലും വിളിച്ചതിൽ സന്തോഷമായി.
0: ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് നോക്കാം, സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് കുസൃതി ചോദിച്ചിട്ട് കുസൃതി കൂടി പോയി തോന്നുന്നു അല്ലേ.
1: അപ്പോൾ കുസൃതി ചോദ്യങ്ങൾ നമുക്ക്

0: വേണ്ടിട്ട് മൂവീസ് ഉണ്ട്, സാഹിത്യം ഉണ്ട്. സാഹിത്യം ഒന്നും ആരും ഒന്നും എടുക്കാത്തത്. വേഗം വിളിച്ചോളൂ, വന്നിട്ട് സാഹിത്യമൊക്കെ എടുത്ത് നമുക്ക് സംസാരിക്കാം.
1: ഓക്കെ, നമുക്കൊരു പാട്ടിലേക്ക് പോകാം. കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി റെയിൻബോ FM 107.5
0: on the Go Right Time Music.

0: യെസ്, അങ്ങനെ നമ്മളിങ്ങനെ രണ്ട് മൂന്ന് പാട്ടുകളൊക്കെ കേട്ട്, രണ്ട് മൂന്നല്ല രണ്ട് പാട്ടുകൾ കേട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. സമയം 6:55 ആയിരിക്കുകയാണ്. സമയം ദാ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗെയിമിന്റെ ടൈം ഇങ്ങനെ അല്ലെ, വെയിറ്റ് വെയിറ്റ് ചെയ്യാണ്. കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടു പ്രാവശ്യം വിളിച്ചിട്ട് ആരൊക്കെ കട്ടായി, കുഴപ്പമില്ല, എന്തായാലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ നമ്പർ ഇവിടെ റെഡിയാണ്,
1: 0484281 ആണ് നമ്പർ. അപ്പൊ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ, വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വന്നപോലെ ഗെയിം കളിക്കാം.
0: നമ്മുടെ ഗെയിമില് ഏറ്റവും നന്നായിട്ട് ഇങ്ങനെ കളിച്ചിങ്ങനെ എന്താ ഈ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒരുപാട് നല്ല കണ്ടസ്റ്റന്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതാ കോൾ വരുന്നു, ആരാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കളയാം. ഹലോ
1: ഹലോ
2: ഹലോ
1: ഹലോ,
0: നമസ്കാരം, റെയിൻബോയിലേക്ക് സ്വാഗതം. ഓൺ ദ ഗോ,
1: ആരാണ്? എന്താ പേര്?
2: ബിജു.
1: ബിജു പറയൂ, എന്താ എന്ത് ചെയ്യുന്നു ബിജു?
2: ഞാനൊരു
0: ബിജുവിന്റെ എന്താ ഭയങ്കര സന്തോഷം. ബിജു കൊറേ നാളായല്ലോ സംസാരിച്ചിട്ട്. ഓക്കെ, അതിപ്പോ നമ്മുടെ ഗെയിമിലൊക്കെ സ്ഥിരമായിട്ടുള്ള ആളാണ്, അതാണ് ബിജു ചിരിച്ചോണ്ടിരിക്കുന്നത്. എന്താണ് ജോലി എന്നൊക്കെ ചോദിച്ചത്,
1: എനിക്ക് മനസ്സിലാവാതെ പോയതാണ്.
0: ഓക്കെ ബിജു, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. മോയി ബേസ് ഉണ്ട്, ഗുസതി ചോദ്യമുണ്ട്, സാഹിത്യമുണ്ട്. ഏതിൽ നിന്ന് വേണമെന്ന് ബിജു തന്നെ തിരഞ്ഞെടുത്തു. കുറച്ച് സാഹിത്യമായി കളയാണ്.
1: സാഹിത്യം, ഞാൻ കുറെ നേരമായിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ ഇങ്ങനെ കാത്തിരിക്കുന്നു. ഞാനേ കുറെ നേരമായിട്ട് ഒരു ചോദ്യം ചോദിക്കാൻ ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുകയായിരുന്നു.
0: സാഹിത്യത്തെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ അനർഘ നിർഘടമായിട്ട് രേഷ്മ റെഡിയാക്കി വെച്ചിരിക്കുന്നു.
1: ചോദിക്കട്ടെ? ഓക്കെ, ടൈം ഉണ്ട് കേട്ടോ, 20 സെക്കൻഡ് ടൈം ഉള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ടൈമർ ഓൺ ചെയ്യും. ഓക്കെ, അപ്പൊ ചോദ്യം ഇതാണ്, തുപ്പേട്ടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് പറഞ്ഞോളൂ.
0: ആരോ ഇവിടെ സഹായിക്കാനുണ്ടെന്ന് തോന്നുന്നു ബിജു. ആരുമില്ലേ? ആകാശത്തേക്ക് നോക്കി നിൽക്കുവാണോ?
1: ടൈം ദാ കഴിയാറായി കേട്ടോ, പെട്ടെന്ന് പറഞ്ഞോ. ക്ലൂ, തുപ്പേട്ടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? അതിലൊക്കെ ക്ലൂ പറയാനൊന്നുമില്ല, ടൈം നമ്മുടെ കഴിഞ്ഞു.
0: വേണ്ടിയിരുന്നില്ലെന്നോ വിചാരിക്കുന്നുണ്ടോ? സാഹിത്യം വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയോ എന്നാ ചോദിച്ചത്? അതെ, അപ്പോഴാണല്ലോ ആ ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. എന്തായാലും സാഹിത്യത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ഇവിടെ ബിജു. ഓക്കെ, നമുക്ക് നോക്കാം ആരെങ്കിലും. വേറെ ചോദ്യങ്ങൾ ഉണ്ടോ? അതല്ലേ പറഞ്ഞത്, ഞങ്ങൾക്ക് ബിജുവിനോട് ഈ ചോദ്യം ചോദിക്കാനാ തോന്നിയത്.
1: അല്ല, ഒരു ചോദ്യത്തിൽ ഉത്തരം പറഞ്ഞാൽ നമ്മൾ അടുത്ത ഒരു ഇത് സെലക്ട് ചെയ്യാനായിട്ട് ഒരു അവസരമുണ്ട്, എന്നിട്ട് നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കുക. അങ്ങനെയാണ് ഗെയിം പോകുന്നത്.
0: ആൻസർ പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ആൻസർ പറയും തോറും ഞങ്ങൾ ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നേനെ, പക്ഷെ ഇതിന് ആൻസർ പറയാത്തത് കൊണ്ടാണ്. ഓക്കെ, അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റാത്തത്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് നോക്കാം ആരെങ്കിലും ഒക്കെ പറയോ നോക്കാം. ഓക്കെ, ബൈ. അപ്പോ എന്തായാലും ഒരു ടഫ് ക്വസ്റ്റ്യൻ ആണോ രശ്മ?
1: ടഫാണോ?
0: ടഫാണോ, അല്ല ടഫല്ല, വളരെ എളുപ്പമുള്ള
1: ക്വസ്റ്റ്യൻ. നമ്മള് തുടങ്ങിയതുപോലെ ആയിരിക്കില്ലല്ലോ, കുറച്ചും കൂടെ നമ്മൾ മുറുക്കി മുറുക്കി കൊണ്ടുവന്ന, അതല്ലേ അതിന്റെ ഒരു രസം
0: ആണല്ലേ. ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു,
1: വെറുതെ ഓരോരോ
0: വെറുതെ നമ്മുടെ പാവൻ ലിസണേഴ്സിനെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കില്ലേ. ഒന്നുമില്ല, രേഷ്മ വെറുതെ ഇങ്ങനെ കളിപ്പിക്കാനൊക്കെ പറഞ്ഞല്ലേ രേഷ്മ.
1: അതെ അതെ,
0: വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ.
1: എളുപ്പമാണ്,
0: പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ കുറച്ച് ടഫൊക്കെ വരും, എന്നാലും കുഴപ്പമില്ല.
1: അതെ, നമ്മൾ കോമൺ ആയിട്ട് ഇപ്പൊ ഈ ചോദ്യം തന്നെ നമ്മൾ കോമൺ ആയിട്ടുള്ള പേരുകൾ അധികം എടുക്കാഞ്ഞത് നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ആലോചിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. കുറച്ചും കൂടെ ഒരു നമ്മൾ ഈ ചോദിച്ചിട്ട് ഉത്തരം പറയാത്ത

0: ആദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മള് എന്തായാലും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു അല്ലേ, നമ്മൾ അങ്ങനെ ഒരു ഇൻഫർമേഷനും കൂടെ നമുക്ക് ഇത് കഴിഞ്ഞാൽ നമ്മൾ
1: കൊടുക്കാവുന്നതാണ്,
0: ഇന്ന ഇടയ്ക്കൊക്കെ നമുക്ക് പറയാം.
1: അതെ, അതന്നെയല്ലേ നമുക്കും ഉത്തരം അറിയാന്നവർക്ക് അറിയണ്ടേ,
0: അത്രേ ഉള്ളൂ
1: ആൻസർ പറയണല്ലോ.
0: അതെ, അപ്പൊ എന്തായാലും പറയാം. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ഇപ്പൊ തന്നെ പറഞ്ഞേക്കാല്ലേ,
1: ഇപ്പൊ തന്നെ പറയണോ?
0: വേണ്ട, ഒരു
1: ആരെങ്കിലും പറയുമോന്ന് ഒന്ന് ട്രൈ ചെയ്യാം.
0: ഒരു പ്രാവശ്യം കൂടെ ചോദിക്കണോ?
1: ചോദിക്കാം, ആരെങ്കിലും ട്രൈ ചെയ്യുമോന്ന് നോക്കാം.
0: ഓക്കെ,
1: പറയാനായിട്ട് ശ്രമിക്കുക, അതല്ലെങ്കിൽ സുരേഷ്മ പറയണ്ടായിരുന്നു, ഞങ്ങൾ പറയുമായിരുന്നു പറഞ്ഞിട്ട് ആരെങ്കിലും ഒക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. പക്ഷെ ആരോട് ഇപ്പൊ എങ്ങനെ ചോദിക്കുന്നു നമുക്ക് പറയാൻ പറ്റൂല.
0: പെട്ടെന്ന് നമുക്കൊരു കോള് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ, ആരാണ്? കൃഷ്ണകുമാർ.
1: എവിടുന്നാ കൃഷ്ണകുമാറെ? മടത്തുംപടി. ഓക്കെ, നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അല്ലേ, ഗെയിമിലൊക്കെ പങ്കെടുത്തിട്ടില്ലേ, ഗെയിമിലൊക്കെ പങ്കെടുത്തിട്ടില്ലേന്ന്. ഓക്കെ, അപ്പോ കൃഷ്ണകുമാറിന് ഏത് മേഖലയിൽ നിന്നുള്ള ചോദ്യമാണ് വേണ്ടത്? സിനിമ, അതല്ലെങ്കിൽ കുസൃതി ചോദ്യം, സാഹിത്യം, എവിടെന്നാ വേണ്ടത്? സിനിമയോ?
0: സിനിമ. ഓക്കെ,
2: അത്രേ
1: ഉള്ളൂ, ഞങ്ങളൊന്നും പറയില്ല, പറഞ്ഞില്ലെങ്കിലും ഞങ്ങള് പാവങ്ങളാന്നേ.
2: അയ്യോ,
0: അങ്ങനെ പറയല്ലേ. ചോദ്യം ചോദിക്കട്ടെ,
1: ചോദ്യം ഒരു 20 സെക്കൻഡ് ആണ്, അതിനുള്ളിൽ ആൻസർ പറയണം.
0: ഓക്കെ, അതായത് ഏറ്റവും കൂടുതൽ നീളമുള്ള ടൈറ്റിലുള്ള, അതായത് പേരുള്ള മലയാള ചിത്രം ഏതാണ്?
1: ആ സിനിമയുടെ പേര് വളരെ ഒരു നീളമുള്ള പേരാണ്.
0: ടൈം സ്റ്റാർട്ട്സ് നൗ.
1: അല്ല, അതിലും കൂടുതൽ
0: പേരാണ്,
1: അതിലും കൂടുതൽ ലെങ്ത് ഉള്ള സിനിമാ പേരുണ്ട്.
0: അയ്യോ, അല്ല, അതൊക്കെ ചെറുതാ.
1: ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞു കേട്ടോ. സമയം കഴിഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് ആരെങ്കിലും പറയുമെന്ന് നോക്കാം. കൃഷ്ണകുമാർ വിളിച്ചതിൽ നന്ദി കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ, താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം ആരെങ്കിലും ഈ ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ പറയുമോന്ന് നോക്കാം. എന്തായാലും നമുക്കൊരു പാട്ടിലേക്ക് പോകാം. സമയം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കാണ്.
0: അതെ, നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം.

0: അങ്ങനെ ഇതാ സമയം 7 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സമയം ഇല്ല അല്ലേ?
1: ആ സമയമുണ്ട്, പക്ഷെ നമ്മൾ ഒരു വാർത്തയുണ്ട്. അതെ, വാർത്തയ്ക്ക് ശേഷമായിരിക്കും ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ തിരികെ എത്തുക.
0: ഓക്കെ, 7:25 മലയാളത്തിൽ ന്യൂസ് ഉണ്ട്, അതിന് ശേഷം നമുക്ക് തിരിച്ചെത്താം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5.

0: ഗുരുതര വീഴ്ചയെന്ന് സുപ്രീം കോടതി. നീറ്റ് പുനഃപരീക്ഷ പിഴവുകളില്ലാതെ കൃത്യമായി നടത്തുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഭരണ നിർവഹണം ലളിതമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിലില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപനങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കണമെന്ന് ബി ജെ പി എം എൽ എ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, എൽ പി ജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ഐ പി എൽ ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ആധുനികതയും ഇന്ത്യയുടെ പുരാതന പൈതൃകവും പരസ്പര പൂരകങ്ങളാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിതശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45th വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയാണുണ്ടായതെന്ന് സുപ്രീംകോടതി. മെഡിക്കൽ പ്രവേശന പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ, അലോക് ആരാധെ എന്നിവരടങ്ങിയ ബെഞ്ച്. കേന്ദ്രത്തോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട ബെഞ്ച് വാദം കേൾക്കുന്നതിനായി കേസ് ജൂലൈ 2nd വാരത്തിലേക്ക് മാറ്റി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അങ്ങേയറ്റം ദൌർഭാഗ്യകരമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പുനഃപരീക്ഷാ പ്രക്രിയ കൃത്യമായും പിഴവുകളില്ലാതെയും നടത്തുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഇതിനായി എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്ന് ഡി ഡി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ആശങ്കകൾ സർക്കാർ മനസ്സിലാക്കുന്നുവെന്നും അർഹരായ ഒരു വിദ്യാർത്ഥിയുടെയും ഭാവി പരീക്ഷാ മാഫിയകളുടെ കൈകളിൽ അകപ്പെടാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചതായും ശ്രീ പ്രധാൻ വ്യക്തമാക്കി.
1: जो घटना हुई है ये अत्यंत दुर्भाग्यजनक है, नहीं होनी चाहिए था. अभी दोबारा जब हम लोगों ने री नीट की घोषणा किया है और री नीट सुव्यवस्थित हो जाए, इसमें निर्भुलता के साथ हो, ये अभी हमारा दायित्व है. इस काम पे सभी का सहयोग हम अपेक्षा रखते हैं.
0: സി ബി എസ് ഇ പുനർമൂല്യനിർണയ പോർട്ടലിലെ തകരാറുകളെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് പരിഹരിക്കുന്നതിന് സജീവമായ പ്രവർത്തനങ്ങൾ തുടരുന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. നീറ്റ് പുനഃപരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കും. സാധുവായ അഡ്മിറ്റ് കാർഡ് ഹാജരാക്കിയാൽ മതിയാകും. അടുത്തമാസം 21st പരീക്ഷ. 16th കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന് നടന്നു. ഭരണ നിർവഹണം ലളിതവും വേഗമേറിയതുമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറപ്പെടുവിക്കും. കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുമെന്നും ഗവർണർ വ്യക്തമാക്കി. എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കുക, ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി, സമഗ്ര സിനിമാ നയം, മീഡിയ സിറ്റി, ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ഹബ് എന്നിവ വികസിപ്പിക്കുക തുടങ്ങിയവയും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. കേരളത്തിന്റെ ഭാവിക്കും സമഗ്ര വികസനത്തിനും ജനക്ഷേമത്തിനും സഹായകമായ നിർണായക നിർദ്ദേശങ്ങളില്ലാത്ത നയപ്രഖ്യാപനമാണ് ഗവർണർ നിയമസഭയിൽ നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്നതോ പരിഹാരങ്ങളോ മുൻഗണനയിൽ വന്നിട്ടില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. നയപ്രഖ്യാപനത്തിലെ കാര്യങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കാൻ തയ്യാറാകണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷനും നിയമം എംഎൽഎയുമായ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ദിരാ ഗ്യാരന്റി നടപ്പാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു.
2: 5 ഇന്ദിരാ ഗ്യാരന്റികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. 2 തീരുമാനമെടുത്തു കഴിഞ്ഞു, ബാക്കിയുള്ളത് ഗവൺമെന്റ് തലത്തിൽ പരിശോധിച്ച് ഉചിതമായ സമയത്തും പ്രഖ്യാപിക്കും. ഞങ്ങളുടെ സ്വപ്ന പദ്ധതികൾ കേരളത്തിലെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായി ആധുനികവൽക്കരിക്കും, മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാൻ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നടപടികളുമായി ഗവൺമെന്റ് പോകും, അതിന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കും.
0: കേന്ദ്ര ഏജൻസി നടത്തുന്ന അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ലെന്ന് ഇ ഡി റെയ്ഡ് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ശ്രീ വി ഡി സതീശൻ മറുപടി നൽകി. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഗുരുതര കുറ്റകൃത്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി എ കൌശികനെ നിയമിച്ചു. സ്ഥാനമൊഴിഞ്ഞ രത്തൻ യു കേൽക്കർക്ക് പകരമായാണ്

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിതശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ടു വരണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ

0: നിയമനം. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന ലക്ഷ്യം മുൻനിർത്തി ടോഫി ആപ്ലിക്കേഷന്റെ പരീക്ഷണ പതിപ്പ് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. രാജ്യത്തെ സ്കൂളുകളിലും കോളേജുകളിലും പുകയില രഹിത മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതും നിരീക്ഷിക്കുന്നതും ശക്തിപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച. പരിപാടിയുടെ 134 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെക്കുറിച്ചും ഇറാൻ US മധ്യസ്ഥതയെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ ഡിജിറ്റലായി മാറ്റം വരുത്തിയതും നിർമ്മിത ബുദ്ധിയിൽ സൃഷ്ടിച്ചതുമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. LPG ഉൽപാദനം എക്കാലത്തെയും ഉയർന്ന നിലയിലാണെന്ന് ന്യൂഡൽഹിയിൽ നടന്ന അന്തർമന്ത്രാലയതല യോഗത്തിനു ശേഷം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
2: मैं आप सभी के द्वारा सभी लोगों से अपील करना चाहूंगी कि सरकार सभी घरों तक LPG सिलेंडर्स की उपलब्धता और डिलीवरी सुनिश्चित कराने के लिए हर संभव प्रयास कर रही है. इसके साथ सरकार सभी पेट्रोल पंप पर पेट्रोल और डीजल की आपूर्ति सुनिश्चित करने के लिए भी प्रयासरत है. इसलिए अफवाहों पर ध्यान न दें और अपने दैनिक उपयोग में ऊर्जा को बचाने का हर संभव प्रयत्न करें.
0: മേഖലയിലെ എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്നും നാവികരുടെ ക്ഷേമം ഉറപ്പുവരുത്തുമെന്നും തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ഡയറക്ടർ ഉപേഷ് കുമാർ ശർമ്മ വ്യക്തമാക്കി. ഇന്ത്യയിലേക്കുള്ള എണ്ണ ടാങ്കറായ നിസോസ് കെറോസ് ഹെർമുസ് കടലിടുക്ക് കടന്നു. കപ്പൽ ജൂൺ മൂന്നോടെ വിശാഖപട്ടണത്ത് എത്തിച്ചേരും. ഹോർമുസിൽ സംഘർഷങ്ങൾ തുടരുന്നതിനിടെയാണ് IRGC 23 വാണിജ്യ കപ്പലുകൾ കടലിടുക്ക് വഴി കടത്തിവിട്ടത്. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ടോസ് നേടിയ രാജസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ജപ്പാനിൽ ഇന്ന് നടന്ന U18 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കിയിൽ കസാഖിസ്ഥാനെ എതിരില്ലാത്ത 13 പരാജയപ്പെടുത്തി ഇന്ത്യ. ക്യാപ്റ്റൻ കേതൻ കുശ്വാഹ ഹാട്രിക് നേടി. മറ്റന്നാൾ ഇന്ത്യ ജപ്പാനെ നേരിടും. കേരളത്തിൽ മഴ ശക്തമാകുന്നു. June 2 വരെ കേരളത്തിൽ മാഹിയിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 10 മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1092 പോയിന്റ് ഇടിഞ്ഞ് 74776. നിഫ്റ്റി 359 പോയിന്റ് നഷ്ടത്തിൽ 23548 വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിതശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയെന്ന് സുപ്രീംകോടതി. നീറ്റ് പുനഃപരീക്ഷ പിഴവുകളില്ലാതെ കൃത്യമായി നടത്തുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഭരണനിർവഹണം ലളിതമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും 16 കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ സമഗ്ര വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിലില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപനങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കണമെന്ന് BJP MLA രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: You are listening to Rainbow FM 110.5, musically yours.

0: യെസ്, അങ്ങനെ സമയം 7 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആകുമ്പോൾ ഞങ്ങൾ വീണ്ടും നമ്മുടെ ഗെയിം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുക 0484242810 എന്ന നമ്പറിലാണ് വിളിക്കേണ്ടത്. പിന്നെ
1: അപ്പൊ ഗെയിം നമുക്ക് കളിക്കണ്ട, പറഞ്ഞ ഉടനെ കോള് വന്നു കേട്ടോ, ആരാന്ന് നോക്കാം നമുക്ക്.
0: ഓക്കെ, ഹലോ
1: ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ്?
0: ദീപാ സുരേഷ്. ഗെയിമിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു അല്ലേ?
1: അതെ, ഇടയ്ക്ക് ഒരു വാർത്ത വന്നിരുന്നല്ലോ, അതാണ്. സുഖാണോ?
2: എന്തോ
1: സുഖാണോ?
2: സുഖായിട്ടിരിക്കണോ?
0: ഗെയിമിൽ ഫസ്റ്റ് ടൈം ആണോ പങ്കെടുക്കുന്നത്? അല്ലല്ലോ,
2: ഗെയിമിൽ ഞാൻ നേരത്തെ പങ്കെടുത്തിട്ടുണ്ട്.
1: നമുക്ക് സ്ഥിരമായിട്ട് കമന്റ് ഒക്കെ ഇടാറുള്ള.
2: അതെ,
1: നേരിട്ട് സംസാരിക്കുന്ന ആദ്യമായിട്ടാണ്.
2: എനിക്ക് അഞ്ജു പീറ്റർ മാഡത്തിനെ ഭയങ്കര ഇഷ്ടമാണല്ലേ.
0: താങ്ക് യു, താങ്ക് യു. ഞങ്ങൾക്ക് നിങ്ങളെയും വലിയ ഇഷ്ടമാണ്, അതാണ് ഞങ്ങളുടെ ഊർജം.
2: അതെ, നിങ്ങളും ഞങ്ങളുടെ ഊർജമാണ്.
0: അതെ, നിങ്ങൾ തരുന്ന

0: ഊർജ്ജമാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് തന്നെ തരുന്നത്, അതാണ് അതിന്റെ ഒരു രസം.
1: ഞാനും ഈയിടെ ഇവിടെ ഊർജ്ജം ശേഖരിക്കുന്ന ആളാണ്, രോഗിയാണ് പറഞ്ഞതാണ്.
0: അതെ,
2: വേഗം മാറട്ടെ.
0: മനസ്സിന്റെ സന്തോഷത്തിനാണ് കാര്യം ഇരിക്കുന്നത് നമുക്ക്.
1: അതെന്റെ കുടുംബത്തിന്റെ പുണ്യം, എന്റെ മക്കള് ഭർത്താവ്.
0: സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അല്ലേ, ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ള, നമുക്ക് ഭയങ്കര എനർജി തരുന്ന അതൊക്കെ. നമുക്ക് ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഒരു വശത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, പക്ഷെ നമ്മുടെ മാനസിക സന്തോഷം എന്നുള്ള കാര്യത്തിലാണ്
1: അതിന് റെയിൻബോ ഒരുപാട് പങ്കുവഹിക്കുന്നുണ്ട് കേട്ടാ. രാവിലെ സുരേഷ് സാറിന്റെ റെഡ് കോഫി മുതല് 11 വരെയും.
0: അപ്പൊ രാവിലെ തൊട്ട് തുടങ്ങും അല്ലേ റെയിൻബോടൊപ്പം?
1: രാവിലെ തൊട്ട് തുടങ്ങും, അതിന് പ്രത്യേകിച്ച് വീട്ടില് പണിയൊന്നും ഇല്ലല്ലോ.
0: അതെ അതെ,
2: ഞാൻ കമന്റുകളൊക്കെ കാണാറുണ്ട്.
1: അതെ അതെ,
2: സ്വാഗതം കൊച്ചിയിലൊക്കെ കമന്റ് ചെയ്യാറില്ലേ?
1: ഓ, എല്ലാത്തിനും ചെയ്യാറുണ്ട്.
0: ലൈവിൽ അങ്ങനെ വരാറില്ല തോന്നുന്നു അല്ലേ?
1: ലൈവില് വരവ് കുറവായിരുന്നു.
0: അതാണ് അപ്പൊ ഗെയിം, എന്താ ഗെയിമില് പങ്കെടുക്കണമെന്ന് ഒരു ആഗ്രഹം
1: തോന്നുന്നത് കേട്ടപ്പോ.
0: ശരി ശരി, ഓക്കെ. അപ്പൊ ഏത് മേഖലയുമായിട്ടുള്ള ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ചോദിക്കേണ്ടത്?
1: സിനിമയായിരിക്കും തോന്നുന്നത്.
0: സിനിമയാണ്, ഓക്കെ.
1: പഴയാണോ?
2: അയ്യോ, കുറച്ച് പുതിയ ക്വസ്റ്റ്യൻ ആയ കുഴപ്പമുണ്ടോ?
1: എന്തോ,
2: കുറച്ചൊരു പുതിയൊരു ചോദ്യം ആയ കുഴപ്പമുണ്ടോന്ന്.
0: എന്നാ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ അങ്ങ് ചോദിക്കാല്ലേ. ഞങ്ങൾ ആദ്യം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏറ്റവും ലെങ്ത് ഉള്ള സിനിമാ പേര്, മലയാള സിനിമാ പേര് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ആൻസർ, ചോദ്യം കേട്ടായിരുന്നോ? കേട്ടില്ല. അതാണ് ഞങ്ങൾ വീണ്ടും ആ ചോദ്യം അല്ല, ചിലപ്പോ ഞങ്ങൾ ആദ്യം ചോദിക്കുമ്പോഴേ അതിന്റെ ആൻസർ നോക്കിയിട്ട് വരാലോ.
1: പിന്നെ പി മാധവൻ നായരും അതാണോ?
2: അല്ല
0: അല്ല
1: അല്ല,
2: അതിനേക്കാൾ ഒരു ഒരു പൊടിക്കും കൂടെ
1: ചോദ്യമല്ല,
0: കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു പഴയ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അതായിരിക്കും ആൻസർ അല്ലേ. പുതിയ മൂവി അല്ലേ
2: ഇത്? കുറച്ചൊരു 2024 ഇറങ്ങിയ ഒരു സിനിമയാണ്.
0: അപ്പൊ പഴയ ആളാന്ന് പറഞ്ഞപ്പോ നമുക്ക് വേണമെങ്കിൽ അത് കറക്റ്റ് ആൻസർ ആക്കി അങ്ങ് വിടാം അല്ലേ.
2: അതെ,
1: നല്ലത്.
0: അപ്പൊ അല്ലേ, ആ മൂവി ഇറങ്ങിയപ്പോഴൊക്കെ ശരിക്കും ലെങ്ത് ഉള്ള മൂവിയാണെന്ന് പറഞ്ഞിട്ട് ആ ടൈമിൽ അതായിരുന്നു അല്ലേ?
2: ആയിരുന്നു. 2024 അത് ബ്രേക്ക് ചെയ്തിട്ട് പുതിയൊരു സിനിമാ പേര് വന്നത്.
0: അപ്പൊ പഴയ ആളാന്ന് ആദ്യം മുൻകൂർ ജാമ്യമായിട്ട്
1: എടുത്തിട്ടുണ്ട്.
2: 70 മോഡലാണ്. ആ സ്പിരിറ്റ് എന്തായാലും കൊള്ളാം, വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നു,
1: കൊള്ളാം,
2: അങ്ങനെ തന്നെ ആയിരിക്കട്ടെ.
0: ഓക്കെ, അപ്പൊ എന്തായാലും മൂവി ബേസ്ഡ് ഉള്ള ചോദ്യത്തിന്റെ ആൻസർ പറഞ്ഞു. ഇനി കുസൃതി ചോദ്യമാണോ സാഹിത്യമാണോ വേണ്ടത്? ഒരു ചോദ്യം കൂടെ ചോദിക്കാം, ഇനി അടുത്ത ആൻസർ പറയാനുള്ള അവസരമുണ്ട്. കുസൃതി
1: ചോദ്യമാണ്.
0: എനിക്ക് ഈ ശബ്ദവും അതുപോലെ ആറ്റിറ്റ്യൂഡൊക്കെ വെച്ചിട്ട് കുസൃതി ചോദ്യം ചോദിച്ച ആൻസർ പറയുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്.
2: ചോദിക്കട്ടെ, ചോദ്യം ചോദിക്കട്ടെ.
1: ഓക്കെ,
2: ഒരു വീട്ടിൽ 4 മൂല, ഒരു വീട്ടിലെ 4 മൂല, ഒരു വീട്ടിൽ 4 മൂല, ഓരോ മൂലയിലും ഒരു പൂച്ച, ഒരു പൂച്ചയ്ക്ക് മുമ്പിൽ 3 പൂച്ച, അപ്പൊ ആകെ എത്ര പൂച്ചയുണ്ട്?
0: കുസൃതി ഉണ്ടോ? സീരിയസ് ആയിട്ട് ചിന്തിക്കണ്ട, ശബ്ദമൊക്കെ മാറി പെട്ടെന്ന്, സീരിയസ് ആകരുത്.
2: ഒരു വീട്ടിൽ 4 മൂല, ഓരോ മൂലയിലും ഒരു പൂച്ച, ഓരോ പൂച്ചയ്ക്ക് മുൻപിൽ 3 പൂച്ച, ആകെ എത്ര പൂച്ച?
1: അപ്പൊ 3 പൂച്ച.
2: ഒരു വീട്ടിൽ എത്ര മൂല?
1: 4 മൂല.
2: ഓരോ മൂലയിലും എത്ര പൂച്ച?
1: ഓരോ മൂലയിലും ഓരോ പൂച്ച എന്നല്ലേ പറഞ്ഞത്?
2: ഓരോ മൂലയിലും ഒരു പൂച്ച,
1: ഒരു പൂച്ച, ഓരോ മൂലയിലും ഒരു പൂച്ച,
2: ഓരോ പൂച്ചയ്ക്ക് മുമ്പിൽ 3 പൂച്ച, ആകെ എത്ര പൂച്ച?
0: മൊത്തത്തില് കൺഫ്യൂഷൻ
2: ആയാലും കഴിയാറായിട്ടാ, സിമ്പിളാ, ഭയങ്കര സിമ്പിളാ ചോദ്യത്തിന് കുഴപ്പിക്കണന്നുള്ളു, പക്ഷെ ടൈം കഴിഞ്ഞു പോയി നമ്മുടെ.
0: അല്ല, വേണമെങ്കിൽ ഒരു ചോദ്യം കൂടി ചോദിക്കാം, ഒരു കുസൃതി ചോദ്യം തന്നെയാണ്. ഓടും പക്ഷെ കാലില്ല, പാടും പക്ഷെ വായില്ല, അത് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്?
1: ഓടും പക്ഷെ കാലില്ല,
0: പാടും പക്ഷെ വായില്ല.
1: അത് അറിയില്ല.
0: പാടും, അതായത് ഇത് പാട്ടിലൂടെ തന്നെയാണ് പോകുന്നത്.

0: ഞങ്ങളൊക്കെ കേൾക്കുന്നത് എങ്ങനെയാ? ക്ലൂ ആണ് കേട്ടോ. ഞങ്ങളൊക്കെ കേൾക്കുന്നത് എങ്ങനെയാ? എന്തിലൂടെയാ? ഓ, അതാണ് അതാണ് കറക്റ്റ് ആൻസർ. അല്ല, ക്ലൂ തന്നതാ. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ശരി, അപ്പൊ ഈ സ്പിരിറ്റ് എപ്പോഴും എപ്പോഴും കീപ്പ് ചെയ്യുക, ഗെയിമിലൊക്കെ പങ്കെടുക്കുക കേട്ടോ.
1: ഓക്കെ ഓക്കെ,
0: ബൈ. അപ്പോ നമ്മള് പറയാത്ത ആൾക്കാരെ വരെ പറയിപ്പിച്ചു പോയി. സമയം അങ്ങനെ 7 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആയിരിക്കാണ്. നമുക്കപ്പോ പതുക്കെ ഒരു പാട്ടിലേക്ക് പോകേണ്ട സമയമായിരിക്കും.
2: അതെ, വേഗം നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരികെ എത്താം.

0: ഹേഴ്സൈ. ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: This is Ringo FM 107.5. Musically yours.

0: ഓക്കെ, അങ്ങനെ സമയം 7 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാട്ടിലേക്ക് പോകാനുള്ള ഒരു സമയം കൂടി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പ്രോഗ്രാം സ്വഭാവമായിട്ടും വൈൻഡപ്പ് ചെയ്യും, അല്ലേ രേഷ്മ?
1: അതെ.
0: ഓക്കെ, അപ്പം നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ, അതിനുശേഷം നമുക്ക് വരാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത കോള് കണക്ട് ചെയ്യാനുള്ള സമയം കോളോറിന് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അതാണ്
1: നമുക്കൊരു പാട്ട് കൊടുക്കാം.
0: ഓക്കെ, അപ്പൊ പാട്ട്.

0: അങ്ങനെ ഇതാ നമ്മൾ അയ്യപ്പനും കോശിയും എന്ന മൂവിയിലെ പാട്ടിന് ശേഷം പതുക്കെ വൈൻഡപ്പിനായിട്ട് വന്നിരിക്കുകയാണ്. സമയം 7:57 ആയിരിക്കണം.
1: അതെ, വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കഴിവൊക്കെ തെളിയിക്കുക.
0: അതെ, തീർച്ചയായിട്ടും കുറച്ച് കഴിവുകൾ അവിടെ തെളിയിക്കാറുണ്ട്.
1: നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, അതിന്റെ ഒന്നും ഉത്തരം ചിലർക്കൊന്നും കിട്ടിയില്ല, ചിലരൊക്കെ പറഞ്ഞു. ഏതായാലും പറഞ്ഞ എല്ലാവർക്കും, വിളിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ, നമ്മൾ മിസ്സായ ചോദ്യങ്ങളുടെ ഉത്തരം ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പോയേക്കാം. അപ്പൊ തുപ്പേട്ടൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം എം സുബ്രഹ്മണ്യം നമ്പൂതിരിയാണ്. അതെ, അദ്ദേഹത്തിന്റെയാണ്. ഒരുപാട് പ്ലേസ്, നല്ല നല്ല നാടകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. ഡബിൾ ആക്ട്, മോഹനസുന്ദര പാലം, മറുമരുന്ന്, ചക്ക, അങ്ങനെ ഒരുപാട് നാടകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് തുപ്പേട്ടൻ. അപ്പോൾ അതാണ് ഉത്തരം. പിന്നെ നമ്മൾ ലോങ്ങസ്റ്റ് മലയാളം ടൈറ്റിൽ മലയാളം സിനിമ ഏതാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ 2024 ഇറങ്ങിയ ഒരു പുതിയ പടമുണ്ടായിരുന്നു. അപ്പോൾ സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ.
0: അത്രയും നീളം ഉണ്ടാകും.
1: അതെ, അപ്പൊ അതിനു മുമ്പ് ഇറങ്ങിയ ഒരു പടം പറഞ്ഞിരുന്നു, അറബി മൊട്ടകവും പി മാധവൻ നായരും എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ ലോങ്ങസ്റ്റ് മലയാളം മൂവി ടൈറ്റിൽ.
0: ഓക്കെ, അപ്പൊ നമുക്ക് പതുക്കെ ടാറ്റാ ബൈ പറഞ്ഞു പോവുകയാണ്.
1: അതെ,
0: അങ്ങനെ എന്താ ഓൺ ദ ബോട്ടായിട്ടും മ്യൂസിക്കുമായിട്ടും നല്ല നല്ല രീതിയിൽ നന്നായിട്ട് നമ്മുടെ ലിസണേഴ്സ് എല്ലാവരും പങ്കെടുത്തു അല്ലെ.
1: ആ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ കൂടെ ഡോക്ടർ ഷെയർ ചെയ്തിരുന്നു. അനൂസി കൊച്ചുകുഞ്ഞ് നമ്മളോടൊപ്പം ചേർന്നിരുന്നു.
0: അപ്പൊ അങ്ങനെ നല്ലൊരു ഓൺ ദ ഗോ ആയിരുന്നു. നമുക്ക് പതുക്കെ ടാറ്റാ ബൈ പറഞ്ഞു
1: പോവാം.
0: ഓക്കെ, അപ്പൊ കൂടെ ഉണ്ടായിരുന്നത് ഞാനായിരുന്നു, നിങ്ങളുടെ സ്വന്തം റെയിൻബോ ആർജി അഞ്ചു പീറ്റർ ആൻഡ്
1: ആർജി രേഷ്മ.
0: ഓക്കെ, അപ്പൊ കേട്ടോണ്ടിരിക്കുക ആകാശവാണി റെയിൻബോ FM കൊച്ചി
1: 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. കർഷകർക്ക് വിത്ത് ലഭ്യത ഉറപ്പാക്കുന്നതിനായി 174,000 ക്വിന്റലിന്റെ ദേശീയ വിത്ത് ശേഖരം സ്ഥാപിച്ചതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് CBSE വിദ്യാർത്ഥികൾക്ക് ടെലി കൌൺസിലിംഗ് സേവനങ്ങൾക്ക് 1800 1100 4 എന്ന ഹെൽപ്ലൈൻ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഭരണനിർവഹണം ലളിതമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. തൃശൂർ അയ്യന്തോളിലെ ബ്രഹ്മസ്ഥാനം വാർഷിക മഹോത്സവത്തിൽ മാതാമൃതാനന്ദമയി മുഖ്യ കാർമ്മികത്വം വഹിക്കും. അടുത്ത മാസം 3-4 തീയതികളിലെ ചടങ്ങിൽ പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ വിതരണം നടക്കും. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ മോക് ഡ്രിൽ നടന്നു. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ ഭീകരാക്രമണം ഉണ്ടായാൽ നേരിടേണ്ട രീതി NSG സംഘം ആവിഷ്കരിച്ചു. സംസ്ഥാനത്ത് June 2 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ രാജസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ.
3: Good evening, dear listeners. Welcome to Akashvani Kochi FM Rainbow. This is Rainbow Rocks and I'm Lima Sunny. As we move on to the last Friday of the month of May, it's time to have the first track, The Party Album, coming up just for you, followed by A Human Touch, Bruce Springsteen. Let's listen to the first cool track from Pengu Boys. Coming up for you, we have Boom Boom.

0: 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഭരണ നിർവഹണം ലളിതമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിനില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപനങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കണമെന്ന് ബി ജെ പി എംഎൽഎ രാജീവ് ചന്ദ്രശേഖർ. സംസ്ഥാനത്ത് പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന ജനകീയ ശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടറുടെ ചേംബറിൽ യോഗം ചേർന്നു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും പ്രദേശവാസികളും സാമുദായിക നേതാക്കളും പങ്കെടുത്തു. തൃശൂർ അയ്യന്തോളിലെ ബ്രഹ്മസ്ഥാനം വാർഷിക മഹോത്സവത്തിൽ മാതാ അമൃതാനന്ദമയി മുഖ്യ കാർമ്മികത്വം വഹിക്കും. അടുത്ത മാസം 3-4 തീയതികളിലെ ചടങ്ങിൽ പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ വിതരണവും നടക്കും. കോട്ടയം വൈക്കത്ത് വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ചു. ഇരുമ്പ് തൊട്ടി ഉപയോഗിച്ച് മാങ്ങ പറിക്കുന്നതിനിടെ ആറാട്ടുകുളങ്ങര സ്വദേശി രമണിയാണ് മരിച്ചത്. സംസ്ഥാനത്ത് ജൂൺ 2 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ രാജസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
2: ന്യൂസ് റെയിൻബോ. ആകാശവാണി FM Rainbow 107.5. Musically yours.

ന്യൂസ് വ്യൂസ് എന്റർടൈൻമെന്റ് ദിസ് ഇസ് വൈബ്രേഷൻ 107.5 മ്യൂസിക്കലി യോഴ്സ്.

യു ആർ ലിസണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

0: Musically yours, this is FM Rainbow 107.5.
1: Your favorite music station.
2: കരളിലും അലരിതളുതുരും ഒരാൾ കുളമിളകിയ ചുരുളകം. ആഹാ, കളകളമിളകും ഒരടിവിയിൽ അലകളിലൊരു കുളിരൊരു പുളകം. കരളിലും അലരിതളുതുരും ഒരാൾ കുളമിളകിയ ചുരുളകം.